0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 എഫ്എം. ഹോം ഈസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. Rujiyude ee rahasyam ini ningalkkum swantham.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ, വെൽക്കം ടു ഹോം 92.2 FM. പുതിയൊരു മാസത്തെ വരവേൽക്കാൻ എല്ലാവരും റെഡിയായി കഴിഞ്ഞുവെന്ന് എനിക്കറിയാം. വീണ്ടും പഴയ ഒരു ആ ഒരു തിക്കിലും തിരക്കിലേക്ക്, പ്രത്യേകിച്ച് സ്കൂൾസ് എല്ലാം റീഓപ്പൺ ആയ സമയത്ത് റോഡ്സ് ആർ ഓൾ കംപ്ലീറ്റ്ലി ജാം പാക്ഡ്. രാവിലെ 6 മണി മുതൽ ട്രാഫിക്കിലേക്ക് നമ്മൾ ഒഴുകി പോകുന്ന ഒരവസ്ഥയാണ് അല്ലേ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു തിക്കും തിരക്കും ഇടയ്ക്ക് എവിടെയോ മിസ് ചെയ്ത് പോയപ്പോ ഒരു നഷ്ടബോധം വന്നില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇപ്രാവശ്യത്തെ വെക്കേഷനും ഒക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരുന്നില്ല, പല പല റീസൺസ് കൊണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എനിവേ, ബാക്ക് ടു നോർമലിലേക്ക് വരാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ട്രാഫിക് ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് വാസ്തവം. ഓണമെല്ലാം ആഘോഷിച്ച് അടിച്ചു പൊളിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. നിരവധി വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാൻ സാധിച്ചു. എല്ലാം ചിരിക്കുന്ന മുഖങ്ങൾ, സന്തോഷിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ തന്നെ സന്തോഷം. ഒരു നീണ്ട യാത്രയിലാണ് നാം. നീണ്ട യാത്ര പോകുമ്പോൾ ഒരു ചോദ്യമുണ്ട്, പോകുന്ന ദൂരമാണോ പ്രശ്നം, അതോ എത്തേണ്ട സ്ഥലമാണോ പ്രധാനം? ഏതാണ് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്? ഈ സഞ്ചരിക്കേണ്ട പാതയാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ എത്തേണ്ട സ്ഥലമാണോ പ്രാധാന്യം? ഇത് നമുക്ക് ഒരുപാടധികം ഡിസ്കഷൻസിൽ വന്നിട്ടുള്ളതാണ്. അത് നമ്മൾ പറയുമല്ലോ, എത്ര ദൂരത്തുള്ളൊരു ജേണി ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം അത് അവിടെ അത് പ്രധാനപ്പെട്ടതാണെങ്കിൽ ഈ പാത ഒരു പ്രശ്നമേ അല്ല. അത് കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും പൂമത്തയാണെങ്കിലും പൂവിതകൾ വിരിച്ചതാണെങ്കിലും അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. എത്തേണ്ട സ്ഥലമാണ് പ്രധാനമെന്നുള്ളത്. എന്നാൽ ഇത് രണ്ടുമല്ല എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത്. പോകുന്ന വഴിയുടെ ദൂരമോ അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്തിന്റെ പ്രാധാന്യമോ, ഇതിലുപരി കൂടെ ആരാണ് നമുക്കൊപ്പമുള്ളത്, അവിടെയാണ് അതിന്റെ പ്രസക്തി. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒപ്പം യാത്ര ചെയ്യുന്നവർക്കുള്ള പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിച്ചത്. അപ്പോ രാവിലെ എത്ര തന്നെ കട്ട ട്രാഫിക് ആണെങ്കിലും കൂടെ ഹോം 92.2 FM സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ആ യാത്ര നമ്മൾ അറിയുന്നു പോലുമില്ല, അനായാസേനയുള്ള ഒരു യാത്രയായി മാറും. ഈ ഓണം സമയത്ത് തന്നെ ഒരുപാടധികം കുഞ്ഞു കുഞ്ഞു കവിതകൾ, കുട്ടി കവിതകൾ മുളച്ചു വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പല വീഡിയോസിലും റീൽസിലും ഒക്കെ കൊച്ചു കൊച്ചു കുട്ടി കവിതകൾ, നമ്മുടെ നിമിഷ കവികൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരുപാട് പേര് പെട്ടെന്ന് ന്യൂജൻ ആയാലും ഓൾഡ് ജെൻ ആയാലും ഒരുപാട് പേര് എഴുതിയ ഒരു കവിതകളിൽ മനസ്സുടക്കിയ ഒരു കവിത ഉണ്ടായിരുന്നു. കണക്ക് എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ പറയുന്നത്, കണക്ക് തെറ്റിച്ചതിന് എന്നും എന്നെ ക്ലാസ്സിന് പുറത്ത് നിർത്തുമായിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടു. ഇന്നും ഒരു കണക്കും അറിയാത്ത പണ്ടത്തെ കുട്ടിയുടെ ഭയപ്പാടോടെ അരികിൽ ചെന്ന് ചില പുസ്തകങ്ങളിൽ ഞാൻ ഒപ്പിട്ടു കൊടുത്തു. അപ്പോ ടീച്ചർ സന്തോഷത്തോടെ പറഞ്ഞു, ആഹാ, നീ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനെന്ന് കരുതിയതേയില്ല. അപ്പോ എനിക്ക് സന്തോഷമായി. എന്താണെന്നോ, ടീച്ചറുടെ ഒരു കണക്കെങ്കിലും തെറ്റിയല്ലോ, ടീച്ചറുടെ ഒരു കണക്കെങ്കിലും തെറ്റിപ്പോയല്ലോ എന്നോർത്തപ്പോൾ ആ കണക്കറിയാത്ത പഴയ കുട്ടിക്ക് ആഹ്ലാദം. സോ ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണക്കെന്നുള്ള ഈ ഒരു കവിത, കുഞ്ഞു കവിത. ഇത് എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേര് അലി കടുകശ്ശേരി. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ആ ഒരു ചിന്തയ്ക്ക്, ആ ഒരു കോൺസെപ്റ്റിന് ഹാറ്റ്സ് ഓഫ് ടു യു മിസ്റ്റർ അലി. എന്തായാലും ഹോം 92.2 FM ഈ പ്രഭാത വേളകളിൽ അങ്ങയുടെ ഈ ഒരു കണക്ക് കഥ, ഒരു കണക്ക് കവിത എല്ലാവരുടെ ഹൃദയങ്ങളിലും പതിഞ്ഞു കിടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You are tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഓണം നമുക്ക് നൽകി പോകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് ഒരുപക്ഷെ ആ ഒരു ആഹ്ലാദ തിമിർപ്പിനുള്ളിൽ നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ നാം അറിയാതെ നമ്മുടെ മനസ്സും നമ്മുടെ ജീവിത രീതിയും ഒരു വ്യത്യാസത്തിൽ കൊണ്ടുവരാൻ ഓണാഘോഷങ്ങൾക്ക് കഴിയാറുണ്ട്. അതൊരു പുത്തൻ കോടി ഉടുക്കുന്നതിന്റെ സുഖമാകാം, അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനൊക്കെ ഒരു ഓണ സന്ദേശം അയക്കുന്നതിലാകാം, അല്ലെങ്കിൽ ഒരു നല്ല ഓണം വാഴയില സദ്യയിൽ സദ്യ ഉണ്ണുന്നതാകാം. ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ടല്ലോ, ആ ഒരു സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. നാം അറിയാതെ നമുക്ക് വന്നു ചേരുന്നതാണ്. പഴയ ഒരുപാട് ഫ്രണ്ട്സിന് നിങ്ങൾക്ക് മെസ്സേജുകൾ ആരെങ്കിലും അയച്ചിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പഴയ സുഹൃത്തുക്കൾ, അതായത് ഡെയിലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താത്ത സുഹൃത്തുക്കളുടെ മെസ്സേജുകൾ വന്നെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ലക്കി പേഴ്സൺ ആണെന്ന് ഞാൻ പറയും. കാരണം നിനക്ക് സുഖമാണോ, ഹാപ്പി ഓണം ടു യു. പ്രായം കടന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു പഴയ കാലം മാത്രമല്ല, അന്നത്തെ പോലെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു നമ്മളെ നാം തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇത്തരം ആഘോഷങ്ങൾ. അതാണ് എന്റെ വാസ്തവം. എവിടെയോ വിസ്മൃതിയിൽ ആണ്ടുപോയ നമ്മുടെ കുട്ടിക്കാലം, ആ നൊസ്റ്റാൾജിയ വീണ്ടും തിരിച്ചു പിടിക്കാൻ ഓണത്തിന് കഴിയുന്നു എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ തിരിച്ചറിയാത്ത ഒരു സത്യമായിരിക്കാം. ഒരു പഴയ ചങ്ങാതിയെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പഴയ ഒരു മെസ്സേജ് കാണുമ്പോൾ ആ പഴയ ഒരു ഓർമ്മകൾ റിഫ്രഷ് ചെയ്തെടുക്കും അല്ലേ. ആ സമയത്ത് ഓർമ്മയുണ്ടോ ആ കാലം, എന്തൊക്കെയായിരുന്നു അടിപൊളി അന്ന്, എന്തായിരുന്നു നീ അന്ന് ഓണസദ്യയുടെ ദിവസം ചെയ്തത്, നിന്റെ പുലികളി വളരെ ബോറായിരുന്നു, അവരുടെ തിരുവാതിര കളി ഭയങ്കരമായിരുന്നു, അവസാനം ഓണത്തല്ലിൽ വന്ന് കലാശിച്ചത് ഓർമ്മയുണ്ടോ. ഇത്തരം ചെറിയ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ഓർമ്മയുണ്ടോ ആ കാലം എന്ന് ചോദിക്കുന്നത് ആ പഴയ കഥകൾ അറിയാനുള്ള ഒരു ആഗ്രഹമല്ല. ആക്ച്വലി ഒരിക്കൽ നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നു എന്ന് പരസ്പരം ഓർമ്മിപ്പിക്കുന്നതാണ് ആ ഓർമ്മയിലെ ഏറ്റവും മനോഹരം. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. പരസ്പരം ഓർമ്മിപ്പിക്കുന്നതാണ് ആ ഓർമ്മയിലെ ഏറ്റവും മനോഹരം. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.

0: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഹോർമുസിൽ വീണ്ടും ആക്രമണം. ഇതിഹാസം പടിയിറങ്ങി. ദേശീയ കുപ്പായത്തിൽ ഇനി മെസ്സിയില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കും. രാവിലെയാണ് പ്രധാന സെഷൻ. ഭീകരവാദമടക്കം വിഷയങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചേക്കും. സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി അറിയിക്കും. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും മോദി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെയും ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി കണ്ടേക്കും. അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഷി ജിൻപിങ്ങിനെ വീണ്ടും പ്രധാനമന്ത്രി ക്ഷണിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹോർമുസ് കടലിടുക്കിലുമായി രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒമാന്റെ അധീനതയിലുള്ള ഖസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്ക് മാറിയാണ് സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണ ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്നതിനിടെയാണ് പുതിയ സംഭവം. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ലേക്ക്. ചൈനയിലെ ടിബറ്റിൽ 16 പേരാണ് മരിച്ചത്. ഇതോടെ നേപ്പാളിലും ടിബറ്റിലുമായി പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണമാണ് 1000-ഓടടുക്കുന്നത്. ഇരു രാജ്യങ്ങളുമായി ഏതാണ്ട് 5000-ത്തിനടുത്ത് പേരെ കാണാതായിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. നേപ്പാളിൽ മാത്രം 4000-ത്തിനടുത്ത് പേരെ കാണാതായിട്ടുണ്ടെന്നാണ് പുതിയ കണക്ക്. ഇതിൽ 592 പേർ വിദേശ പൌരന്മാരാണ്. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കും. ലഹരിക്കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം നശിപ്പിച്ച കേസിൽ അന്നത്തെ കേസിലെ അഭിഭാഷകനായ ആന്റണി രാജുവിനെ 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് നെടുമങ്ങാട് മാജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിരുന്നത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീലാണ് പരിഗണിക്കുന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അയോഗ്യനായ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. അയോഗ്യത നീക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നില്ല. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആയുധം ഉപയോഗിച്ച് KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം. DGP ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. KP 4th Battalion കമാൻഡന്റ് യു പ്രേമൻ SIT തലവനാണ്. കണ്ണൂർ സിറ്റി SCP ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രതിഷേധക്കാരായ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീണയെ ആക്രമിച്ചുവെന്നായിരുന്നു KSU പ്രവർത്തകർക്കെതിരായ കേസ്. കള്ളക്കേസിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന TO മോഹൻ MLA KSU പ്രവർത്തകരുടെയും പരാതിയിലാണ് തുടരന്വേഷണം. താൽക്കാലികമായി പാർട്ടി ഉപേക്ഷിച്ചവർ മുന്നണിക്കൊപ്പം അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തളിപ്പറമ്പിൽ. തളിപ്പറമ്പിലെ അവസാനത്തെ പൊതുയോഗത്തിലും നേതൃത്വത്തിന് വീഴ്ചയില്ലെന്ന മുൻ നിലപാട് ആവർത്തിച്ച പിണറായി വിജയൻ. തളിപ്പറമ്പിൽ പാർട്ടിക്കൊപ്പം നിന്ന് ചിലർ മാറി ചിന്തിച്ചു. അത്തരക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് പിണറായി വിജയൻ. TK ഗോവിന്ദൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്നും പിണറായി കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാറിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് മുതൽ. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുക. പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരനും സംഗീത സംവിധായകനുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരിക്കോട്ടെ ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിൽ രാത്രിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. പക്ഷാഘാതം ബാധിച്ച് 2 മാസത്തോളമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ദേവരാജൻ മാസ്റ്ററുടെ NDV ബോംബെയുടെയും പ്രിയപ്പെട്ട തബലിസ്റ്റ് കൂടിയായിരുന്നു അബൂബക്കർ. ലിയണൽ മെസ്സി നായകനായുള്ള അർജന്റീനിയൻ ടീമിനെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകി മുഖ്യമന്ത്രി. തുടക്കം മുതലുള്ള ഇടപാടുകളിൽ സമഗ്രാന്വേഷണം നടത്താനാണ് ശുപാർശ. മുൻമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തോ എന്നും സ്പോൺസർക്ക് നിയമവിരുദ്ധമായി ആനുകൂല്യങ്ങൾ കിട്ടിയോ എന്നും അന്വേഷിക്കും. അർജന്റീനിയൻ സൂപ്പർ താരം ലിയണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് താരം അർജന്റീനിയൻ ജേഴ്സിയോട് വിട പറയുന്നത്. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് മെസ്സി തന്റെ തീരുമാനം ലോകത്തെ അറിയിച്ചത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ് സൂചന മെസ്സി നൽകിയിരുന്നു. അർജന്റീനക്കാരനായി ജനിപ്പിച്ചതിന് ദൈവത്തിന് നന്ദിയുണ്ടെന്നും അഭിമാനത്തോടെയും സമാധാനത്തോടെയുമാണ് പടിയിറക്കമെന്നും സ്വപ്നം കണ്ട നിമിഷങ്ങൾ സമ്മാനിച്ച സന്തോഷത്തോടെ മതിയാക്കുന്നുവെന്നും മെസ്സി കുറിച്ചു. വിശദവാർത്ത 8 മണിക്ക്.
4: ഹോം FM ന്യൂസ്.
2: was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning. Station clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 69%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: You are

0: Tunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home 92.2 ഫമിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. അങ്ങനെ മറ്റൊരു മാസം സെപ്റ്റംബർ 1 ചൊവ്വാഴ്ചയിൽ എത്തി നിൽക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു പുതിയൊരു മാസത്തിലേക്ക്, ഒരു വർഷത്തിന്റെ പകുതി അവസാനിച്ചിട്ട് നമ്മളെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 2026 കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നു പോയൊരു മാസം, ഏറ്റവും സംഭവ ബഹുലമായിട്ടുള്ള ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് നമുക്ക് ഈ ഒരു 2026 കാണേണ്ടി വരും. ഏറ്റവും നല്ല ദിവസങ്ങൾ സെപ്റ്റംബർ നമുക്ക് സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ സെപ്റ്റംബർ 1 തന്നെ വായിക്കേണ്ടി വരുന്ന വാർത്ത, ഫുട്ബോൾ ലോകം ഭയന്ന ആ നിമിഷം ഒടുവിൽ വന്നെത്തിയിരിക്കുന്നു. മൈതാനത്ത് മായാജാലം തീർത്ത രാജാവ് ബൂട്ടഴിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പന്തിനെ കാൽവരുതിയിൽ നിർത്തി ഒരു തലമുറയൊന്നാകെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ലിയണൽ ആൻഡ്രി മെസ്സി ഇനി പച്ചപ്പുല്ലിൽ മാന്ത്രികത തീർക്കാൻ ഉണ്ടാകില്ല എന്നോർക്കുമ്പോൾ തന്നെ നെഞ്ചു പിടയ്ക്കുന്നു. 2014 കയ്യെത്താ ദൂരത്ത് കൈവിട്ടുപോയ ലോകകപ്പ് എന്ന സ്വപ്നത്തെ 2022 ഖത്തറിൽ നെഞ്ചോട് ചേർത്തപ്പോൾ തന്നെ അയാളിലെ ഫുട്ബോൾ പൂർണ്ണത കൈവരിച്ചതാണ്. കടുത്ത വിമർശനങ്ങളുടെ ഭാരം സഹിക്കാൻ വയ്യാതെ ഒരിക്കൽ കളിക്കളം ഉപേക്ഷിച്ചെന്ന് പ്രഖ്യാപിച്ച 5'7" ലോകമാകെ തിരിച്ചു വിളിച്ചപ്പോൾ വീണ്ടും മടങ്ങിയെത്തിയ ഒരു ചരിത്രവും ആ കരിയറിലുണ്ട്. ക്ലബ് തലത്തിൽ കൈവരിക്കുന്ന മികവുകൾ സ്വന്തം രാജ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നില്ല എന്ന വിമർശനത്തെ മറികടന്നത് അതിൽ പിന്നീടാണ്. പിന്നെ നേടിയതെല്ലാം ചരിത്രമാണ്. 6 ലോകകപ്പുകളിൽ 3 ടീമിനെ ഫൈനലിൽ എത്തിച്ചതിൽ അയാളോളം വഹിച്ച പങ്ക് അർജന്റീന നിരയിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്തും തണലുമായിരുന്ന പിതാവ് രോഗക്കിടക്കയിൽ പ്രയാസപ്പെട്ട് കിടക്കുമ്പോഴാണ് അയാൾ 2026 ലോകകപ്പ് കളിച്ചത്. ഒരു മനുഷ്യൻ കളിക്കിടെ കരഞ്ഞത് എന്തിനാണെന്ന് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. എന്തോ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് അദ്ദേഹത്തിനെന്ന് എല്ലാവരും മനസ്സിലാക്കി. പിതാവിന്റെ രോഗമാണ് അദ്ദേഹത്തിന് ഇത്രയധികം അലട്ടിയത് എന്ന് പറഞ്ഞു. കാലം എത്ര കഴിഞ്ഞാലും ഈ ഗ്രൗണ്ടുകളിൽ ഇനി എത്ര വലിയ ഗോളുകൾ പിറന്നാലും പന്തിനെ സ്പർശിക്കുമ്പോൾ കവിത രചിച്ച ആ 10 നമ്പറുകാരന്റെ അഭാവം ഫുട്ബോൾ പ്രേമികളുടെ കണ്ണുകളെ ഈറനണിയിക്കും എന്നതിൽ തെല്ലും സംശയമില്ല. നന്ദി മെസ്സി, കണ്ണീരോടെ അല്ലാതെ ഓർത്തെടുക്കും കഴിയാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ ഈ ലോകത്തിന് സമ്മാനിച്ചതിന്. നമ്മൾ ഒരു അർജന്റീനിയൻ ഫാനല്ല, പക്ഷേ ഈ ലോകത്തിൽ എനിക്കൊന്ന് മെസ്സി ഫാനല്ലാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ക്ലബ് ഫുട്ബോളോ അല്ലെങ്കിൽ രാജ്യത്ത് ഫുട്ബോളോ ഒക്കെ നമുക്ക് പല പല രീതിയിലാവാം, പക്ഷേ മെസ്സിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒക്കെ ലോകം ചുരുങ്ങിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഇടങ്കാലിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ലോകം ചുരുങ്ങുന്നു. ആ കാലുകൾ മാന്ത്രികത തീർക്കുന്ന കവിത രചിക്കുന്നതൊക്കെ ഈ അടുത്ത് ഈ വേൾഡ് കപ്പിൽ വരെ നമ്മൾ കണ്ടു അല്ലേ. മെസ്സി ഇല്ല, മെസ്സി തീർന്നു എന്ന് പറയുന്നിടത്ത് ഒറ്റയ്ക്ക് എത്ര മത്സരമാണ് മെസ്സി ജയിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അവസാന മത്സരത്തിൽ പതറിപ്പോയെങ്കിലും എല്ലാം ആ ഒരു രാജ്യത്തിനൊരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ വരെ എത്തിയ ഒരു മാന്ത്രികൻ തന്നെയാണ്. എന്തായാലും നന്ദി ഈ കാലത്തെ നിങ്ങളുടെ കാലടികളാൽ ധന്യമാക്കിയതിന്. ഇന്ന് പത്രങ്ങൾ മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ചാണ്. ലോകത്ത് ഇന്ന് ഇത്രയും പരിചിതമായിട്ടുള്ള മറ്റൊരു പേരുണ്ടാകില്ല. ബ്യൂണസ് അയേഴ്സ് മുതൽ ഇങ്ങ് കേരളക്കരയിലെ ഗ്രാമാന്തരങ്ങൾ വരെ ലിയണൽ മെസ്സി എന്ന പേര് മന്ത്രിക്കുന്നു. ആ പേരെഴുതിയ നീലയും വെള്ളയും കലർന്ന കുപ്പായമിട്ട് പാതയോരങ്ങളിലും പുൽപ്പറപ്പിലും ആയിരങ്ങൾ പന്ത് തട്ടുന്നു. അക്ഷരങ്ങൾ ഉച്ചരിച്ചു തുടങ്ങും മുൻപേ കുട്ടികൾ മെസ്സി എന്ന് ആർപ്പ് വിളിക്കുന്നു. 6 3 ഫൈനൽ, 1 ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്നതിലേറെ നേട്ടങ്ങളുമായാണ് അർജന്റീനിയൻ ക്യാപ്റ്റൻ ലിയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കരുത്. നന്ദി മിശിക, ഈ കാലത്തെ നിങ്ങളുടെ കാലടികളാൽ ധന്യമാക്കിയതിന് നന്ദിയാണ് നമ്മളെല്ലാവരും മെസ്സിയോട് പറയേണ്ടതെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോൾ എന്നുള്ള കളിയെക്കാട്ടിൽ ഉപരി ടിക്കറ്റ് എടുത്ത് പോയി ഇരുന്ന് കാണുന്നവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സോഫയിൽ ഇരുന്ന് നമ്മുടെ ടി വിയിൽ കാണുന്നവർക്കോ ഒരു പെർഫോമൻസ്, ഒരു മായാജാലമാണ് മെസ്സി പലപ്പോഴും ഒരുക്കുന്നത്. അർജന്റീനയുടെ കളി എന്ന് പറയുമ്പോൾ അത് മെസ്സിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്.
2: മായാജാലമാണ് അത്. മായുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. ആ പാട്ട് പോലെ തന്നെ അത് മെസ്സിക്കായിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പാട്ടാണോ നമുക്ക് തോന്നുന്നത്. ഒരു മായാജാലം, ഒരു മാന്ത്രികൻ ആ കളിക്കളത്തിൽ മുഴുവനും വിസ്മയിപ്പിച്ചുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ നമുക്ക് ഈ നമ്മൾ അർജന്റീന ഫാൻ അല്ലെങ്കിലും എല്ലാവർക്കും ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന രാത്രിയോട് വന്ന ആ വാർത്ത, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. നമുക്കറിയാം ഫുട്ബോളിൽ അദ്ദേഹം വിരമിക്കാൻ പോവുകയാണ്. ആ നീലയും വെള്ളയും കുപ്പായത്തിൽ ഇനി മെസ്സി ഉണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുമെങ്കിലും നമുക്കിപ്പോൾ സച്ചിൻ വിരമിക്കുന്ന അറിയാം. എന്നാലും സച്ചിൻ്റെ അവസാനത്തെ ആ മത്സരമൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചു വിങ്ങിയത് പോലെ എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇത്രയധികം ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കിയൊരു നിമിഷമായിരിക്കും ലിയണൽ മെസ്സി കളി മതിയാക്കുന്ന അല്ലെങ്കിൽ ദേശീയ കുപ്പായത്തിൽ ഇനി ഇല്ല എന്ന് പറയുന്നത്. അദ്ദേഹം 2005 അർജന്റീനയുടെ അണ്ടർ 20 ടീമിലൂടെയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ പുൽപ്പരപ്പിൽ വന്നു വീണ ഒരു നാണം കുണുങ്ങിയായിട്ടുള്ളൊരു പയ്യനായിട്ടാണ് പലരും അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. 2005 ഓഗസ്റ്റ് 17 ഹംഗറിക്കെതിരായിട്ടുള്ള സൗഹൃദ മത്സരത്തിലൂടെ സീനിയർ ടീമിൽ ഇറങ്ങേറി. ഒട്ടും സന്തോഷകരമായിരുന്നില്ല തുടക്കം. രണ്ടാം പകുതിയിലധികം പകരക്കാരനായി എത്തുന്നു. 47-ാം സെക്കൻഡിൽ തന്നെ ചുവപ്പ് കാർഡ് കണ്ട് മടങ്ങിയ ഒരു വ്യക്തിയാണ് ഇന്ന് ലോക ഫുട്ബോളിന്റെ നിറകയിൽ നിന്ന് നമ്മളേക്ക് ഇപ്പൊ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയങ്ങൾ മാത്രമായിരുന്നില്ല, പരാജയം, നിരാശ, മടക്കം, കണ്ണീർ എല്ലാം ഉണ്ടായിരുന്നു. 2010 ലോകകപ്പിൽ ഡീഗോ മറഡോണ പരിശീലിപ്പിച്ച സംഘത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ 2014 ബ്രസീൽ ലോകകപ്പ് അവിസ്മരണീയമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ഫൈനലിൽ ജർമ്മനിയോട് തോറ്റു മടങ്ങിയപ്പോൾ ഫുട്ബോൾ ലോകം ആകെ തേങ്ങിപ്പോയത് അന്ന് ജർമ്മനിയെ ശപിച്ചവരുണ്ട്. അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് മെസ്സിക്ക് വേണ്ടി ആ വേൾഡ് കപ്പ് ഉണ്ടാവാമായിരുന്നില്ലേ എന്ന് സങ്കടപ്പെട്ടവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെസ്സിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് ഇന്ന് ലോകം എങ്ങുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും ഒരേ സ്വരത്തിൽ ആർക്കും ഒന്നും കൂടുതൽ പറയാൻ പറ്റാത്ത രീതിയിൽ, കൂടുതൽ വാക്കുകൾക്ക് ആളുകൾ ബുദ്ധിമുട്ടുന്ന രീതിയിലേക്ക് ഇന്നത്തെ ദിവസം മാറുന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് പാരീസിലെ ബാലൻഡിയോർ പുരസ്കാര രാവിലെ ഒരു മെസ്സിയുടെ നിയോഗം ഉണ്ടായിരുന്നു. 8-ാം അത്ഭുതം എന്ന പോലെ ലോകത്തിന് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മെസ്സിക്ക് മറഡോണയെ ഓർക്കാതെ പാരീസിൽ ആ രാവിൽ നിന്ന് കടന്നു പോകാനാകില്ലെന്ന് ഉറപ്പിച്ചതുപോലെ മെസ്സി ആ ബാലൻഡിയോർ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയിട്ട് പറഞ്ഞത് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് പറയാണ്, എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് മറഡോണയാണ്, അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മെസ്സി പിന്നെ അവിടെ നിന്ന് കടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം അർജന്റീന അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പെലെ, മറഡോണ, നമ്മുടെ മെസ്സി, അതിൽ അദ്ദേഹം ആ മറഡോണയെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഓർക്കുന്നതും പിറന്നാൾ ആശംസകൾ നേരുന്ന ആ ഒരു ചടങ്ങൊക്കെ പലരുടെയും മനസ്സിലുണ്ടാവും അല്ലേ ഇപ്പോഴും?
1: തീർച്ചയായിട്ടും. എന്താണെങ്കിലും പല പത്രങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വലിയ കട്ടൗട്ട് പോലെയാണ് മെസ്സിയുടെ ചിത്രങ്ങളൊക്കെ കൊടുത്ത് മെസ്സി വിസ്മയം മിസ്സാകുന്നു എന്നുള്ള രീതിയിൽ പല തലഘട്ടങ്ങളിൽ പല പത്രങ്ങളിലും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു.
2: എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വലിയ അത്ഭുതമാണ് മെസ്സി. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു സെഷനിലോ ഒരു 2-3 വാക്കുകളിലോ 2-3 വാർത്തയിലോ ഒന്നും ഒതുക്കാൻ പറ്റില്ല. മെസ്സിയെക്കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല എന്നത്തെ എല്ലാ പ്രധാന പത്രങ്ങളുടെയും തലക്കെട്ട് മെസ്സി വിരമിച്ചു. എന്നെ ഏറെ വേദനിപ്പിച്ചതും ഇനിയും ഉള്ളിൽ വേദനിപ്പിക്കുന്നതുമായ ഒരു തീരുമാനമാണിത്. എങ്കിലും ഇതാണ് കൃത്യമായ സമയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ആ കത്ത് എനിക്കൊന്ന് ഈ ലോകത്തിൽ ഇനിയുള്ള കാലത്ത് ഏറ്റവും അധികം പിന്നെ ഷെയർ ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമായിട്ട്, ഒരു കുറിപ്പായിട്ട് മാറാനിടയുള്ളതാണ് മെസ്സിയുടെ ആ വിടവാങ്ങൽ സന്ദേശം. ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ എഴുതിയതല്ല, ലോകകപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എഴുതി വെച്ചതാണ്. അന്ന് അദ്ദേഹം അത് പറഞ്ഞില്ല, പിതാവിന്റെ മരണവും അസുഖമൊക്കെ വിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നു അവസാന മത്സരം കഴിഞ്ഞപ്പോൾ ഇനി വിരമിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഇനി ഒരു ആ മെസ്സിയുടെ മാന്ത്രികത ഇനി നമുക്ക് കാണാൻ പറ്റില്ല.
1: എന്താണെങ്കിലും മെസ്സി വിരമിക്കുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അതൊരു കൺഫോർമേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. എന്താണ് എല്ലാവർക്കും അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് തന്നെയാണ്. എന്താണെങ്കിലും മുന്നോട്ട് പോയേ പറ്റൂ, മറ്റൊരു മെസ്സിയും മറ്റൊരു റൊണാൾഡോയും ഒക്കെ തന്നെ.
2: അതാണ് പുതിയ അത്ഭുതങ്ങളും പുതിയ, നമ്മൾ സച്ചിൻ കളിമതിയാക്കുമ്പോൾ അതോടുകൂടി ക്രിക്കറ്റ് തീർന്നു നമുക്ക് തോന്നിയിരുന്നില്ല. സച്ചിൻ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ജ്വലിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉജ്ജ്വല ഓർമ്മയല്ല. സച്ചിന്റെ കളിയോ സച്ചിന്റെ ഒരു ബാറ്റിംഗ് സ്റ്റൈലോ ഒന്നും അനുകരിക്കാത്ത, സച്ചിൻ ബാറ്റുമായിട്ട് ആ ക്രീസിൽ നിൽക്കുന്ന ആ ഒരു രീതികളൊക്കെ അനുകരിക്കാത്ത കുട്ടികൾ ഇപ്പോഴും പോലും ഉണ്ടാവും. കാരണം എല്ലാവർക്കും അങ്ങനെ, അതുപോലെ മെസ്സിയുടെ ആ സ്റ്റൈലും എല്ലാ കാലത്തും ഉണ്ടാവും. എന്നാൽ ഇന്ന് മറ്റൊരു മെസ്സി വാർത്ത തന്നെയാണ് നമ്മുടെ പത്രങ്ങളിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് മെസ്സി വിരമിച്ച വാർത്തയാണെങ്കിൽ മെസ്സിയിൽ SIT പ്രത്യേക അന്വേഷണ സംഘം വരുന്നു എന്നത് മറ്റൊരു വാർത്ത. ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. അതായത് ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയും അർജന്റീനിയൻ ടീമിനെയും കേരളത്തിൽ എത്തിക്കാം എന്ന പേരിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ മുഖ്യമന്ത്രി നിയോഗിച്ചു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഫെമ നിയമപ്രകാരം കേന്ദ്ര ഏജൻസി കേസെടുത്തു എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഭാഗത്ത് മെസ്സിയുടെ വിരമിക്കൽ നമ്മൾ തേങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ഇതിഹാസത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഫുട്ബോൾ ആരാധകരെയും സർക്കാരിനെയും ജനത്തിനെയും ഒക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അഴിക്കുള്ളിലാകണം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഈ വാർത്തകളൊക്കെ തന്നെ പ്രധാനപ്പെട്ട സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളായിട്ട് വരും.
2: സ്പോർട്സ് ആണ് ആദ്യ പേജിൽ മുഴുവൻ വന്നേക്കുന്നത്.
1: എല്ലാ പത്രങ്ങളിലും അത് തന്നെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത വന്നേക്കുന്നത് കൗതുകമായിട്ടുള്ള ഒരു കേരള കൗമുദിയുടെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഒരു പാസിംഗ് ഔട്ട് ചടങ്ങിൽ, കേരള പോലീസിന്റെ ചടങ്ങിൽ നമ്മുടെ കാസർഗോഡ് സ്വദേശി ഒരു കൊച്ചുമകന്റെ പാസിംഗ് ഔട്ട് കാണാൻ ഒരു 90 വയസ്സായ ഒരു അമ്മ വന്നേക്കുന്ന ഒരു അമ്മയ്ക്ക് കണ്ണിന് അധികം കാഴ്ചയില്ല, എന്നിട്ട് പോലും അത് കാണാൻ എത്തിയേക്കുന്ന അത് ആ കൊച്ചുമകന് അമ്മുമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു സീൻ പത്രം. ചില വാർത്തകൾ നമ്മൾ രാവിലെ പത്രം എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ചില കാര്യം, എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ കേരള കൗമുദി ടീമിനെ ആ നല്ല വാർത്തകൾ ഫ്രണ്ട് പേജിൽ,
2: ശരിക്കും നല്ല വാർത്തകൾ കൂടി രാവിലെ വായിക്കുമ്പോഴും പറയുമ്പോഴും ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒരു സന്തോഷം കൊണ്ട്. നേരത്തെ മെസ്സിയുടെ കാര്യം പറയുമ്പോൾ സങ്കടം കൊണ്ട് കണ്ടു നിറഞ്ഞെങ്കിൽ ഇത്തരം വാർത്തകളാണ് നമുക്ക് സന്തോഷം കൊണ്ടും കണ്ടു നിറയുന്നുണ്ട്. 305 പേർ കൂടി സേനയിലേക്ക് എത്തുകയാണ്. പോലീസ് നാടിന്റെ രക്ഷകരെന്ന് മന്ത്രി. മങ്ങാട്ടുപറമ്പിൽ സംസ്ഥാനത്തെ ജനജീവിതത്തെ സംരക്ഷിക്കുന്ന സേനയാണ് കേരള പോലീസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് പോലീസിന്റെ കാര്യമാണെങ്കിൽ ആകാശം ഇവർക്ക് വീട്ടുകാരും. ഈ കുടുംബത്തിലുണ്ട് 4 പൈലറ്റുമാർ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത തൃശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ആകാശത്തോളം സ്വപ്നം കണ്ട കുടുംബം, ആ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചപ്പോൾ അവരെത്തിയത് ആകാശത്തോളം ഉയരത്തിലും. അങ്ങനെ കുടുംബത്തിൽ 4 പൈലറ്റുമാരുണ്ടായി. തൃശൂർ നാട്ടികയിലെ ഇയാനി രാജിന്റെയും സജിലയുടെയും മക്കളായിട്ടുള്ള ദേവരാജ് ശ്രീരാജ് ശ്രീരാജും ജീവിത പങ്കാളികളുമാണ്. ഒരു വീട്ടിലെ നാല് പൈലറ്റുമാരും, നാല് പേരും എന്നും എയറിലാണ്. നമ്മൾ പറയുന്നത് നീ എയറിലാണെന്ന് പറഞ്ഞാൽ നാല് പേരും എയറിലാണ്. എന്തൊരു അഭിമാനമാണ് അല്ലേ. തീര സംരക്ഷണ സേനയിൽ 15 വർഷത്തോളം വിവിധ വിമാനങ്ങൾ പറത്തിയ ദേവരാജ് ഇപ്പോൾ ഇൻഡിഗോ വിമാന കമ്പനിയിൽ പൈലറ്റാണ്. അവിടെ ഡെപ്യൂട്ടി കമാൻഡറായിരുന്ന ഭാര്യ ശ്രുതി സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഇൻഡിഗോയിൽ തന്നെ ഉണ്ട്. ശ്രീരാജ് ഇതേ കമ്പനിയിൽ പൈലറ്റാണ്. ഭാര്യ സ്നേഹ മെഡിക്കൽ ബിരുദം നേടിയ ശേഷം ആകാശമോഹം ഉദിച്ചിട്ട് അവരും പൈലറ്റ് കോഴ്സും ചേർന്നിട്ട് ഇപ്പോൾ അവരും വിമാനം പറത്തുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ നാല് പേര് നാല് വഴിക്ക് രാവിലെ വിമാനം പറത്താൻ പോവാണ്.
1: എന്നാലും ഇതൊക്കെ തന്നെ ഫ്രണ്ട് പേജിലെ പ്രധാന വാർത്തകൾ. ഒരു ഷോർട്ട് ബ്രേക്ക്, അതിനെ ഓടി തിരിച്ചു വരുന്നതാണ് ഹോം 92.2 എഫ്എമ്മിൽ. പ്രസ് ക്ലബ്ബിൽ അക്ഷയ് മിനി പത്മയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
3: You are listening to Home 92.2 FM. Home is a feeling. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: You're listening to Home 92.2 FM. Home is a feeling.
1: പത്രങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. വിദേശത്ത് പഠിച്ച ഡോക്ടർമാർക്കും സ്റ്റൈഫൻ നൽകണം എന്ന് പറയുന്ന ഒരു വാർത്തയും പത്രങ്ങളിലെ ഫ്രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ആളുകളാണല്ലോ, നമ്മളിപ്പോ ഫിലിപ്പീൻസിലാണെങ്കിലും ചൈനയിലാണെങ്കിലും പോയിട്ട് ജോർജിയയിൽ പോയിട്ട് എത്രയോ പേര് നമുക്ക് ഡോക്ടർ
2: പഠിക്കാൻ.
1: സത്യം സത്യം, ഈ ജോർജിയ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ജോർജിയ ആയിരിക്കും. ഒന്നൊരു 10 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു.
2: അഫോർഡബിൾ ആണെന്നാണല്ലോ അവർ പറയുന്നത്. മെഡിക്കൽ ബിരുദം നമ്മുടെ നാട്ടിൽ നേടിക്കഴിയുമ്പോൾ, സ്വകാര്യ മേഖലയിൽ നേടിക്കഴിയാൻ കോടികൾ വേണമെന്നിരിക്കെ ഇവിടെ എത്തുമ്പോൾ അത് വളരെ ചുരുങ്ങുന്നു. അപ്പോൾ ആളുകൾ കൂടുതൽ, പക്ഷെ അവിടെ പഠിച്ചിട്ട് തിരിച്ചെത്തുന്നവർക്ക് കൂടി സ്റ്റൈപ്പൻഡ് കൊടുക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്.
1: ഇവർക്ക് മേടിക്ക് അവിടുന്ന് തിരിച്ചു വരുന്നവർക്ക് ചില ഫീസുകൾ ഈടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് വന്നിരിക്കുന്നത്.
2: ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു കാര്യം വന്നത്, ഇന്നലെ നമ്മൾ പാലിയേക്കരയിലെ പുതുക്കിയ ടോൾ വന്നിട്ടില്ലേ, ടോൾ തൽക്കാലം പിരിക്കില്ല തീരുമാനം, ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കാത്തതിനാൽ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 1, അതായത് ഇന്ന് ടോൾ നിരക്ക് ഉയർത്തുമെന്ന അറിയിപ്പ് കരാർ കമ്പനി പ്രസിദ്ധീകരിച്ചെങ്കിലും ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പുതിയ നിരക്ക് പിരിക്കേണ്ട എന്നാണ് ദേശീയ അതോറിറ്റിയുടെ അനുമതിയോടെയാണ് കമ്പനി അറിയിപ്പ് അങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ അനുബന്ധ സംവിധാനങ്ങൾ പൂർത്തിയാകാത്തതും ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു വർഷം മുൻപ് പാലിയേക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. അപ്പം ഇനി ഹൈക്കോടതിയുടെ ഒരു അനുകൂല ഉത്തരവ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് പാചകവാതകത്തിന് വില കയറി എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. 9.5 രൂപയാണ് ഈ ഇന്ന് മാത്രം ഇന്ന് തൊട്ട് അങ്ങോട്ട് കൂടാൻ പോകുന്നതെന്നുള്ളൊരു കാര്യമാണ്. തീ വിലയാണ് എല്ലാത്തിനും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പറഞ്ഞൊരു പഞ്ചസാരയുടെ വില കൂടിയപ്പോ ബേക്കറി സാധനങ്ങളുടെ മുഴുവൻ വില കൂടി, ജ്യൂസിന്റെ വില കൂടി. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല സാധനങ്ങൾക്കും വില കൂടിയതായിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്ന അറിയിപ്പ്. അത് നമ്മൾ പറയും, നമുക്ക് ഇവിടുന്ന് 25-26 ഒക്കെ കഴിഞ്ഞ് നമ്മൾ സന്തോഷിക്കും. അതുപോലെ കുത്തനെ കൂടിയാണ് കേരളത്തിലെ വിലയെന്നാണ് നമുക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കുക. കേരളത്തിലല്ലേ, ഇന്ത്യയിൽ മുഴുവൻ കേട്ടോ.
2: ഈ മാസം അവസാനമാകുമ്പോൾ നമ്മൾ ചിലപ്പം പിന്നെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് എപ്പോഴും മാസാവസാനമാണ് ലീവ് അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇന്നലെ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച അക്ഷയ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ പെട്രോൾ പമ്പുകളുടെ മുന്നിലൊക്കെ നീണ്ട നിരയായിരുന്നു. ഇങ്ങനെ ക്യൂ എത്ര, രാത്രി പാതിരാത്രി ആവും വരെ ഫുൾ ടാങ്ക് അടിക്കാൻ
1: വേണ്ടി. നേരെ ഓപ്പോസിറ്റ് ഒരു ഇനോക്ക് ഉണ്ട് അവിടെ. ഞാൻ അന്നേരമാണ് എന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, ഇന്ന് 31 ആണല്ലോ വണ്ടി ക്യൂ എന്ന് പറയുന്നത് ആമാതിരി ക്യൂ ആണ്. അത് ഒരു ടാങ്കെങ്കിലും സേവ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ജനങ്ങൾ മുഴുവനായിട്ട്. പക്ഷെ അത്രയും ക്യൂ ആയിരുന്നു കഴിഞ്ഞ ദിവസം UAE നമ്മൾ കാണാൻ സാധിച്ചത്.
2: പെട്രോളിനും ഡീസലിന് കുറച്ച് അധികം കൂടിയിട്ടുണ്ട്. പെട്രോളിന് ഒരു 30-40 ഫിൽസിന്റെ ഒരു വലിയ ഡിഫറൻസും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഹോർമുസിലെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് വീണ്ടും 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് രാവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പിന്നെ ഇന്ധനക്ഷാമം, അല്ലെങ്കിൽ ഇന്ധനത്തിന് വില കൂടുന്നത്, നമ്മുടെ നാട്ടിലെ പഞ്ചസാരയ്ക്ക് അടക്കം വില കൂടുന്നത്, ഇതെല്ലാം ഈ ഹോർമുസ് എന്ന ഒരു കുഞ്ഞിടത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ. ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ അൻവർ ഗർഗാഷ് പറഞ്ഞൊരു വാർത്തയുണ്ട്, ഫൈൻഡ് റിയലിസ്റ്റിക് സൊല്യൂഷൻസ് ടു എൻഡ് റീജിയൻസ് നെയ്തർ വോർ നോർ പീസ് ടേറ്റ് എന്ന് ഗർഗാഷ്. യുദ്ധവും ഇല്ല, സമാധാനവും ഇല്ല എന്നുള്ള ഈ ഒരു അവസ്ഥ മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് സമാധാനം മാത്രമുള്ള അവസ്ഥ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ കൊണ്ടുവരണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള ഡോക്ടർ അൻവർ ഗർഗാഷ് വീണ്ടും പറഞ്ഞ വാർത്ത ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഖലീജ് ടൈംസ്.
1: തീർച്ചയായിട്ടും നമ്മുടെ തെരുവ് നായകളുടെ ശല്യം പരിഹരിക്കാൻ ഇനി അഡാപ്റ്റ് മോഡൽ എന്ന് പറഞ്ഞ് വേടൻ ഒരു പട്ടിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ അവരൊരു ചെറിയൊരു സംഘടന രൂപീകരിച്ചിട്ട് ഈ തെരുവ് നായകളിൽ കിടക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്ത് അതിനെ നമ്മുടെ അഡോപ്റ്റ് ചെയ്യുക. അങ്ങനെ 62 തെരുവ് പ്രായം കുഞ്ഞുങ്ങളെ ദത്തു നൽകി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അല്ലെ. അതായത് ആവശ്യമുള്ളവരുടെ വീട്ടിലേക്ക് ചെല്ലട്ടെ. അപ്പൊ അങ്ങനെ ഒരു സംഘടന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു പിന്തുണ കൂടെ കൊടുക്കുക, ഇവർക്കൊരു ചെറിയൊരു സപ്പോർട്ടും ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തെരുവ് നായകളുടെ ആ ഒരു ഇതൊന്നും മാറ്റാനായിട്ട്
2: സന്തോഷമാണ്. തെരുവുനായ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ പറഞ്ഞ ഒരു സർക്കാർ ഫണ്ടിംഗ് കൂടി വരട്ടെ അതിനല്ലേ. അവസാനമില്ലാത്ത യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങേണ്ടതുണ്ടെന്ന് വ്ളാദിമിർ പുടിനോട് മോദി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്, കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനമില്ലാത്ത യുദ്ധത്തിൽ നിന്ന് നല്ലൊരു വാക്കായിട്ട് എനിക്കത് തോന്നിയത്. യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങേണ്ടതുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റിനോട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം, യു എസ് ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആഗോള ഭൗമരാഷ്ട്രീയത്തിലും വിതരണ ശൃംഖലയ്ക്കും ഒക്കെ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സമാധാനത്തിനുള്ള ആഹ്വാനം എന്നത് വലിയ രീതിയിൽ ശ്രദ്ധേയമാണ്. ഇന്ന് ചൈനീസ് പ്രസിഡന്റുമായിട്ട് അദ്ദേഹം ചിലപ്പോൾ അവിടുന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മേഖലയിൽ ഈ വിഷയങ്ങളിൽ കുറച്ചുകൂടി ഗൗരവത്തോടെ ഇടപെടുന്നു എന്ന ആശാവഹമായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മുടെ നേപ്പാളിലെ ദുരന്തം 7 മലയാളികളെ കുറിച്ച് വിവരമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആകെ മരണസംഖ്യ 950 കടന്നു എന്നുള്ള ഒരു വാർത്തയും കൂടെ പേജിൽ കൊടുത്തു.
2: 1000 എടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ 5000 ആൾക്കാരെ കാണാനില്ല. 1000 പേര് മരിക്കുന്നു, 5000 പേരെ കാണാനില്ല. ആ തുരങ്കത്തിൽ ഡ്രോൺ അടക്കം പറത്തി വിട്ടിട്ടും ആ 94 തൊഴിലാളികൾ ഉണ്ടായിരുന്നു ആ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്, വിദേശികളുണ്ട്, 900+ വിദേശികളുണ്ട്. അപ്പൊ ഇവരെ ഒന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ വലിയൊരു മലവെള്ളപ്പാച്ചിൽ വലിയ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്ര വലിയ രക്ഷാപ്രവർത്തനം 60 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ സൈന്യം രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവരും. നമ്മൾ പേടിച്ചു പോയി. ഒരു ട്രാക്കിന്റെ അടിയിൽ ആ കുട്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ചെളി മുഴുവനായിട്ട് മുഖം മാത്രമേ കുറച്ച് കാണാൻ വേണ്ടി പറ്റും. ഭാഗ്യത്തിന് ചെവിയിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ദേഹം മുഴുവൻ ചെളി അടിഞ്ഞടിഞ്ഞ് ആ കുട്ടി ഇങ്ങനെ കിടക്കുക. അത് സൈന്യം കൊണ്ടുപോയി ആ കുട്ടിയുടെ ദേഹം മുഴുവൻ വൃത്തിയാക്കി അതിനെ ബ്ലാങ്കറ്റ് ഇട്ട് പോച്ച് അതിന് കഞ്ഞി കൊടുക്കുന്നൊരു ഇത് നമ്മളെ സൈന്യത്തിന് എപ്പോഴും സല്യൂട്ട് ചെയ്യാറ്. നമ്മൾ എവിടെ കണ്ടാലും നമ്മുടെ സൈനികർക്ക് പ്രത്യേക ബഹുമാനം കൊടുക്കണം എന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ ഏത് വലിയ ആപത്തിലും നമ്മുടെ രക്ഷിക്കാൻ വരുന്നൊരു കൈകൾ സൈനികരുടെ കൈകളായിരിക്കും. അപ്പോൾ നേപ്പാൾ സൈന്യത്തിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം. ഒപ്പം നമ്മുടെ ഇന്ത്യയുടെ വ്യോമസേനയും എല്ലാ സേനയും നേപ്പാളിലെത്തിയിട്ട് സഹായത്തിന് പോയിട്ടുണ്ട്.
1: സിന്ധു ജലം കൊടുക്കില്ല, രാജ്യാന്തര തർക്ക പരിഹാരത്തിന് കോടതി വിധി, ഇന്ത്യ തള്ളി എന്നുള്ള രീതിയിലാണ്
2: ഒരു ആർബിട്രേഷൻ കേസ് നടക്കുന്നുണ്ട് ആ വിഷയത്തിൽ.
1: സിന്ധു നദി എന്ന് പണ്ട് തൊട്ടേ നമ്മൾ സിനിമകളിലൊക്കെ
2: പല നദികളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ വാർത്തകളിലൂടെ അത് നമ്മളെ ബാധിക്കുന്ന വലിയ വിഷയമായിട്ട് വരുമ്പോൾ ആ വാർത്തയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. ഹോർമോസിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ US ആക്രമണം, മാക്സസെ പുരസ്കാരം 3 പങ്കിട്ടു. ഇതൊക്കെ കുറെ കാലമായിട്ട് വരാത്തൊരു വാർത്തയാണ്. മാക്സസെ പുരസ്കാരം സംബന്ധിച്ച് എപ്പോഴും യുദ്ധവും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതുപോലുള്ള നല്ല വാർത്തകൾ പറയാൻ നമുക്ക് സമയം കിട്ടാറില്ല എന്നതാണ് സത്യം. യുഎക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ നീക്കം അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. അതുപോലെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നമ്മുടെ യുഎ പ്രസിഡന്റിന്റെ ആശംസ ലഭിച്ചതും, അതുപോലെ ഒരുപാട് നാളത്തിന് ശേഷം കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടും അവരുടെ സ്നേഹപ്രകടനങ്ങളുടെ ചിത്രങ്ങളൊക്കെയാണ് ഇന്ന് എല്ലാ
1: പത്രങ്ങളുടെയും.
2: അത് വൈറലായിരുന്നു. അവരുടെ ഡാൻസ് അധ്യാപകരെ കാക്കിക്കുള്ളിലും കലാകൃതി ഉണ്ടെന്ന് ശ്രീനിവാസം പറഞ്ഞ പോലെ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. അവർ ഇതേ ഒരു ആറ്റിറ്റ്യൂഡിൽ കുട്ടികളെ സ്വീകരിക്കുകയും കുട്ടികളെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കലാലയം, നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളൊക്കെ എന്ത് രസമായിരിക്കും.
1: തീർച്ചയായിട്ടും അല്ലേ, ഇന്നലെ എന്തൊരു
2: ജോഷായിരുന്നു. ശരിക്കും ഒരു വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെ വേണം സ്വീകരിക്കാൻ. അത് പിന്നെ നേഴ്സറി കുട്ടികളോ KG 1 KG 2 ഒന്നുമല്ല, +1 +2 കുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിലേക്ക് തന്നെ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ സ്നേഹത്തോടെ നമ്മളെ പാരന്റ്സ് സ്വീകരിക്കുന്നത് രണ്ട് ചീത്തയും പറയുന്നത് തമ്മിലുള്ള വ്യത്യാസമില്ലേ. ഇപ്പൊ വൈകി എത്തിയാലും നമ്മളോട് പണ്ടൊക്കെ അങ്ങനെ വൈകി എത്തിക്കഴിഞ്ഞാൽ ആകെ പറയുന്ന സന്ധ്യക്ക് മുമ്പ് വിളക്കം എത്തിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. പണ്ട് അങ്ങനെയായിരുന്നില്ലേ പറഞ്ഞിരുന്നു. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് നമ്മളുടെ ആ ചീത്ത വിളിക്കുന്നതിന് പകരം കുറച്ചുണ്ട് തന്നോ, പക്ഷെ ആ കയറി വരുമ്പോഴേ നമ്മുടെ ഒരു സ്വീകരണമുണ്ട്. അവിടെയാണെല്ലാം തീരുന്നത്. പക്ഷെ നമ്മുടെ സ്കൂളുകൾ പൊളിയാണ് അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ലൊരു എനിക്കൊന്ന് വരവേൽപ്പാണ് കഴിഞ്ഞ ദിവസം കുട്ടികൾക്കെല്ലാം കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇനി റോഡുകളുടെ ട്രാഫിക്, ഇന്ന് എനിക്ക് 45 എടുത്തു, ഞാൻ 20 കൊണ്ട് വരുന്ന സ്ഥലത്ത് അത്രയും ട്രാഫിക്കാണ് രാവിലെ റോഡുകള്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. അത് ട്രാഫിക് ഉണ്ടാവുന്നതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ റോഡിൽ വാഹനങ്ങൾ കൂടുതലാണ്.
2: ഇത്രയും വാഹനങ്ങൾ, ഇത്രയും സ്കൂൾ ബസ്സുകൾ, മഞ്ഞ ബസ്സുകൾ, അതും ഒരു പ്രത്യേക വേഗതയിൽ ഓരോ പോയിന്റിലും കുട്ടികളെ എടുക്കണം. അപ്പൊ പിറകളുടെ വാഹനങ്ങളൊക്കെ അതിന് കാത്തുക്കണം. അതിനനുസരിച്ച് അക്യുമുലേറ്റ് വരുന്നതാണ്.
1: ഇന്റർ റോഡ്സ് എടുക്കുകയും ചെയ്യരുത്, നിങ്ങൾ നേരെ റോഡുകൾ മാത്രം പോവുക, അതാണ് ഏറ്റവും. ഞാൻ എന്തായാലും ട്രാഫിക് അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ നേരെയുള്ള റോഡുകൾ മാത്രം പോവുക, ഗൂഗിൾ മാപ്പോടെ നിങ്ങളൊന്ന് ഇട്ട് നിങ്ങൾ നോക്കിയതിന് ശേഷം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം.
2: യു എയിൽ ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ബയോമെട്രിക് വിവരങ്ങൾ തട്ടിയെടുത്ത് തട്ടിയെടുത്താണ് തട്ടിപ്പ്. ഇന്ത്യൻ പ്രവാസികൾ ഏജന്റുമാർക്ക് നമ്മുടെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന് ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അനധികൃത ഏജന്റുമാർക്ക് യാതൊരു കാരണവശാലും ഒരു രേഖയും നൽകരുത്. ബയോമെട്രിക് പരിശോധനകൾ സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങളിൽ മാത്രം നടത്തണം. യുഎയിലെ ഇന്ത്യൻ പ്രവാസികളെ ലക്ഷ്യമിട്ട് വ്യാജ വിസ, പാസ്പോർട്ട്, തൊഴിൽ വാഗ്ദാനങ്ങൾ നടത്തി നൽകുന്ന ബയോമെട്രിക് ഡേറ്റ തട്ടിപ്പുകൾക്കെതിരെയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകിയത്. ഔദ്യോഗിക നടപടികൾ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യക്തികളിൽ നിന്നും, പ്രത്യേകിച്ച് സാധാരണ തൊഴിലാളികളിൽ നിന്നും, പാസ്പോർട്ട്, എമറേറ്റ്സ് ഐഡി, മുഖം, കണ്ണ്, വിരൽ അടയാളങ്ങൾ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ സജീവമാണ്. ഇത് പല സാമ്പത്തിക തട്ടിപ്പിലേക്കും നയിക്കുമല്ലോ. ഇവരറിയുന്നില്ല, കൊടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും അത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കണമെന്നാണ് കോൺസുലേറ്റ് പറയുന്നത്.
1: നമ്മുടെ നാട്ടില് ഈ നമ്മുടെ ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്യുമല്ലോ, അതിനൊരു സബ്സിഡിയുടെ കാര്യം ഗവൺമെന്റ് കൊടുക്കുമോ എന്നൊക്കെയുള്ള ഒരു വലിയൊരു ആശങ്കയുണ്ട്. അതായത് അതിനൊരു സർചാർജ് വരുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് സർചാർജ് വരാൻ പാടില്ല, കാരണം നമ്മളൊരു പണം അടയ്ക്കുന്ന മോഡ് ഓഫ് പേയ്മെന്റ് ആണത്, വൺ ഓഫ് ദ മോഡ് ഓഫ് പേയ്മെന്റ് ആണ്. അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവകാശമാണ്. അതിനകത്ത് അതിന് വേറെ സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ
2: ഇഷ്ടം.
1: കാരണം ഇത്രയും നാള് നമ്മൾ യൂസ് ചെയ്ത് വന്നേക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ സ്കാൻ ചെയ്യുക. നമ്മൾ ആരും പൈസ കൈകൊണ്ട് എടുക്കുന്നില്ല, എന്തിന് എ ടി എം കാർഡ് എടുക്കുന്നില്ല നാട്ടില്. നമ്മൾ ഇവിടെ തിരിച്ചാണ്. പക്ഷെ അവർ ആ ഒരു സിസ്റ്റം തുടങ്ങുമ്പോൾ അത് അങ്ങനെ തന്നെ തുടരണം, അതിനകത്ത് ചാർജ് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴയ പോലെ നമ്മൾ നോട്ട് എടുക്കേണ്ടി വരും. ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള സ്ഥിതികളിലേക്ക് വരും.
2: ഈ ക്യു ആർ കോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, മൂത്തയാളാണ് കുടുംബത്തിലെ, നാട്ടിൽ അനിയനുണ്ട് കേട്ടോ, നമുക്കൊക്കെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്, പേര് പറയുന്നില്ല. അപ്പോൾ ആളുടെ ബ്രദർ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രദറിന് വാട്സപ്പ് അയക്കും, വാട്സപ്പ് അയക്കും. അപ്പോൾ ഓരോ ക്യു ആർ കോഡ് ഇടും. അപ്പൊ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ ഈ ക്യൂ. അപ്പൊ എനിക്ക് ഇത് എന്താണ് ഇത്, ഇടയ്ക്കിടയ്ക്ക് ഒരു ക്യൂ, ഒരു ദിവസം മൂന്ന് ക്യു ആർ കോഡൊക്കെ വരും. അപ്പൊ ഈ സഹോദരൻ അങ്ങോട്ട് പറയുന്നുണ്ട്, ഈ ക്യു ആർ കോഡിന്റെ കൂടെ എടാ നിനക്ക് സുഖമാണോ, അസുഖമൊന്നുമില്ലല്ലോ എന്നൊരു വരി കൂടി ചോദിച്ചൂടെ. അപ്പൊ ഓരോ സ്ഥലത്ത് പോയി സാധനങ്ങൾ വാങ്ങി ഭക്ഷണം കഴിച്ച് ക്യു ആർ കോഡ് ഇവിടെ ഇടും.
1: ഞാൻ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ഈ പേടിഎമ്മും ഈ സംഭവങ്ങളും ഇല്ല. അപ്പോ ഞാൻ നാട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മൾ ഓരോ വൈകിട്ടൊക്കെ ഈ തട്ടുകളൊക്കെ കഴിക്കാൻ തോന്നും, കഴിച്ചിട്ട് നേരെ അനിയത്തി
2: കിട്ടുള്ള. അപ്പൊ നിഷ്കളങ്കരുടെ എല്ലാം കൂടുതലാണ് ദുബായിലേക്ക് മാത്രമല്ല, അങ്ങോട്ടുണ്ട്. എന്തായാലും ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, പോഷകാഹാര വാരമാണിത്. നമ്മുടെ ശരീരത്തിനെയും ആരോഗ്യത്തിനെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതും ഭക്ഷണങ്ങളിലൂടെ ലഭിക്കുന്നതുമായിട്ടുള്ള പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ പോഷകാഹാര കുറവ് സമ്പന്നരുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല, പാവപ്പെട്ടവരുടെ മനുഷ്യർക്ക് ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഇന്ത്യയിൽ 5 വയസ്സിന് താഴെ 26% പേർക്ക് പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന വിളർച്ചയുണ്ട്. സമ്പന്നരുടെ കുട്ടികളും ഇതിൽ നിന്ന് ഒഴിവല്ല എന്നതാണ് വസ്തുത. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും മുലയൂട്ടൽ, പോഷകാഹാരം നൽകൽ, കുഞ്ഞിനെ പരിപാലിക്കുന്നതിലെ വീഴ്ച, ശുദ്ധജല ദൗർലഭ്യം തുടങ്ങിയത് പോഷകാഹാരക്കുറവിന് ഇടയാക്കുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത്.
1: തീർച്ചയായും. അല്ല, നമ്മൾ ചില പാരന്റ്സിന് അറിയില്ല, അവർക്ക് നമ്മൾ പല, അത് അവരുടെ തെറ്റുമല്ല, അറിവില്ലായ്മ ഒരു തെറ്റെന്ന് പറയുന്ന പോലെ ഈ അറിവില്ല അവർക്ക് എന്താണ്. നമുക്ക് പ്രത്യേകിച്ച് കൊച്ചുങ്ങളുടെയൊക്കെ മുഖത്ത് ഈ പാടുകൾ
2: വരുമല്ലോ,
1: നമ്മളത് തിരിച്ചറിയണം. എന്താണ് അവർക്ക് എന്തിന്റെ ഡെഫിഷ്യൻസി ആണ്, ആ ഡെഫിഷ്യൻസി അറിഞ്ഞ് ഡോക്ടറിന്റെ അടുത്ത്, നിങ്ങൾ തിരിച്ചറിയല്ല, ഡോക്ടറിനെ കാണിച്ച് തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. അത് അവരുടെ ഓരോ സിംറ്റംസ് ആണ് ഈ കാണിക്കുന്നത്, അത് അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടായിട്ടാണ്. അത് ഇവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് പല പാരന്റ്സിനും, അത് എന്തുകൊണ്ടാണ് കെയർ ചെയ്യാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ആ കുഞ്ഞിന് എന്താണ് ഡെഫിഷ്യൻസി അത് തിരുത്തി അതിനെ വളർത്തി കൊണ്ടുവരണം.
2: നമ്മൾ നല്ല സമ്പന്നരാണ്, നമ്മൾ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, പോഷകാഹാരം എന്ന് പറഞ്ഞാൽ അവർക്ക് എത്തുന്നുണ്ടോന്ന് ഉറപ്പ്
1: വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് അതിന് കൊടുത്താൽ അത് കഴിച്ചോളൂ എന്നുള്ള രീതി അല്ല, അതിന് വേണ്ട ന്യൂട്രീഷൻ അതാണ് ചെല്ലേണ്ടത്.
2: പോഷകങ്ങൾ, അതിന്റെ മൂല്യങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇനി സെക്രട്ടേറിയറ്റിൽ സന്ദർശകരെ കാണുക 3 ദിവസമാണെന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 5 വരെ. അതിൽ തന്നെ പിന്നെ ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ, പ്രായമായവരുണ്ടെങ്കിൽ, മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എല്ലാ ദിവസവും കാണും. മുഖ്യമന്ത്രി അവിടെ ഉള്ള സമയമാണെങ്കിൽ തീർച്ചയായും അങ്ങോട്ട് ചെന്ന് കാണുമെന്നാണ് വാർത്തയിൽ പറയുന്നത്.
1: തീർച്ചയായിട്ടും. എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രായപരിധി ഇച്ചിരി കുറയ്ക്കാനായിട്ട് പോകുന്നത്, വിച്ച് മീൻസ് ഏർലി ആക്കാൻ പോകുന്നു. ഒരു 16 വയസ്സ്
2: ഇപ്പൊ 16 വയസ്സ് മുതൽ കൂടും. മുഖ്യമന്ത്രി അവിടെയുള്ള സമയത്ത് തീർച്ചയായും അങ്ങോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് വാർത്തയിൽ പറയുന്നത്.
1: തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രായപരിധി ഇവിടെ ഒന്ന് കുറയ്ക്കാൻ പോകുന്നത്, വിച്ച് മീൻസ് ഏർക്കാൻ പോകുന്നു 16 വയസ്സ്.
2: 16 വയസ്സ് കൊടുത്തു.

0: എന്തെങ്കിലും അപകടം ഉണ്ടാക്കി അത് റിവോക്ക് ചെയ്യുന്ന രീതി അതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
1: ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം നല്ല രീതിയിൽ ഓടിച്ചാൽ മറ്റേ ലൈസൻസിലേക്ക് കൺവേർട്ട് ആകും എന്നുള്ള
0: അതാ ശരിക്കും അതാണ്. പതിനാറ് ആകുമ്പോഴത്തേന് ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ച കുട്ടികളൊക്കെ വളരെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്ക് എം ബി ഡിക്ക് മോട്ടോർ വാഹന വകുപ്പിനൊക്കെ അവരെ കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ക്ലാസ് എടുക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് കട്ട് ചെയ്യുക, ഒരു ആറ് മാസത്തേക്ക് സസ്പെൻഷൻ കൊടുക്കുക, ശിക്ഷാ നടപടികൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഏതെങ്കിലും സാമൂഹ്യ സേവനത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് തന്നെ ഒരു ബോധ്യം വരും റോഡിൽ എങ്ങനെ പെരുമാറണം.
1: ഈ ഒരു പത്ത് വർഷം മുന്നേ ഞാന് ബൈക്ക് എടുക്കുന്ന സമയത്ത് അന്ന് നമുക്ക് ആവേശമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത്രയും ബൈക്കിനോടൊന്നും ക്രേസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
0: ശരിക്കും കാണുന്നത് കുറവാണ്,
1: ഭയങ്കര കുറവാണ്. കാരണം അന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ബൈക്ക് വേണം, ബൈക്കിൽ യാത്ര പോകുന്ന ബൈക്കിന്റെ കളക്ഷന്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ക്രേസ്
0: ആഗ്രഹം തന്നെയായിരുന്നു അല്ലേ. ഒരു കോളേജ് കാലഘട്ടത്തും ഒരു ബൈക്ക് കയ്യിലിരിക്കാന്ന് പറഞ്ഞത്, ഞാൻ എന്റെ ബ്രദറിന് ഒരു ബൈക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ് പൾസർ.
1: പൾസർ എല്ലാവരുടെ സ്വന്തമാണ്, ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതിയൊരു വണ്ടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പൾസർ
0: ഏട്ടാണ് ഗൾഫിൽ പോയ സമയത്ത് അവന് വലിയ സങ്കടമായിരുന്നു. കുറെ നാളത് ഓടിക്കാൻ ആരുമില്ല എന്നിട്ട് അമ്മ എടുത്ത് വിറ്റു, ആരോ ചോദിച്ചപ്പോ അമ്മ എടുത്ത് കൊടുത്തു, അച്ഛനും ഉണ്ടായില്ല വീട്ടിൽ, അവരാരോ ചോദിച്ചു കൊടുത്തു. അത് വലിയ സങ്കടമായിരുന്നു. കാരണം ഒരു സഹോദരന് ഒരു സഹോദരി കൊടുത്ത ഒരു ആത്മബന്ധമുണ്ട്, ഇമോഷണൽ ടച്ചുള്ള ഒരു സാധനമാണ്, ഒന്നും നോക്കാതെ പിന്നെ അമ്മ എടുത്ത് കൊടുത്തു.
1: ഈ സ്പ്ലെൻഡർ ഒക്കെ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതൊക്കെ മനുഷ്യരുടെ ഒരു
0: സ്പ്ലെൻഡർ ആണ് നമ്മുടെ അനിയത്തി പ്രാവിൽ വരുന്ന.
1: അപ്പൊ അല്ല, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുന്നത്, നിത്യ യൂസ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഉപരി ബജാജ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പൾസർ വരുന്നത്. അങ്ങനെയാണ് പൾസർ ഭയങ്കര ഹിറ്റ് ആവുന്നത്. എന്തിനാ ഇപ്പൊ യു എയിൽ ഒരു പൾസർ ഇല്ലേ, എത്ര പൾസർ ആണ് ഇവിടെ ഉടുക്കൊണ്ടിരിക്കുന്നത്.
0: മനോഹരമായിട്ടുള്ള പൾസറെയാണ് നമ്മൾ വേറൊരു പ്രതിയുടെ പേര് ചേർത്തിട്ട് ഇപ്പൊ അറിയപ്പെടുന്നത്. അതാണ് അതിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, ഇത്രയും നല്ലൊരു വണ്ടി വേറൊരു ക്രിമിനലിന്റെ പേരിൽ അറിയപ്പെടുന്നത്.
1: അദ്ദേഹം മേടിക്കാൻ ചെന്ന്
0: പറഞ്ഞില്ല ഇതാണെന്ന്.
1: ശരി, മറ്റുള്ള വാർത്തകളൊക്കെ എന്താണ് പ്രധാന? നമ്മുടെ കലീസ് ടൈംസിലുള്ള
0: കലീസ് ടൈംസിലെ നമ്മുടെ ഗർഗാഷിന്റെ വാർത്ത ആദ്യ പേജിൽ, അതുപോലെ യു എ ഇസ് ഹോം ടു 59 ബില്യണേഴ്സ് വിത്ത് കമ്പൈൻഡ് വെൽത്ത് ഓഫ് $21 ബില്യൺ. ദുബായ് റാങ്ക്സ് ജോയിൻ 8th ഗ്ലോബലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ തന്നെ 8th സ്ഥാനത്ത് ദുബായ് നിൽക്കുന്നു ബില്യണേഴ്സിന്റെ കാര്യത്തിൽ. യു എയിൽ 59 ബില്യണേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, മില്യണേഴ്സ് അല്ല ബില്യണേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ദുബായ് ഒരുപാട് സമ്പന്നരുടെ ഒരു വലിയ സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത. ഉൾപേജിലെല്ലാം എന്താണെന്നറിയോ, സ്കൂള് തുറന്ന വാർത്തയാണ്. യു എ ക്യാമ്പസസ് 1.27 മില്യൺ സ്റ്റുഡൻസ് ഇൻ ടു അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ തിരിച്ചെത്തിയ വാർത്ത, സ്കൂളിൽ ആ മഞ്ഞ വണ്ടികൾ നീങ്ങുന്ന വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ ട്രാവലേഴ്സ് ക്യാൻ സേവ് ഓവർ ദിർഹംസ് 1600 ബൈ റിട്ടേണിംഗ് ആഫ്റ്റർ സമ്മർ റഷ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കുറഞ്ഞേക്കും എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ സ്പൈസ് ജെറ്റ് ഉണ്ടല്ലോ, ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ റദ്ദാക്കി റദ്ദാക്കി പലരുടെയും വിമാനയാത്ര ഇന്നലെ കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്നത്, പലരുടെയും യാത്ര ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാൽ കൃത്യമായിട്ട് ഇതിനൊരു സൊല്യൂഷനോ എന്തുകൊണ്ട് ഇത് പോകുന്നില്ല എന്നും പറയുന്നില്ല. എന്തായാലും സുപ്രീം കോടതി സ്പൈസ് ജെറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് എന്താ കാരണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ലൈസൻസ് കട്ടാക്കുന്നതും നിങ്ങളുടെ യാത്ര ഇതാക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലേക്ക് ഇത്തരത്തിൽ വിമാനത്തിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വന്നിട്ട് ചില ചെയ്യാൻ വെക്കുന്ന ചില റിന്യൂവൽ കാര്യങ്ങളുണ്ടല്ലോ. ഒരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ വാഹനം നിങ്ങൾ അവിടുന്ന് വണ്ടി കയറുന്നു, ഇന്ന് നിങ്ങളുടെ വണ്ടി രജിസ്ട്രേഷൻ റിന്യൂവൽ ആണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ നിങ്ങൾ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഫൈനോ പിന്നെ നിങ്ങൾ അതിലേക്ക് പോകുമ്പോൾ ക്യാമറ അടിക്കും ഒക്കെ വരും. അപ്പം ഇത്തരത്തിലുള്ള ഒരു ബോട്ടിലിനെക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കും. ഇതുപോലത്തെ വിമാനത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, കാരണം പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ യു എയിൽ സ്റ്റാർലിങ്കിൻ്റെ ഇന്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്നുള്ളൊരു വിവരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇല്ലീഗൽ ഷെയറിങ് റൊട്ടീൻ ഇൻസ്പെക്ഷൻസ് നമ്മുടെ യു എയിലെ പല വീടുകളിലും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സർപ്രൈസ് ആയിരിക്കും ആ ഒരു ഇൻസ്പെക്ഷൻ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്.
0: നിയമം പാലിച്ചിട്ട് ബെഡ് സ്പേസുകളോ അല്ലെങ്കിൽ ഷെയറിംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയുടെ അനുമതി ഇല്ലാതെയോ മറ്റോ കാര്യങ്ങൾ പോകുന്നോ, അംഗീകരിച്ചതിലും അനുവദിച്ചതിലും കൂടുതലായിട്ട് ആളുകൾ ബെഡ് സ്പേസിൽ തങ്ങുന്നതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് മാറാൻ പോകുന്നത്. വലിയ ഫൈനാണ് വരാൻ പോകുന്നത് പിടിച്ചാൽ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് പത്രങ്ങളിൽ മുഴുവൻ പേജ് കൊടുത്തിരിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM അക്ഷയ മിനി പദ്മമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇൻ പ്രസ് ക്ലബ്.
2: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടി ഓണം.
3: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
5: Ammone! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
8: അണ്ണ ശ്രദ്ധിക്ക,
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് ഇൻ.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 എഫ്എം. ഹോം ഇസ് എ ഫീലിംഗ്.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം. ഹോം ഇസ് എ ഫീലിംഗ്.
11: ട്രാഫിക് അപ്ഡേറ്റ്.
12: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
13: കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നമ്മുടെ സിലിക്കൺ അയസിസ് വരെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ നീണ്ടു നിൽക്കുന്നു. രണ്ട് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽക്കീൽ റോഡിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ലോ മൂവിംഗ് ട്രാഫിക്കാണ് അൽക്കീൽ റോഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എമിറേറ്റ്സ് റോഡ് ചെറിയ രീതിയിലുള്ള ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു കൺജുഷൻ നമ്മുടെ അജ്മാനിൽ നിന്ന് ഷാർജയിലേക്ക് കയറുന്ന സമയത്ത് വാസിസ് സ്ക്വയറിൻ്റെ ഒക്കെ ആ ഒരു ഭാഗം, സ്പെഷ്യലി ആ ദൈദ് റോഡ് എടുത്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, അവിടെ ഒരു ചെറിയൊരു കൺജുഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ അജ്മാൻ്റെ അവിടുന്ന് നേരെ കണക്ട് ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെയും ഒരു ചെറിയൊരു കൺജഷൻ ഉണ്ട് കേട്ടോ. അലിത്തേ ടോൾ റോഡ് പിന്നെ ആസ് യൂഷ്വൽ പോലെ തന്നെ ആ കൺജഷനും കാര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ ഒരു കൺജഷൻ നമുക്ക് ടുവേർഡ്സ് റാസൽ ഖൈമ പോകുന്ന റൂട്ടിൽ എമിറേറ്റ്സ് റോഡിലാണെന്ന് തോന്നുന്നു രണ്ട് ആക്സിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു കൺജഷൻ കാണും. ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് ഒരു ട്രാഫിക് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ബാക്കി ടുവേർഡ്സ് അബുദാബി എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരിക.
12: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: சுட்டு புள்ளுன மரிபூமி ஓடி தளர்ந்து வரும் பிருத்விராஜ். அப்ப தா டெசர்ட் சஃபாரிக்கு வந்த ஒரு காரின் டோர் திறக்கணும். காரின் அகத்து நின்னும் மிட் மார்னிங் வித் நித்யா கேட்கும்.
3: Welcome back to Mid Morning with Nitya on Home 92.2.
2: பிருத்விராஜ் இங்க சமாதானத்தோட சீட்டிலேக்கு சாரி கண்ணடக்கிறது. உள்ளிக்கல் தூட்டி அதொன்னும் புள்ளி ரிலாக்ஸ் ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രമോ ഷൂട്ട് ചെയ്ത കിടുക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
4: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
7: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
6: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
7: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.
1: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഹോർമുസിൽ വീണ്ടും ആക്രമണം. നേപ്പാൾ ദുരന്തം, മരണസംഖ്യ 1000. ഇതിഹാസം പടിയിറങ്ങി. ദേശീയ കുപ്പായത്തിൽ ഇനി മെസ്സിയില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കും. രാവിലെയാണ് പ്രധാന സെഷൻ. ഭീകരവാദമടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചേക്കും. സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന നിലപാട് ഇന്ത്യ അറിയിക്കും. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി കണ്ടേക്കും. അടുത്തമാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഷീ ജിൻപിങ്ങിനെ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹോർമുസ് കടലിടുക്കിലുമായി രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയാണ് സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണ ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പ്രാഥമിക വിവരം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുകയാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000. ചൈനയിലെ ടിബറ്റിൽ 17 പേർ മരിച്ചിട്ടുണ്ട്. നേപ്പാളിലും ടിബറ്റിലുമായാണ് മരണസംഖ്യ 1000 ആകുന്നത്. ഇരു രാജ്യങ്ങളുമായി 5000 പേരെ കാണാതായിട്ടുണ്ട്. നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കും. ലഹരിക്കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം നശിപ്പിച്ച കേസിൽ അന്നത്തെ കേസിലെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിനെ 3 തടവും 10,000 പിഴയുമാണ് നെടുമങ്ങാട് മാജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. ഈ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അപ്പീലാണ് പരിഗണിക്കുന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അയോഗ്യനായ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. അയോഗ്യത നീക്കണമെന്നാവശ്യപ്പെട്ട ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നില്ല. ഇറാനെതിരെ ഇപ്പോൾ ശക്തമായ പ്രത്യാക്രമണത്തിന് US ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഇറാനെ വീണ്ടും ആക്രമിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ഹോർമുസ് കടലിടുക്കിൽ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി പുറത്തുവന്നിരിക്കുന്നത്. കൊച്ചി മെട്രോ 3 വിശദ പദ്ധതി റിപ്പോർട്ട് കേരള സർക്കാരിന് സമർപ്പിച്ചു. 3 മെട്രോയെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കും. മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ ചേന്തി അനിലിനെ നേരിട്ട് ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനിൽ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കും. മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞ സംഭവത്തിലാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ചേന്തി അനിലിനെ നേരിട്ട് ഹാജരാക്കാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആയുധം ഉപയോഗിച്ച് KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം. DGP ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി. KAP 4th Battalion കമാൻഡന്റ് യു പ്രേമൻ SIT തലവനാണ്. കണ്ണൂർ സിറ്റി ACP ആസാദ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രതിഷേധക്കാരായ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീണയെ ആക്രമിച്ചുവെന്നായിരുന്നു KSU പ്രവർത്തകർക്കെതിരായ കേസ്. കള്ളക്കേസിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന TO മോഹനൻ MLA KSU പ്രവർത്തകരുടെയും പരാതിയിലാണ് തുടരന്വേഷണം. താൽക്കാലികമായി പാർട്ടി ഉപേക്ഷിച്ചവർ മുന്നണിക്കൊപ്പം അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തളിപ്പറമ്പിൽ. തളിപ്പറമ്പിലെ അവസാനത്തെ പൊതുയോഗത്തിലും നേതൃത്വത്തിന് വീഴ്ചയില്ലെന്ന മുൻ നിലപാട് ആവർത്തിച്ച പിണറായി, തളിപ്പറമ്പിൽ പാർട്ടിക്കൊപ്പം നിന്ന് ചിലർ മാറി ചിന്തിച്ചുവെന്നും അത്തരക്കാർ ആത്മപരിശോധന നടത്തണമെന്നും പിണറായി വിജയൻ തളിപ്പറമ്പിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. TK ഗോവിന്ദൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്നും പിണറായി കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 9.50 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ 19 കിലോ സിലിണ്ടറിന് 2747.50 രൂപയാണ് വില. മുംബൈയിൽ വില 2701 രൂപയായി ഉയർന്നിട്ടുണ്ട്. സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത സംഘടനകൾ. പ്രത്യയശാസ്ത്ര ശാഠ്യം പാർട്ടി ക്ലാസുകളിൽ മതിയെന്ന് SSF. പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള സമ്മതിയല്ല. ലോകമെമ്പാടും പരാജയപ്പെട്ട് ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടവർ വിശ്വാസികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ വരേണ്ടതില്ലെന്ന് SYS മുന്നറിയിപ്പ് നൽകി. ഇത്തരം നിലപാടുകൾ ബാക്കി കൂടെ ഇല്ലാതാക്കാനാണ് ഉപകരിക്കുക. വിശ്വാസി സമൂഹത്തിന്റെ ആചാര മര്യാദകൾക്ക് നേരെ കപട പുരോഗമനത്തിന്റെ ക്ലാസ്സെടുക്കാൻ വരുന്ന പാർട്ടി നേതാക്കളുടെ ഇരട്ടത്താപ്പ് ദാരിദ്ര്യവും പരിഹാസ്യവുമാണെന്നും SYS വിമർശിച്ചു. കാന്തപുരത്തിന്റെ പരാമർശത്തിലുണ്ടായ CPM നേതാക്കളുടെ വിമർശനത്തിന് പിന്നാലെയാണ് ഈ മറുപടി. മുല്ലപ്പെരിയാറിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തും. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ സമിതിയിൽ. ഒഡീഷ ജലവിഭവ വകുപ്പ് മുൻ മെമ്പർ സെക്രട്ടറി അശുതോഷ് ദാസാണ് കേരളത്തിന്റെ പ്രതിനിധി. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിൽ 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരനും സംഗീത സംവിധായകനുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരീക്കാട് ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിൽ രാത്രിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. പക്ഷാഘാതം ബാധിച്ച് 2 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. കിടപ്പിലാകുന്നതിന് മുൻപ് അബൂബക്കർ പുതിയ പാട്ടിന് ഈണമിട്ടിരുന്നു. 3000-ൽ അധികം പാട്ടുകൾക്ക് അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്ററുടെയും രവി ബോംബെയുടെയും പ്രിയപ്പെട്ട തബലിസ്റ്റ് കൂടിയായിരുന്നു കോഴിക്കോട് അബൂബക്കർ. ലിയണൽ മെസ്സി നായകനായുള്ള അർജന്റീനിയൻ ടീമിനെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകി മുഖ്യമന്ത്രി. തുടക്കം മുതലുള്ള ഇടപാടുകളിൽ സമഗ്രാന്വേഷണം നടത്താനാണ് VD സതീശന്റെ ശുപാർശ. മുൻമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തോ എന്നും സ്പോൺസർക്ക് നിയമവിരുദ്ധമായി ആനുകൂല്യങ്ങൾ കിട്ടിയോ എന്നതും അന്വേഷിക്കും. അർജന്റീനിയൻ സൂപ്പർ താരം ലിയോണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് അർജന്റീനിയൻ ജേഴ്സിയോട് മെസ്സി വിട പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് തീരുമാനം മെസ്സി ലോകത്തെ അറിയിച്ചത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന സൂചന മെസ്സി നൽകിയിരുന്നു. അർജന്റീനക്കാരനായി ജനിപ്പിച്ചതിന് ദൈവത്തിന് നന്ദിയുണ്ടെന്നും അഭിമാനത്തോടെയും സമാധാനത്തോടെയുമാണ് പടിയിറക്കമെന്നും സ്വപ്നം കണ്ട നിമിഷങ്ങൾ സമ്മാനിച്ച സന്തോഷത്തോടെ മതിയാക്കുന്നുവെന്നും മെസ്സി കുറിച്ചു. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു കൃത്യം 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 61%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
5: You are listening.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning once again. Welcome back home 92.2 FM. Swagatham. Hey, namaskaram. Akshayana. Beautiful morning. September on the ഒരു മാസത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമ്മൾ പ്ലാൻ ചെയ്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറയൂ ഈ വർഷം കഴിഞ്ഞ് പോയി അങ്ങനെയൊന്നുമല്ല. ഈ അടുത്തൊരു എന്താ പറയുക ഒരു ക്വാർട്ടറിലേക്ക് കടക്കണം, എൻ്റെ ഒരു ഫൈനൽ ക്വാർട്ടറിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അതിനും നമുക്ക് സമയമുണ്ട്. ഓരോ ദിവസവും ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ. സോ ഏതൊരു കാര്യത്തിനും ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ടേക്കപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. ഇത് എല്ലാം സക്സസ് ആവണമെന്നില്ല, എല്ലാം ഫെയിലിയർ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യുക ഓരോ കാര്യങ്ങളും. എന്താണല്ലോ ഒരു ഗ്രേറ്റ് മന്ത് സ്റ്റാർട്ട് ആവട്ടെ എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ പെട്രോളിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണേലും ഓഗസ്റ്റില് സൂപ്പർ 98 3.6 ഈ വട്ടം 3.8 ആയേക്കാണ്. ഓഗസ്റ്റില് 3.49 ആയിരുന്നു സ്പെഷ്യൽ 95, ഇതിപ്പോൾ 3.69 ആയേക്കാണ്. ഈ 91 ആണെങ്കിൽ ഓഗസ്റ്റില് 3.41, ഇപ്പോൾ 3.61. ഡീസലിനാണെങ്കിൽ 3.8, ഇവിടെ 4.3. നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഡീസലിന് വന്നിരിക്കുന്നത്. ആക്ച്വലി എത്രയാവും നിങ്ങളുടെ കാറിന്? നിങ്ങൾ ഇന്നലെ അടിച്ചു നോക്കി? ഞാൻ ഇതുവരെ നോക്കിയില്ല. എനിക്ക് എന്താ പറയുന്നത്, യൂഷ്വലി ഇപ്പോൾ അടിക്കുമ്പോൾ ഒക്കെ ഒരു 180-190 ഒക്കെ ആണ് വരുന്നത്. പണ്ട് എനിക്ക് അത്രയും പോലും ഇല്ലായിരുന്നു. അപ്പോൾ വിച്ച് മീൻസ് ടാങ്ക് കപ്പാസിറ്റി അനുസരിച്ചാണ്. ഞാൻ പിന്നെ ഈ അധികം അങ്ങ് പറ്റാൻ വേണ്ടി നിൽക്കില്ല. പിന്നെ എൻ്റെ ഫിൽറ്ററിനൊക്കെ ഈ എന്താ പറയുന്നത് മിസ്സിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു ചില ടെക്നീഷ്യൻസൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയും അങ്ങ് പോകാറില്ല. അപ്പോൾ എന്താണേലും ഇപ്പോൾ ഒരു കോമ്പാക്ട് കാറിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്ക് നോക്കുമായിരുന്നെ, കോമ്പാക്ട് കാറിനാണെന്നുണ്ടെങ്കിൽ ഒരു 50 ലിറ്റർ ടാങ്ക് ഉള്ള ഒരു വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ 193 ദിർഹംസ് ആവും ഫുൾ ടാങ്ക്. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ 188 ദിർഹംസ് ആവും. സെഡാനിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ 98 നിങ്ങൾ അറിയാം, ഒരു 60 ലിറ്റർ ടാങ്കിൻ്റെ കണക്കാണ് ഞാൻ നോക്കിയത്. സൂപ്പർ 98 ആണെങ്കിൽ 235 ദിർഹംസ് വരും. സ്പെഷ്യൽ 95 ആണെങ്കിൽ 228 ആവും. അത് ഈ പ്ലസ് ആണെങ്കിൽ 223 ആവും. ഇനി എസ് സി വി ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു വണ്ടി ഒരു 70 ലിറ്റേഴ്സ് പറയുമ്പോൾ ഒരു 75 അപ്രോക്സിമേറ്റ്ലി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ 98 281 ദിർഹംസ് ആവും ഒരു ഫുൾ ടാങ്കിന്. സ്പെഷ്യൽ 95 ആണെങ്കിൽ 273 ദിർഹംസ് ആവും. ഈ പ്ലസ് ആണെങ്കിൽ 267 ദിർഹംസ് ആവും. അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഒരു എനിക്കൊന്ന് പെട്രോളും അല്ലെങ്കിൽ ലാൻഡ് ക്രൂസറും ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് വരാറുള്ളത് അല്ലേ. അതല്ല ഒരു മീഡിയം ഒരു സെഡാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണേലും ഒരു 200 അടുത്ത് വരും ഇപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ. അതിൽ കുറവ് വലിയ രീതിയിൽ പോകുന്നുള്ളോ എനിക്ക് തോന്നുന്നില്ല. എത്രയൊക്കെയാണ് നിങ്ങളുടെ ഫുൾ ടാങ്കിൻ്റെ ഒരു ഇത് വരുന്നത്? പലപ്പോഴും ഇത് കൂടുന്ന സമയത്ത് അയ്യോ ദൈവം ഇനി അത്രയും സ്പെൻഡ് ചെയ്യണമല്ലോ. ചില ഇതിന് ഈ കമ്പനി പെട്രോൾ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ ഭാഗ്യവന്മാരെന്നാണ് നിങ്ങളെ പറയുന്നത് കേട്ടോ. ആവശ്യത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നല്ല അമൗണ്ടാണ്, ഏകദേശം ഒരു 1500 or 2000 മറ്റുമാണ് ആൾക്ക് കമ്പനി അലവൻസ് കൊടുത്തേക്കുന്നത് കാറിന്. അപ്പം ആവശ്യത്തിനേറെ പെട്രോൾ കാര്യങ്ങളൊക്കെ അവർക്ക് ചിന്തിക്ക പോലും വേണ്ട. അല്ലാതെ ഉള്ളവർക്ക് ഈ സ്പെഷ്യലി നിങ്ങൾ പെട്രോളിൻ്റെ ബിൽസ് ഇന്ന് കളക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു മാസം നിങ്ങളൊക്കെ തരും. ഞാൻ അങ്ങനെ 2 മാസം മുന്നേ ആണ് ഞാൻ കളക്ട് ചെയ്തത്. അന്നേരം എൻ്റെ ഞാൻ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞത്, ഇത്രയും അടിക്കുന്നുണ്ട്. നമ്മൾ അറിയത്തില്ല നമ്മൾ എത്രയാണ് അടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾ എത്രത്തോളം പെട്രോളാണ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് ഒരു മാസം എന്നുള്ളത്. അപ്പം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഏകദേശം നിങ്ങളുടെ വണ്ടിയിൽ കയറാൻ പോകുന്ന പെട്രോളിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് ഇൻക്രീസ്. വന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മെസ്സേജ് വരും ഞാൻ നോക്കാമേ. അപ്പോൾ എന്താണെങ്കിലും 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. അങ്ങനെ ഡ്രാസ്റ്റിക് ഇൻക്രീസ് നിങ്ങളുടെ വണ്ടിക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം.
2: You are listening to Home 92.2 FM. Home is a feeling.
0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Enna me, yani trishukar kondu thottu. Idippo naadu mottam maaveelimaraanallo.
1: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കാണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക,
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രാഫിക് അപ്ഡേറ്റ്,
15: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
16: ഓൾറൈറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്സ്. എനിക്ക് തോന്നുന്നു ഒരുപാട് രാവിലെ ട്രാഫിക് ആണ്, നല്ല രീതിയിൽ ബ്ലോക്ക് ആണ്. എനിക്കിവിടെ കുറേയധികം മെസ്സേജുകൾ ട്രാഫിക്കിന്റെ കിട്ടിയിട്ടുണ്ട്. ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ്.
17: നാട്ടിലെ ഡ്രൈവിംഗ് പ്രായപരിധി, ഡ്രൈവിംഗ് ലൈസൻസിനുള്ള പ്രായപരിധി. ഗുഡ് മോർണിംഗ്, ഒരു ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ റോള അൽത്തവോന്ന് റോള വഴി പോകുന്ന റോഡ്, അൽഷാർക്ക് റോഡ് ടുവേഴ്സ് അജ്മാൻ, അത് കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്. ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
16: ഓൾറൈറ്റ്, അങ്ങനെ ഒരു ട്രാഫിക് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 311 നമ്മുടെ ഉമൽ ക്വയിനിലാണെന്ന് തോന്നുന്നു മറ്റൊരു അപ്ഡേറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയും കംപ്ലീറ്റ്ലി ജാം പാക്ഡ് ആണെന്നുള്ളൊരു ഒരു എനിക്കൊരു ലൊക്കേഷനാണ് അയച്ചു തന്നിരിക്കുന്നത്. അവിടെയും നല്ല രീതിയിൽ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ലേറ്റ് ആയോ? അജയ് ആണ് അയച്ചത്. അജയ്, ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ, ടുവേർഡ്സ് ഉമൽ ക്വയിൻ എന്നാണ് പറഞ്ഞത്. ട്രാഫിക് ഈ 11 ഇപ്പൊ മാറിയോ എന്താണ്? ഒരു 8 മണിയോടെയാണ് ആ ട്രാഫിക് വന്നിരിക്കുന്നത്. എന്നാലും 20 മിനിറ്റ്, അതിൽ എന്തെങ്കിലും മാറാൻ അത്ര വലിയ ചാൻസ് ഇല്ല രാവിലത്തെ സിറ്റുവേഷനിൽ. അപ്പൊ എന്താണേലും ഉമൽ ക്വയിനിൽ, എനിക്ക് തോന്നുന്നു ഉമൽ ക്വയിനിൽ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് താണ്ട് ഉമൽ ക്വയിനിൽ അയക്കുന്നു. എന്താണ് അവിടെ ഹർഷാദ് സംഭവിക്കുന്ന ഉമൽ ക്വയിനിൽ? ഉമൽ ക്വയിൽ കട്ട ട്രാഫിക് എന്നാണ് പറയുന്നത്. ആക്സിഡന്റ് നടന്ന ഈ സെയിം സ്പോട്ടിലാണോ നിങ്ങൾ 3 പേര്? എനിക്കിപ്പോ 3 ഇതാണ് അവിടെ കിട്ടിയേക്കുന്നത്. ഈ 3 പേരും എനിക്ക് തോന്നുന്നു ഓ 611 അല്ലേ. 611 ഞാൻ ഉമൽ ക്വയിനിൽ ട്രാഫിക് സിറ്റുവേഷൻ രാവിലെ കണ്ടിരുന്നു കേട്ടോ. നിങ്ങൾ എനിക്ക് തോന്നുന്നു പലരും എല്ലാവരും ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കിയത് ട്രാഫിക് കിടക്കുന്ന ഒരു കുറേ പേര് നമ്മളെ കേൾക്കുന്നുണ്ട് രാവിലെ. എന്താണേലും അവിടുത്തെ ട്രാഫിക് സിറ്റുവേഷൻ ഇച്ചിരി ഗുരുതരമാണ്. ബാക്കി നമ്മുടെ റോഡുകൾ, അതായത് ദുബായ് എത്തുന്നവിടം വരെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ വളരെയധികം സ്ലോ മൂവിങ്ങിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഗുരുതരമായിട്ടുള്ള ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഷെയ്ഖ് സായ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അൽക്കിൽ റോഡ് സ്ലോ മൂവിംഗ് ആണ്. ട്രാഫിക് നമ്മുടെ റാസൽകോ റോഡ് കണക്ട് ചെയ്യുന്നതും ഊദ്മേത്ത കണക്ട് ചെയ്യുന്ന റോഡുകളൊക്കെ തന്നെ സ്ലോ മൂവിംഗ് ആണ്. പിന്നെ അലിത്തേറ്റ് ഓൾഡ് റോഡ്, ദൈദ് റോഡ്, അത് നിങ്ങൾ അജ്ബാനിൽ നിന്ന് കണക്ട് ചെയ്ത വാച്ചസ് സ്ക്വയർ എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഈ സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. എവിടെയെങ്കിലും രൂക്ഷമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരാതാണ്.
0: നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: വെൽക്കം ബാക്ക്. നമ്മുടെ നാട്ടിലെ ഈ റെയിൽവേയിലെ കുറേയധികം നിയമങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ നിയമങ്ങളെന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഒരു എനിക്കൊന്ന് പതിനാല് വർഷത്തിന് മുമ്പേ ആണ് ഈ ഒരു നിയമം. നമ്മുടെ ഈ വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്നതിനും നമ്മൾ ചുമ്മാ പ്ലാസ്റ്റിക് കവറും പേപ്പറും ഒക്കെ ഇങ്ങനെ വലിച്ചെറിയില്ലോ, ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു നിയമ ഭേദഗതി വന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ 1989 റെയിൽവേ നിയമത്തിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 2012 ഇതിനൊരു നിയമം വരുന്നത്. അപ്പം അതിന് മുന്നേ നിയമം ഇല്ലായിരുന്നു, അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ 2012 എന്തായാലും നിയമം വരുന്നത്, ഏത് ഈ ശുചിത്വ എന്നുള്ള ഒരു മേഖലയിൽ വേണ്ടിയിട്ടുള്ളൊരു നിയമം വരുന്നത്. അപ്പം അന്ന് 500 രൂപയാണ് നമ്മുടെ നാട്ടിലെ ഒരു നമ്മൾ ഇത്തരത്തിൽ നമ്മൾ വേസ്റ്റ് എന്തെങ്കിലും എറിഞ്ഞാലോ അല്ലെങ്കിൽ വൃത്തികേടാക്കിയാലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരുന്നത്. അതിപ്പോൾ 1000 രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം കുറച്ചുകൂടെ സ്ട്രിക്റ്ററാക്കാൻ എനിക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഇതിമേ ഇതൊക്കെ നടക്കാറുണ്ടോ എന്നുള്ളത്. അതായത് റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ അല്ല സോറി പ്ലാറ്റ്ഫോമിൽ കുളിക്കാൻ പാടില്ല, പാചകം ചെയ്യാൻ പാടില്ല, തുപ്പാൻ പാടില്ല തുടങ്ങിയേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഇതില്ലായിരിക്കാം, പക്ഷേ ഒരു പക്ഷേ വടക്കേന്ത്യയിലേക്കൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ കാര്യങ്ങൾ ഉണ്ട് അത് വേറെ നിങ്ങൾ ഊഹിക്കുക എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റേഷൻ മാസ്റ്റർക്കോ TTRനോ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ഹെഡ് ഇൻചാർജിനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി പ്രത്യേകം എൻറോൾ ചെയ്തേക്കുന്ന ഓഫീസേഴ്സിനോ ഒക്കെ തന്നെ ഇത് ഈടാക്കാവുന്നതാണ്. 1000 രൂപ അന്നേരം തന്നെ ഈടാക്കാവുന്നതാണ്. ഇതിന് ശേഷം കോടതിയിൽ പോയി കഴിഞ്ഞാൽ 2000 രൂപ വരെ അവിടെ പിഴ വരാം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത് സാധനങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കുക, അവിടെ വെച്ചിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ, പിന്നെ എപ്പോഴേലും വന്ന് എടുത്താൽ മതിയല്ലോ, നല്ല സ്ഥലമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിൽ ഈ പോസ്റ്റർ പതിക്കുക, ശരിയാണ് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ചില ട്രെയിനിലൊക്കെ തന്നെ ഈ സ്റ്റിക്ക് പോസ്റ്റർ അങ്ങ് പൊട്ടിച്ചിട്ട് അങ്ങ് പോകുമ്പോൾ പബ്ലിസിറ്റി അല്ലേ, കേരളം മൊത്തം അല്ലെങ്കിൽ രാജ്യം മുഴുവൻ അങ്ങ് പബ്ലിസിറ്റി കിട്ടുന്ന വലിയ മാർക്കറ്റിംഗ് തന്ത്രമല്ലേ ഇതൊക്കെ. ഇതൊക്കെ തന്നെ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ഇത് ഈ 1000 രൂപ 2000 രൂപ ഒന്നും കൊടുത്താൽ പോരാ, നല്ല രീതിയിലുള്ള ഒരു പക്ഷേ ആധാർ കാർഡ് റിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലോ ഇവിടുത്തെയൊക്കെ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമറേറ്റ്സ് ഐ ഡി ഒക്കെ കട്ടാവുന്ന പോയി ആ രീതിയിലുള്ള ഫൈനും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ ഇത് നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഇത് എത്രത്തോളം നമ്മുടെ ഇത്രയും ജനസംഖ്യയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുണ്ടോന്നും എനിക്കറിയില്ല. കാരണം ഈ വക നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ശുചിത്വത്തെ പാലിച്ചിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണേലും ട്രെയിനിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പണ്ട് നമുക്കറിയാം ഈ കുറേയധികം ആളുകൾ വന്ന് അവിടെ കിടക്കി പണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു 3 രൂപ 5 രൂപ കണ്ടായിരുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് പേടിയാണ് നമുക്ക് ട്രെയിനിൽ കയറാം. അതാണ് കേരളത്തിൽ എനിക്കൊന്ന് വളരെ നല്ല രീതിയിൽ നല്ല വൃത്തിയാണ്, നല്ല സ്ട്രിക്റ്റാണ്, നല്ല ക്യാൻറ്റീനുള്ള റെയിൽവേസാണ് കേരളത്തിൽ. പക്ഷേ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ സംസ്ഥാനം മാറിക്കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ അത്തരത്തിലുള്ള നിയമം അവിടെയും കൊണ്ടുവന്നത്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: This hour of Sand Dunes is brought to you by Lulu in minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം

0: 92.2 FM ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാൻ എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ കാര്യം.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
7: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE-യിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
0: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. Call 050-000-2918.
8: You are listening to Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: മൻഷാദ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ആക്സിഡന്റ് നമ്മുടെ ഖുറാൻ റൗണ്ട് അബൌട്ടിന്റെ അവിടെ, അതൊരു 3 ടൺ പിക്കപ്പും അതിന്റെ പുറകിൽ 4-5 കാറുകളാണ് ബാക്ക് ടു ബാക്ക് ഹിറ്റ് ചെയ്തിരിക്കുന്നത് ടുവേർഡ്സ് ഷാർജ ഡയറക്ഷനിൽ ഫ്രം അൽദെയ്ദ് റോഡ്. ഖുറാൻ റൗണ്ട് അബൌട്ടിന്റെ ആ ഒരു എക്സിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹെവി ട്രാഫിക്കാണ് അവിടെ അയക്കുന്നുള്ള ഇപ്പോൾ എനിക്ക് വന്നേക്കുന്ന ഒരു ട്രാഫിക് അപ്ഡേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കിംഗ് ആയിട്ട് തന്നെ അത് പറയുന്നത് കേട്ടോ. ഇപ്പോൾ എന്താണെങ്കിലും ആ റോഡ് നല്ല രീതിയിൽ കൺജഷൻ ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പോകുന്നവർ എന്താണ് അവിടുത്തെ അപ്ഡേറ്റ് കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്ദി. താങ്ക് യു മൻഷാദേ, കാരണം ഇതുപോലുള്ള മെസ്സേജാണ് സത്യം പറഞ്ഞത്. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അത് നിങ്ങളും കൂടെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആക്സിഡൻ്റ് അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ, അങ്ങനെയല്ല. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു മെസ്സേജ് ആയിരിക്കും ആർക്കെങ്കിലും ഒരു എക്സിറ്റ്. ഒരു പക്ഷേ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നവരായിരിക്കാം, ഒരു ഹോസ്പിറ്റലിൽ പോകുന്നവരായിരിക്കാം, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച് മൻഷാദെ, അങ്ങനെ ഒരു അപ്ഡേറ്റ് തന്നതിന്, അത്രയും ക്വിക്കായിട്ടൊരു അപ്ഡേറ്റ് തന്നതിന്. യൂഷ്വലി ട്രാഫിക് അപ്ഡേറ്റ് സമയത്താണ് എല്ലാവരും എനിക്ക് അയക്കാറ്, എന്തായാലും അതല്ലാതെ അയച്ചതിന് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്നൊരു സാധനം തീർന്നു പോവുകയാണ്, എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഗ്രോസറി ഇത് എന്നോട് ഇന്നലെയും പറഞ്ഞുള്ളൂ, നമുക്ക് ഇന്നും ഗ്രോസറി മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞുള്ളൂ, ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്രോസറിയും കാര്യങ്ങളും ഒക്കെ തീരുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒറ്റ കാര്യം ചെയ്താൽ മതി, ലൂലുവിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വളരെ ഈസിയാണ്. അതായത് നിങ്ങളുടെ കംഫോർട്ട് സോണിലിരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഏത് ഗ്രോസറി, ഏത് എസൻഷ്യൽ സാധനവും നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലൂലു ആപ്പിലുള്ള. അതായത് ഒരു കംപ്ലീറ്റ് ഹൈപ്പർ മാർക്കറ്റ് മുഴുവനായിട്ട് നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുതരുന്ന ഒരു പ്രതിയാണ് ലൂലുവിൻ്റെ ആപ്ലിക്കേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഇനി നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കംഫോർട്ടും കാര്യങ്ങളും അറിയാം. നമ്മൾ ലൂലുവിനെ സംബന്ധിച്ച് അവരുടെ സാധനത്തിൻ്റെ ക്വാളിറ്റി അത് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അത് ഓൺലൈനിൽ കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇനി കണ്ണു അടച്ച് നമുക്ക് മേടിക്കാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലിരുന്ന് വീട്ടിൽ ഡെലിവറി ചെയ്യാം, അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അപ്പോൾ എന്താണെങ്കിലും ലൂലുവിൽ നിങ്ങൾ ഇനി പോയി ഷോപ്പ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ലൂലു ആപ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ കംഫോർട്ട് സോണിലിരുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഷോപ്പ് അറ്റ് ദ ലൂലു ആപ്പ് ആൻഡ് ഗെറ്റ് ലൂലു ഹൈപ്പർ മാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ് എന്ന് പറയുന്ന അവരുടെ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ ലൂലു ആപ്പിന്റെ പിന്നിലുള്ളത്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ജി ഡി പി വളർച്ചയിൽ വീഡിയോയുമായി നരേന്ദ്രമോദി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയുടെ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കുമപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും ഇന്ത്യ മുഴുവൻ സന്തോഷത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളുടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി സന്തോഷം പങ്കുവച്ചത്. ഇതോടൊപ്പം രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. ആഗോളതലത്തിൽ സാമ്പത്തിക വെല്ലുവിളികളും അസ്ഥിരതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലും 7.8% സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യക്കുണ്ടായിരിക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആഗോള അസ്ഥിരതയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യുദ്ധങ്ങളും മൂലം ആഗോളതലത്തിൽ വിതരണ ശൃംഖലകൾ വലിയ പ്രതിസന്ധിയിലാണ്. എന്നാൽ ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക നേട്ടം കൂട്ടായ്മയുടെ ശക്തിയുടെ പ്രതിഫലനമാണെന്നും പ്രധാനമന്ത്രി വീഡിയോയിൽ പറഞ്ഞു. രാജ്യം മികച്ച വളർച്ച കൈവരിക്കുമ്പോഴും ചിലർ നിരാശയിൽ നിന്ന് അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ചിലർ രാജ്യത്ത് നിരാശയും അസത്യങ്ങളുടെ മുഴക്കവും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ട് മോദിയുടെ കുറ്റപ്പെടുത്തൽ. ഇത്തരം ദുഷ്പ്രചരണങ്ങളെയും തടസ്സങ്ങളെയും മറികടക്കാൻ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി. ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കുന്നതിനായി ജനങ്ങൾ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്നത് ജീവിതശൈലിയാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രവർത്തന പ്രതിസന്ധിയിലും കുടിശ്ശിക ബാധ്യതയിലും കുടുങ്ങി സ്പൈസ് ജെറ്റ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിലും വിമാനത്താവളങ്ങൾക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതിലും കടുത്ത വെല്ലുവിളി നേരിടുകയാണ് സ്പൈസ് ജെറ്റ്. കുടിശ്ശിക മൂലം കഴിഞ്ഞ ദിവസം വിമാനം ഇറങ്ങുന്നത് ദുബായിൽ വൈകിയിരുന്നു. പണമടച്ച ശേഷമാണ് വിമാനം ഇറങ്ങിയത്. പ്രതിസന്ധിയെ തുടർന്ന് കൊച്ചി ഫിജേറ വിമാന സർവീസ് റദ്ദാക്കി. ദുബായ് കൊച്ചി വിമാനം 5 മണിക്കൂർ വൈകിയാണ് പുറപ്പെടുന്നത്. ഇന്ന് രാത്രി 9:35 പുറപ്പെടേണ്ട കൊച്ചി ഫിജേറ വിമാനം നാളെ പുലർച്ചെ 1:30 പുറപ്പെടുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹോർമുസ് കടലിടുക്കിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ മാറിയാണ് സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണ ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ അടുത്തിടെ കൂടുകയാണ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കാണാതായവരുടെ എണ്ണം 5000 മുകളിലാണെന്ന് നേപ്പാളിലെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ. ലഹരിക്കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം നശിപ്പിച്ച കേസിൽ അന്നത്തെ കേസിലെ അഭിഭാഷകനായ ആന്റണി രാജുവിനെ 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് നെടുമങ്ങാട് മാജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആയുധം ഉപയോഗിച്ച് KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന കേസിൽ തുടരന്വേഷണത്തിന് SIT. DGP ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. KP 4th Battalion കമാൻഡന്റ് യു പ്രേമൻ SIT തലവനാണ്. കണ്ണൂർ സിറ്റി ACP ആസാദാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ. പ്രതിഷേധക്കാരായ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീണയെ ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. താൽക്കാലികമായി പാർട്ടി ഉപേക്ഷിച്ചവർ മുന്നണിക്കൊപ്പം അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തളിപ്പറമ്പിലെ പൊതുയോഗത്തിൽ നേതൃത്വത്തിന് വീഴ്ചയില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ. തളിപ്പറമ്പിൽ പാർട്ടിക്കൊപ്പം നിന്ന ചിലർ മാറി ചിന്തിച്ചു. അത്തരക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് പിണറായി വിജയൻ. TK ഗോവിന്ദൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്നും പിണറായി കുറ്റപ്പെടുത്തി. CPMനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത സംഘടനകൾ. പ്രത്യയശാസ്ത്ര ശാഠ്യം പാർട്ടി ക്ലാസുകളിൽ മതിയെന്ന് SSSYSF പറഞ്ഞു. പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള സമ്മതിയല്ല. ലോകമെമ്പാടും പരാജയപ്പെട്ട ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടവർ വിശ്വാസികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ വരേണ്ടതില്ലെന്ന് SYS മുന്നറിയിപ്പ് നൽകി. മുല്ലപ്പെരിയാറിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധന നടത്തുന്നത്. 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. അർജന്റീനിയൻ സൂപ്പർ ഇതിഹാസം മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് അർജന്റീനിയൻ ജേഴ്സിയോട് മെസ്സി വിട പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് വിടവാങ്ങൽ അറിയിച്ചത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന സൂചന മെസ്സി നൽകിയിരുന്നു. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock il pol samayam 9 mani kaniye 5 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai le ipolte taapanila 36 degree Celsius, antariksha eerpam 57%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sandunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Very good morning. Namaskar and welcome back. Home 92.2 FM. Like swagata. Good morning once again. നമസ്കാരം, അക്ഷയാണ്. നമ്മുടെ സെപ്റ്റംബർ 1 പുതിയൊരു ദിവസം, ചൊവ്വാഴ്ചയിൽ പുതിയൊരു മാസം. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. പക്ഷേ റോഡിൽ നല്ല ട്രാഫിക്കാണ് കേട്ടോ, ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നല്ല രീതിയിൽ ആക്സിഡൻസ് പലയിടങ്ങളിലും നടന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ, എനിക്ക് കുറേയധികം വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു, നിങ്ങൾ അത്രയും അപ്ഡേറ്റ് എനിക്ക് തരുന്നതിന് ഒരുപാട് സന്തോഷം. ഞാൻ ഓണസമയത്ത്, എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ തിരുവല്ലയിൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഈ പൂക്കൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചക്കറികൾ അവർ കൃഷി ചെയ്ത് വലിയ രീതിയിൽ കൃഷി ചെയ്തിട്ട് അവർ വിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചേ ഇത് എത്രയാണ് വിറ്റുവരവ്. നമുക്ക് അറ്റ് ലാസ്റ്റ് ഫിഗേഴ്സ് അറിയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അതൊന്നും അറിഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേരം ഇങ്ങനെ വിചാരിച്ചാണ്. എന്നിട്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ ഈ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള വാർത്തകളുണ്ടല്ലോ, അതൊക്കെ തെരഞ്ഞ് അങ്ങനെ ഞാനിങ്ങനെ പോയപ്പോൾ ഈ ഒരു സംഭവം കിട്ടി കേട്ടോ. അതായത് ഭയങ്കര രസമായിട്ട്, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന രീതിയിലാണ്. അതായത് ഇവർ കഴിഞ്ഞ വർഷവും ഇത് വിപണി കൈ, അതായത് പച്ചക്കറി കൃഷിയും അതുപോലെ പൂക്കറി കൃഷിയും ഒക്കെ തന്നെ ഈ കുടുംബശ്രീ അംഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തിനെ കാട്ടിൽ 1,600,000 രൂപയുടെ നേട്ടമാണ്, കൂടുതൽ നേട്ടമാണ് ഇത്തവണത്തെ അവരുടെ കൃഷിക്ക് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു വലിയൊരു അപ്രിസിയേഷൻ തന്നെ കൊടുക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഈ സർക്കാർ തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നവരെ സത്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് മേലിലേക്ക് വരുള്ളൂ. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഓണത്തിന് പച്ചക്കറികൾ മാത്രം ഈ തവണ വിറ്റ് ധരിച്ചെന്ന് പറഞ്ഞാൽ 35.5 ടണ്ണാണ് പച്ചക്കറികൾ മാത്രം ഒരു കുടുംബശ്രീ, ആ ഒരു ഏരിയയിലുള്ള കുടുംബശ്രീകൾ മാത്രം കൃഷി ചെയ്തതാണ്. അതിൽ നിന്ന് വിറ്റുവരവ് വന്നേക്കുന്നത് 35,00,000 രൂപയുടെ വിറ്റുവരവാണ്. കഴിഞ്ഞ വർഷം ആ ഒരു പച്ചക്കറി മാത്രം നോക്കിക്കഴിഞ്ഞാൽ 23.5 ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നു. അവിടുന്നാണ് 10 ലക്ഷം മേലെയാണ് അവർ ഇത്തവണ ആക്കിയിരിക്കുന്നത്. നിറബൊലി എന്ന് പറയുന്ന അവരുടെ പൂക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുവാണെങ്കിൽ 4.5 ടണ്ണാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിറ്റുവരവ് എന്ന് പറയുന്നത് 7,06,000 രൂപയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 7,04,000 രൂപയായിരുന്നു. എന്നാലും സമാസമം അല്ലെങ്കിൽ ഒരു അല്പം കൂടുതൽ എന്ന് വേണേ പറയാം. പക്ഷെ എന്താണ്, ഇതൊരു ഭയങ്കര അംഗീകാരം കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, കേരളത്തിലെ പലയിടങ്ങളിലും നമ്മൾ ഒരു ഓണത്തിനൊക്കെ ഒരു 2 മാസം മുന്നേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ വെളിയിൽ നിന്ന് പച്ചക്കറി വരേണ്ടതിൻ്റെ ആവശ്യം? എന്തിനാണ് വെളിയിൽ നിന്ന് പൂക്കൾ വരേണ്ടതിൻ്റെ ആവശ്യം? നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്കെല്ലാം ചെയ്യാന്നുണ്ടെങ്കിൽ പഴയ കേരളം നമുക്ക് ഒരുപക്ഷെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. എന്തായാലും വലിയൊരു എഫേർട്ടാണ് പത്തനംതിട്ട ബ്യൂറോ എന്നാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഒരുപാട് സത്യം പറഞ്ഞാൽ ആ ചേച്ചിമാരൊക്കെ എന്താ പറയുന്ന ആ പൂക്കൾ ജമന്തി തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് വന്നത്. ഞാൻ എന്തായാലും ഈ നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് വിസിറ്റ് ചെയ്യണം. കാരണം മലർവാടി എന്നാണ് അവിടെ ഒരു പുറകിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, മലർവാടി എന്നൊക്കെ ഒരു നീല കളറിൽ ബോർഡിൽ വെച്ചിട്ട്. ആർക്കെങ്കിലും അറിയോ, നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്തോ ഇവരുമായിട്ട് കണക്ഷനുള്ള ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടോ എന്ന് പറയണേ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, തിരുവല്ലക്കാരോ അല്ലെങ്കിൽ എൻ്റെ തൊട്ട് അടുത്താണ്. പക്ഷേ എനിക്ക് അത്ര വലിയ കോൺടാക്ട് ഇല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ എന്തായാലും പോയി കണ്ടേനെ. അപ്പോൾ എന്താണ്, ഏതെങ്കിലും നമ്മുടെ പത്തനംതിട്ടയിലുള്ളവരോ തിരുവല്ലയിലോ ചങ്ങനാശ്ശേരിയിലോ ഒക്കെ ആരെങ്കിലും ഇത് ഈ പ്രദേശം അറിയാമെന്നുണ്ടെന്നുള്ള ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി ഈ ജമന്തി പാടം കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആക്കി അവരവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപ്രിസിയേഷൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇൻഡസ്ട്രീസ് നമുക്ക് വരണം, ചെറുകിട സ്റ്റാർട്ടപ്പ് കമ്പനികൾ. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വരുമാനം എന്ന് പറയുന്ന സ്രോതസ്സ് നമുക്ക് വീണ്ടും വരും. കാരണം ഹൈലി പർച്ചേസ് കപ്പാസിറ്റി ഉള്ളൊരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ കേരളം എന്ന് പറയും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് സാധനങ്ങൾ മേടിക്കാനോ കൊടുക്കാനോ ഇല്ലാത്തതാണ് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എൻജോയ്. ഹോം 92.2 എഫ്എം അക്ഷയ ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അറ്റ് 11 o'clock
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
0: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കാന്ന?
8: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടടാ,
11: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
8: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
13: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: நீங்கள் கேட்குறது Home 92.2 FM. Home is a feeling.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് റോഡുകൾ മുഴുവൻ നല്ല രീതിയിൽ ട്രാഫിക്കാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ഞാൻ രാവിലെ, അതായത് 5:30 അല്ല 6 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആ ഒരു കാര്യമാണ് പറയുന്നത്, അന്നേരം തന്നെ 45 മിനിറ്റ്സ് എടുത്തു എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡ് നല്ല രീതിയിൽ ജാം പാക്ഡ് ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന മറ്റൊരു വോയിസും ഇതാണ്.
4: ഗുഡ് മോർണിംഗ്. ഖുറാൻ റൗണ്ട് ഓഫിൻ്റെ അടുത്ത് നല്ലൊരു ആക്സിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വാട്ടർ ടാങ്കറിന്റെ ബാക്കിൽ കൊണ്ട് വണ്ടി ഇടിച്ചു. അപ്പോൾ പോലീസ് ആ സൈഡ് ബ്ലോക്ക് ചെയ്ത് 2 വേഡ് ചാർജ് ആണ്. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഷാർജയ്ക്ക് പോകാനകത്ത് ഖുറാൻ റൗണ്ടുകൊണ്ട് താഴത്തുള്ള ടണലിലെ ഏകദേശം ആ ഒരു സ്പോട്ടിലായിട്ടാണ് ആക്സിഡന്റ് നടത്തിയിരിക്കുന്നത്. ഇപ്പം പോലീസ് ആ സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ താഴത്തോടി ഖുറാൻ റൗണ്ടുകൊണ്ടിലേക്ക് എൻട്രി ചെയ്യാനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് കാരണം നല്ല ബ്ലോക്കാണ്. ഓൾമോസ്റ്റ് നമ്മൾ E311 നിന്ന് ഈ റോഡിലേക്ക് കയറുന്നത്, അവിടെ മുതൽ ട്രാഫിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
3: ഓൾ റൈറ്റ്. അപ്പോൾ എന്തായാലും സ്റ്റിൽ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ, ആ ഒരു ആക്സിഡൻ്റെ പശ്ചാത്തലം അവിടെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മുടെ ഷാർജ ദുബായ് റോഡുകൾ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡ് 2-way ട്രാഫിക് ആയിട്ട് തന്നെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അലിത്തേറ്റ് ഓൾ റോഡും കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു അലിത്തേറ്റ് ഓൾ റോഡ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലിഹ സ്ട്രീറ്റും അത്യാവശ്യം കഞ്ചഷനാണ്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡിൽ നിന്ന് കണക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാ റോഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ എടുത്ത് വരേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ക്യുസേസിൽ കയറി അവിടെ നിന്ന് കയറി ദുബായിലേക്ക് പെട്ടെന്ന് എത്തേണ്ടവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതാണ് ഒരു ആൾട്ടർനേറ്റ് വേ എന്ന് തോന്നുന്നു. നമ്മുടെ സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷൻ്റെ അതുവഴി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ദുബായിലാണെങ്കിൽ ഷെയ്ഖ്സാ റോഡൊക്കെ ഫ്രീ ഫ്ലോയിങ് ആണ്. അൽഖേൽ റോഡും കുറഞ്ഞിട്ടുണ്ട് ട്രാഫിക് സിറ്റുവേഷൻ കാര്യങ്ങൾ. ഊദ്മേത്ത റോഡ് നല്ല രീതിയിൽ കഞ്ചഷൻ ആണ് കേട്ടോ. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ എവിടെ കണ്ടാലും അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-NOO.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.

0: FM Home is a feeling.
1: നമ്മളെപ്പോഴും ഈ പല പ്രോഗ്രാംസിനും കാണുന്ന സമയത്ത് റാസൽ ഖൈമക്കാരും അതുപോലെ തന്നെ ഉമൽ കൊയിൻകാരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ തരണേ എന്തെങ്കിലും പറയാറുണ്ട് പലപ്പോഴും. കാരണം ഈ റീച്ച് ഔട്ട് ചെയ്യാൻ ദുബായ് വരെ എത്തിയിട്ട് തിരിച്ചു പോകേണ്ട പാടായിരിക്കാം പലപ്പോഴും. എന്താണേലും ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഫസ്റ്റ് ഞങ്ങൾ ടിക്കറ്റ് ഗിവ് അവേ തരാനായിട്ട് പോകുന്നത്. ആർക്കും വരാട്ടോ, ദുബായ്ക്കാർക്കും എടുക്കാം, അബുദാബിക്കാർക്കും ഒക്കെ എടുക്കാം, ആർക്ക് വേണേലും പങ്കെടുക്കാമെന്നാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രീനിങ് ഇപ്പോൾ ആദ്യത്തെ സ്ക്രീനിങ് ഞങ്ങൾ തരാൻ പോകുന്നത് എക്സ്ക്ലൂസീവ്ലി റാസൽ ഖൈമയിൽ വെച്ചാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് നമ്മൾ ടിക്കറ്റ്സ് ആണ് തരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. സോ സിനിമാക്സ് സിനിമ റാസൽ ഖൈമ അൽ നീം നൈം മാളിൽ വെച്ചാണ്, തേർഡ് ഫ്ലോറിലുള്ള അൽനക്കീലിലെ ആ സ്ക്രീനിങ്ങിലാണ്, അവിടെയാണ് സ്ക്രീനിങ് നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം പോയി കാണാൻ പറ്റുന്ന ഒരു മൂവി ടിക്കറ്റാണ് ഐ എം ഗെയിമിൻ്റെ ഇപ്പം ഞാൻ തരാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷെ ഒരു കോൺടസ്റ്റ് ഉണ്ട്. ആ കോൺടസ്റ്റിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീക്കെൻഡിൽ നിങ്ങൾക്ക് റാസൽ ഖൈമയിലേക്ക് പോയി നിങ്ങൾക്ക് അവിടെ അടിച്ചു പൊളിച്ച് ഐ എം ഗെയിം കാണാം, ആദ്യം തന്നെ കാണാം. അതാണ് ഈ ആദ്യം തന്നെ ടിക്കറ്റ്സ് ഞങ്ങൾ തരാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഒരു സിനിമയിലെ സീക്വൻസ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. വളരെ ഈസിയാണ് ഇതൊരു, നിങ്ങൾ ചിന്തിക്കുക സിനിമയാണോ അതോ ഒരു ആഡാണോ എന്ന് പറയുക. സിനിമയാണെങ്കിൽ ഏതാണ് സിനിമയെന്ന് പറയാം, ഇത് ആഡാണെങ്കിൽ ഏതാണ് ആഡെന്ന് പറയാം. പക്ഷേ ദുൽഖർ സൽമാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സോ വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ.
2: 800 ബാറ്ററി ഷൂസ് HMD വാച്ച് ഇതൊക്കെ ആയിട്ട് വന്ന 2 ഗ്രാം സ്വർണം അല്ലാതെ ഡയമണ്ട് വാങ്ങുമോ?
3: കണ്ടപ്പോഴേ തോന്നി സാർ വള്ളി കേസാണ്.
4: മിഡിൽ ക്ലാസ് മെന്റാലിറ്റിയാണ് സാർ. ഞങ്ങൾ ചിലവെല്ലാം ചുരുക്കി കയ്യിലുള്ള ഓരോ രൂപയും മെച്ചം പിടിക്കും. പക്ഷെ ഒരു പ്രശ്നം വന്ന ഒരു രൂപ പോലും ബാക്കി വെക്കാതെ കിടപ്പാടം വരെ പണയം വെക്കും.
5: സാർ ഇതിന്റെ ഡോർ മുകളിലേക്ക് തുറക്കുന്നു. ഇത് ഈ കമ്പനിയുടെ പുതിയ ലോഞ്ച് ആണ് സാർ, 12.5 lakhs. സാർ ദിസ് ഇസ് പെട്രോൾ, നിസാന്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്, 6 സിലിണ്ടർ, പ്രൈസ് 16 lakhs.
1: കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഐ എം ഗെയിമിൻ്റെ ഒരു ടിക്കറ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ദിസ് ഇസ് നോട്ട് ദുൽഖർ സൽമാൻ, ദിസ് ഇസ് അക്ഷയ്. അപ്പോൾ അതാണേലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയക്കുക ഐ എം ഗെയിം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മേ ബി യു വിൽ ബി ദ റൈറ്റ് പേഴ്സൺ ടു വാച്ച് ഐ എം ഗെയിം.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജിങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
1: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: You are listening to Home 92.2 FM. Home is a feeling.
7: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: Alright, നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇത്തവണ UAE നടക്കാൻ പോകുന്ന, ഒരുപക്ഷെ UAE ആദ്യമായിട്ട് തന്നെ മഹാബലി തമ്പുരാന്റെ മത്സരമാണ് അജ്മാനിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ തൃശ്ശൂർ ചേർന്ന് നടക്കുന്ന ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം എന്ന് പറയുന്ന പരിപാടി സീസൺ 7 ആണ് ഇത്തവണ അജ്മാനിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഓണസദ്യയിലേക്കുള്ള ഒരു ഇൻവൈറ്റ് ഞങ്ങൾ തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മഹാബലി തമ്പുരാന്റെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന ഒരുപാട് മഹാബലിമാർ വരുന്ന ഒരു വേദിയാണ്. അപ്പം അതിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഇന്ന് സ്റ്റേറ്റ് ചെയ്യാൻ, പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഓടി തിരിച്ചെത്തുന്നു.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സമ്പദ്ഘടനയിൽ വളർച്ചയെന്ന പ്രധാനമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കുമപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി സന്തോഷം പങ്കുവച്ചത്. ഇതോടൊപ്പം രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം ചിലരുടെ നുണകളുടെ അലയൊലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. അല്പസമയത്തിനകം പ്രധാന സെഷൻ. ഭീകരവാദമടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചേക്കും. സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാടറിയിക്കും. ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും മോദി ഇക്കാര്യം പറഞ്ഞിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി കണ്ടേക്കും. അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ക്ഷണിക്കും. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിലും വിമാനത്താവളങ്ങൾക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതിലും കടുത്ത വെല്ലുവിളി നേരിട്ട സ്പൈസ് ജെറ്റ്. കുടിശ്ശിക മൂലം കഴിഞ്ഞ ദിവസം വിമാനമിറങ്ങുന്നത് ദുബായിൽ ഏറെ നേരം തടഞ്ഞിരുന്നു. ഒടുവിൽ പണമടച്ച ശേഷമാണ് വിമാനമിറങ്ങാൻ അനുവദിച്ചത്. അതിനിടെ പ്രതിസന്ധിയെ തുടർന്ന് കൊച്ചി ഫിജേറ വിമാന സർവീസ് റദ്ദാക്കി. ദുബായ് കൊച്ചി വിമാനം 5 മണിക്കൂർ വൈകിയാണ് പുറപ്പെടുക. രാത്രി 9:35 പുറപ്പെടേണ്ട കൊച്ചി ഫിജേറ വിമാനം നാളെ പുലർച്ചെ 1:30 പുറപ്പെടുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീനാട്ടിയുടെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡി നീക്കം. ആദ്യഘട്ടത്തിൽ 18 കോടിക്ക് മുകളിൽ വിലയുള്ള ആസ്തികൾ ഇഡി മരവിപ്പിച്ചിരുന്നു. കൊച്ചി മെട്രോ 3-ാം ഘട്ട പദ്ധതി രേഖ സർക്കാരിന് സമർപ്പിച്ചു. നെടുമ്പാശ്ശേരി വഴി അങ്കമാലിയിലേക്ക് മെട്രോ നീട്ടുന്ന പദ്ധതി രേഖയാണ് സമർപ്പിച്ചിരിക്കുന്നത്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാരിനോട് ചോദ്യവുമായി ബിജെപി. സ്ത്രീ വിരുദ്ധ പ്രസ്താവനയിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? രാഹുൽഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും ബിജെപിയുടെ ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹോർമോസ് കടലിടുക്കിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള ഖസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയാണ് സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണ ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പ്രാഥമിക വിവരം. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കാണാതായവരിൽ 5000 പേരുണ്ടെന്നാണ് സംശയിക്കുന്നത്. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആയുധം ഉപയോഗിച്ച് KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് SIT. DGP സർക്കുലർ പുറത്തിറങ്ങി. KP 4th Battalion കമാൻഡന്റ് യു പ്രേമനാണ് SIT തലവൻ. കണ്ണൂർ സിറ്റി ACP ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. താൽക്കാലികമായി പാർട്ടി ഉപേക്ഷിച്ചവർ മുന്നണിക്കൊപ്പം അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തളിപ്പറമ്പിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് നേതൃത്വത്തിന് വീഴ്ചയില്ലെന്ന മുൻ നിലപാട് ആവർത്തിച്ച് പിണറായി വിജയൻ. തളിപ്പറമ്പിൽ പാർട്ടിക്കൊപ്പം നിന്ന ചിലർ മാറി ചിന്തിച്ചു. അത്തരക്കാർ ആത്മപരിശോധന നടത്തണം. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ TK ഗോവിന്ദൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധന നടത്തുന്നത്. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ സമിതിയാണ് പരിശോധന നടത്തുന്നത്. അർജന്റീനൻ സൂപ്പർ താരം ലിയണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് രാജ്യം താരം അർജന്റീനിയൻ ജേഴ്സിയോട് വിട പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് തീരുമാനം ലോകത്തെ അറിയിച്ചത് മെസ്സി. പിതാവിന്റെ മരണത്തിന് പിന്നാലെ താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന സൂചന മെസ്സി നൽകിയിരുന്നു. അഭിമാനത്തോടെയും സമാധാനത്തോടെയുമാണ് പടിയിറക്കമെന്നും സ്വപ്നം കണ്ട നിമിഷങ്ങൾ സമ്മാനിച്ച സന്തോഷത്തോടെ മതിയാക്കുന്നുവെന്നും മെസ്സി. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Station Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 53%.
1: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You are listening to Home 92.2 FM. Home is a feeling.
4: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: ഈ സ്റ്റാർലിങ്ക് വരുന്നതോടെ നമുക്ക് ഇന്റർനെറ്റ് മേഖലയിൽ യു എയിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണ്ട ഒരു സംഭവം തന്നെയാണ്. ഗുഡ് മോർണിംഗ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരു പുതിയ മാസത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 10 മണി കഴിഞ്ഞ് ഓഫീസിൽ പോകുന്ന വളരെ ചുരുക്കം ആളുകളായിരിക്കും ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ട്രാഫിക്കൊക്കെ ഗംഭീരമായിരുന്നു. സത്യത്തിൽ രാവിലെ തൊട്ടേ ഓഫീസിൽ പോകുന്നവർക്ക് അതൊക്കെ തന്നെ സഹിച്ചായിരിക്കും പോകുന്നത്. നിങ്ങൾ ഇച്ചിരി ലക്കിയാണ്. അപ്പോൾ എന്താണേലും ഈ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് പ്രൊവൈഡർ അല്ലാതെ മറ്റൊരു പ്രൈവറ്റ് പാർട്ടി യു എയിലേക്ക് ഒരു ഡേറ്റ അല്ലെങ്കിൽ കോളിംഗ് സംവിധാനം ഡേറ്റാ സർവീസിലേക്ക് തന്നെ വരാൻ പോകുന്നത്. സ്റ്റാർലിങ്ക് ഇപ്പോൾ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡ്യൂവിനെയും അല്ലെങ്കിൽ എത്തിസലാത്തിനെയും ഒക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് ഹോം ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് സെല്ലുലാർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒപ്പം തന്നെ നമുക്ക് എന്താ പറയുന്നത് ആമസോണും നെറ്റ്ഫ്ലിക്സും തൊട്ട് തുടങ്ങിയിട്ടുള്ള പല ടി വി പാക്കേജസും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റാർലിങ്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇത് രണ്ടും നമുക്കറിയാം, ടെറസ്ട്രിയൽ ആയിട്ടുള്ള കണക്ഷൻ സർവീസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ സ്റ്റാർലിങ്ക് വരുന്നത് സാറ്റലൈറ്റ് കണക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ പല അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സാറ്റലൈറ്റിന് കണക്ഷൻ്റെ ഏതൊരിതെന്ന് പറഞ്ഞാലും എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ കണക്ടിവിറ്റി പോകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ 300 dirhams ആണ് കോസ്റ്റ് പെർ മന്ത് എന്നുള്ള റെസിഡൻഷ്യൽ പ്ലാനിന് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. വിത്ത് 30 days ട്രയൽ ആൻഡ് അൺലിമിറ്റഡ് ഡേറ്റ എന്നുള്ളത് സ്റ്റാർലിങ്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർഡ്വെയർ ഈസ് മോർ കോസ്റ്റ് സ്റ്റാർട്ടിംഗ് അറ്റ് 1465 ആൻഡ് ഇൻക്ലൂഡ് 1 router 3 വൈഫൈ 6 എന്നുള്ളൊരു ഇതിലാണ് പറയുന്നത്. ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് 300 dirhams ആൻഡ് കോസ്റ്റ് ഓഫ് സ്റ്റാർലിങ്ക്. ദ സർവീസ് ഓൾസോ അഡ്വർടൈസ് സ്പീഡ് ഓഫ് അപ് ടു 400+ MBPS എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കുറേ രീതിയിലുള്ള എന്താ പറയുന്നത് അഡ്വാൻറ്റേജസ് സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ തന്നെ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കാം ഒരു പക്ഷേ. പക്ഷേ ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു സിംഗിൾ കണക്ഷൻ, ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ, അത് വേറെ ഒന്നുമില്ല, ഒരു സിംഗിൾ കണക്ഷൻ മേ ബി പോസിബിൾ ആകുമായിരിക്കാം. ആ കണക്ഷൻ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ വൈഫൈ ആയിട്ട് ആക്ട് ചെയ്യണം, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ സെല്ലുലാർ ഡേറ്റ ആയിരിക്കണം, നമ്മുടെ കാറിൽ പോകുമ്പോൾ നമ്മുടെ സെല്ലുലാർ ഡേറ്റ ആയിരിക്കണം. അങ്ങനെ രീതിയിൽ സാറ്റലൈറ്റ് വഴി നമുക്ക് തരാൻ സാധിച്ചാൽ മേ ബി നമ്മളൊരു 300 അല്ലെങ്കിൽ ഒരു 400 നമുക്ക് എല്ലാം കൂടെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ ഞാനിപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ട്, എൻ്റെ വൈഫിന് വൈഫൈ ഉണ്ട്, എനിക്ക് ഇവിടെ എൻ്റെ ഫോണിലുണ്ട്. കാരണം ഇതില്ലാതെ നമുക്ക് പറ്റില്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്കിത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം നമ്മൾ 3 സ്പെൻഡിങ് ചെയ്യുന്നുണ്ട് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ. അതല്ലാതെ ഒരു സിംഗിൾ പ്രൊവൈഡർ നമുക്കിത് 3 തരാൻ പറ്റിയാൽ, ഞാൻ എൻ്റെ ഐഡിയയാണ് പറയണത്, പറ്റിയാൽ അത് വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. സ്റ്റാർലിങ്ങിൻ്റെ മുതലാളി നമ്മുടെ ഇലിയൻ മസ്ക് അല്ലേ മസ്ക് അവിടെ ഇരുന്ന് കേട്ട് നമുക്ക് ഇതൊക്കെ ഇന്ന് അനുവദിച്ച് തന്നായിരുന്നെങ്കിൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതല്ല എന്തായാലും പുതിയൊരു വരവോട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും അത് തന്നെയാണ് നോക്കി നിൽക്കുന്നത്. പുതിയൊരു പ്രൊവൈഡർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പുതിയ മാറ്റങ്ങൾ വരുമോ, അതോ മിനി മറ്റേത് നമുക്ക് ഡിയോ എത്തിസലാത്തും പണ്ട് നമുക്ക് ജിയോ ഒക്കെ വന്നതുപോലെ BSNL ഇത് കുറച്ചതുപോലെ എത്തിസലാത്തിലോ ഇതിലോ ഒക്കെ എന്തെങ്കിലും റേറ്റ് കുറയുമോ എന്നുള്ളൊരു കാര്യം ഒക്കെ വരുമോ എന്നുള്ള നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ, എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇതെല്ലാം കാര്യങ്ങൾ. അപ്പോൾ എന്താണേലും സ്റ്റാർലിങ്ക് യു എയിലേക്ക് രംഗപ്രവേശനത്തിന് തയ്യാറായി എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പം അറിയാൻ സാധിക്കുന്നത്.
3: എന്തമ്മേ, ഞാനീ തൃശ്ശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പം നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
5: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
5: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
4: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by
0: DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
6: പിന്നെ ചാടിക്കോ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
7: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
8: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
9: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
8: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലയോ?
10: ട്യൂൺ ചെയ്യല്ലയോ?
11: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
0: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
12: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
13: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
14: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
15: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
16: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
17: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
18: Affordable and immediate. That's the power of radio advertising.
19: For our special packages, call now or WhatsApp to 055-666-5859.
20: That's 055-666-5859.
21: Home 92.2 FM. Home is a feeling.
22: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
23: ശ്രദ്ധിക്കണ്ട.
22: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
24: അണ്ണം പേടിക്കണ്ടടാ,
25: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
22: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
26: അണ്ണ ശ്രദ്ധിക്ക.
27: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് ultras.me.
21: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
28: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
2: നമ്മുടെ തൃശ്ശൂര് ചേർന്ന് നടക്കുന്ന നമ്മുടെ ഓണമാണ് ഇനി നമുക്ക് അജ്മാലിൽ വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് തന്നെയാണ് ഞാൻ എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓണസദ്യ ഇല്ലേ, തിരുവോണ ദിവസം എത്രയോ പേരാതറിയ എന്റെ അടുത്ത് ചോദിച്ചത്. ഇനി നിങ്ങൾ ഇനി പറയരുത് ഓണസദ്യ ഇല്ലേ, ഓണസദ്യ ഇല്ലേ എന്നുള്ളത്. സോ നമ്മുടെ തൃശ്ശൂര് ഞങ്ങൾ ചേർന്ന് നടത്തുന്ന, അതായത് ഹോം 92.2 FM കൂടെ ചേർത്ത് നടത്തുന്ന ഈണം ഒരുമയുടെ ആഘോഷം നമ്മുടെ ഓണം, യു എയിലെ ആദ്യത്തെ മഹാബലി തമ്പരാക്കന്മാരുടെ മത്സരം കൂടെയാണ്. നിങ്ങൾക്ക് മഹാബലി ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിൽ ഈ വരുന്ന 6-ാം തീയതിയാണ് നമ്മുടെ ഹാബിറ്റേറ്റ് സ്കൂൾ, നമ്മുടെ അൽഥല അജ്മാനിൽ വെച്ച് നടക്കാൻ പോകുന്നത്. മഹാബലി തമ്പുരാന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് 1000 ദിർഹംസ് സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നതാണ്. പക്ഷെ അവിടേക്കുള്ള ഒരു ഗംഭീര ഓണസദ്യയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നതും. അപ്പൊ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് കൂടെ പറയുക, അതിന് നിങ്ങളുടെ നമ്പർ കൂടെ തരിക, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് അയച്ചിടുക കേട്ടോ. അത്ര മാത്രം നിങ്ങൾ അയച്ചാൽ മതി. അപ്പോൾ ഇമ്മടെ ഓണം നിങ്ങൾ അയച്ചോ കേട്ടോ, നമ്മുടെ ഓണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അയച്ചു. ഇമ്മടെ ഓണം സ്പേസ് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ പേരും കൊണ്ട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ പിക്ക് ചെയ്തോളാം. നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വരുന്ന 6-ാം തീയതി ഞായറാഴ്ച നമ്മുടെ കൂടെ അജ്മാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ അയച്ചോളൂ. ഞങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഇൻവിറ്റേഷൻ ഞങ്ങൾ അയക്കുന്നതാണ്. ഒരു ഗംഭീര മത്സരമാണ്. അപ്പം എന്തായാലും വേഗം തന്നെ അയച്ചോളൂ.
0: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: Traffic update.
4: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറെഡി ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നമുക്ക് ഒരു വിട്ടുവിട്ടുള്ള സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അൽക്കേൽ റോഡിൽ ഒരു ചെറിയ ട്രാഫിക് സിറ്റുവേഷൻ എൻട്രി ഏരിയയിൽ നമുക്ക് കാണുന്നുണ്ട്. ഊതുമേത്തയിൽ ഇച്ചിരി കഞ്ചഷൻ ആയിട്ടുള്ള രീതിയാണ് രാവിലെ തൊട്ടേ കാണുന്നത്. മറ്റിടങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാന്നാണ്. എമിറേറ്റ്സ് റോഡിൽ നമ്മുടെ ഉമ്മൽക്കോയിൻ ആ ഒരു ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
3: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. നമ്പർ 1 in GCC. TNC apply.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഇസ് എ ഫീലിംഗ്.
8: സാൻഡ് ഡ്യൂൺസ്.
9: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: സ്വാഗതം. എന്റെ കൂടെ എങ്ങനെ നിത്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ. നമസ്കാരം.
11: വെരി വെരി ഗുഡ് മോർണിംഗ്.
10: നാലല്ല മൈക്ക് കണ്ടോ, എന്നെ പറഞ്ഞ് തെറ്റിച്ചു. അല്ല, അത് നാലാണോ? ആ കേക്കുന്നുണ്ട്, ശരിയാണ്, നാലാണ്. ഓൾറൈറ്റ്, അപ്പൊ പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
11: സുഖല്ലേ? ഓണത്തിന്റെ പുകിലൊന്നും ഇതുവരെ തീർന്നിട്ടില്ല.
10: അതെ, ഓണത്തിന് വെച്ചിരുന്ന ഡിഷൊക്കെ കഴിഞ്ഞോ വീട്ടില്?
11: അതൊക്കെ കഴിഞ്ഞു.
10: കാരണം ഈ ഒരാഴ്ച കഴിഞ്ഞാൽ അവിയൽ

0: എന്നെ അന്ന് എടുക്കുമോ വെർജിന്?
1: പായസം അറിഞ്ഞ് തീരാൻ പാട്. അത് ഇന്നലെ ഞാൻ തീർത്തിട്ടുണ്ട്.
0: പായസം തീരാന്
1: നമ്മുടെ വീട്ടിൽ അധികം ആൾക്കാരില്ലല്ലോ, അതുകൊണ്ട് തീരാൻ കുറച്ച് പാടുണ്ടായിരുന്നു.
0: വീട്ടിൽ അന്ന് തന്നെ തീർന്ന് രണ്ട് മൂന്ന് പാട്ടാണ്
1: ഞാൻ. നമ്മുടെ വീട്ടിൽ അധികം ആൾക്കാരില്ല, അതുകൊണ്ട് തീരെ പാടല്ലോ.
0: വീട്ടിൽ അന്ന് തന്നെ തീർന്ന് രണ്ട് മൂന്ന് പാട്ടാണ്.

0: ഹീറ്റ് വന്നു. ശരിയാണ്,
1: ഈ ഹീറ്റ് വേവ്സ് വരുമ്പോ ഇവിടുത്തെ യുഎയിലെ ചൂട് അനുഭവിക്കുന്ന നമ്മൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് ഓ ഈ ചൂട് കാരണം ഒന്ന് ഫ്രിഡ്ജിനകത്ത് കയറി ഇരുന്നിരുന്നെങ്കിൽ.
0: അതെ, അല്ല നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹീറ്റുമായിട്ട് പൊരുത്തപ്പെട്ടവരാ, പക്ഷെ യൂറോപ്യൻസ് എന്താ തണുപ്പ് ഹീറ്റും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര ഹീറ്റ് വേവ് അടിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പലപ്പോഴും പറയൂ ഒന്ന് ഫ്രിഡ്ജിനകത്ത് കയറി ഇരുന്നായിരുന്നെങ്കിൽ. പണ്ട് ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചൂട് വരുമ്പോ ഫ്രിഡ്ജ്
1: അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞത് ജപ്പാൻകാർ കേട്ടു എന്നാ
0: തോന്നുന്നത്.
1: ശരിക്കും ജപ്പാനിലെ കടുത്ത ചൂട് കാരണം പല വീഡിയോസിൽ നമ്മൾ കണ്ടതാണ്, പല ആൾക്കാരും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, തളർന്നു വീഴുന്നു, പല പല ആരോഗ്യ പ്രശ്നങ്ങൾ. ഇങ്ങനെ വന്നപ്പോ അവരൊരു ദോ ഹിമിയോൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹ്യൂമൻ ഫ്രിഡ്ജ് അവര് മീൻസ്
0: ഉണ്ടാക്കിയെടുത്തിരിക്കും.
1: കാണുമ്പോ വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നും. അതങ്ങനെ തന്നെയാണ്, അതൊരു ഒരു എന്താ പറയാ ഒരു ഈ എന്താ പറയാ നമ്മുടെ വെൻഡിങ് മെഷീൻ ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അതിലേക്ക് ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഒരു 15 ഡിഗ്രി സെൽഷ്യസിലേക്ക് അതിന്റെ അകം
0: ആ ലെവലിലേക്ക് വരും.
1: ഇതിനുള്ളിലെ സീറ്റിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഷോൾഡർ ഭാഗത്തേക്കൊക്കെ ഒരു 5 ഡിഗ്രി തണുപ്പ് ഇങ്ങനെ
0: അരിയിച്ചിറങ്ങും.
1: ഒരു 5 to 10 മിനിറ്റ്സ് ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു എന്താ പറയാ പുറത്തുനിന്നുള്ള അമിതമായിട്ടുള്ള ഹീറ്റ് ഒക്കെ ഒന്ന് മാറി
0: തണുപ്പിക്കും. പണ്ട് കാലത്ത് ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് 10th class എനിക്കിപ്പോഴും പറഞ്ഞു 10th class ഈ സമ്മർ വെക്കേഷൻ സമയത്ത് ഓവർ ക്ലാസ് വെക്കുമല്ലോ, എക്സ്ട്രാ ക്ലാസ് വെക്കുമല്ലോ, ആ സമയത്ത് തിരിച്ചൊരു ഭയങ്കര ചൂടാ ATM മെഷീനകത്ത് കയറി.
1: പിന്നെ ഒരു 20 മിനിറ്റ്സ് മാത്രമേ ഇത് അതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് ആ ഒരു സിസ്റ്റം കറക്റ്റ് അപ്പുറം തന്നെ സ്റ്റോപ്പ് ആവും. കാരണം ഇതിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൽനെസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പക്ഷെ അടിപൊളി സാധനമാണ്, കാരണം AC ഒരു പകുതി പവർ മാത്രമേ ഇതിന് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്.
0: എന്തായാലും മനുഷ്യനെ പെട്ടെന്ന് തണുപ്പിക്കാനും പറ്റും. അപ്പൊ എന്താണെങ്കിലും ഈ ഹീറ്റ് വേവ്സിനൊക്കെ എതിരായിട്ട് വരുന്ന നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കുന്ന ജപ്പാൻ കണ്ടുപിടിച്ച ഒരു ഹ്യൂമൻ ഫ്രിഡ്ജിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ.
2: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: You are listening to Home.

0: What a beautiful song. അല്ലേ ശിവ? എത്ര മനു, എത്ര കേട്ടാലും ഇത് മതി വരാത്ത ഒരു ഗാനം തന്നെയാണ്. തീർച്ചയായിട്ടും വെൽക്കം ബാക്ക് ഹോം, നേതിച്ച് പോയിന്റ് 2 FM-ലേക്ക് സ്വാഗതം. അക്ഷയും ശിവയുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്യൂട്ടിഫുൾ ഡേ ഇന്ന് സെപ്റ്റംബർ 1 ഒരു മാസം ആദ്യം തുടങ്ങുന്നതിന്റെ ഒരു സന്തോഷത്തിലുമാണ് എല്ലാവരും.
1: അതെ, ഇന്നിപ്പോ ഞാൻ മോനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടോ വന്നത്. ഇന്നലെ ഒരുപാട് സ്കൂളുകൾ തുറന്നു എങ്കിലും ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ. അപ്പൊ കണ്ടിന്യൂസ് സെയിം സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക്, അവിടെ പേസ് ബ്രിട്ടീഷിലാണ് മോൻ, അപ്പൊ അവൻ ഇന്ന് പോയാൽ മതിയായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ട്
0: പോയിട്ടുണ്ട്.
1: ഇഷ്ടം സ്കൂളിൽ പോവാണ്.
0: ഞാൻ ശിവയോട് പറയായിരുന്നു, അതായത് നമ്മുടെ നാട്ടില്, അതായത് ഇന്ത്യൻ റെയിൽവേയിൽ ഇനി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 1000 രൂപ ഫൈൻ കിട്ടും. അതായത് പൊതുവേ വന്നിരിക്കുന്ന ഒരു റൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നോർമലി പറയുന്നത് സാധനങ്ങൾ വലിച്ചെറിയരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടിലുപരി നമ്മൾ പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കുളിക്കാനോ തുപ്പുവാനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തികൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ മുമ്പേ ഈ ഒരു നിയമം ഉണ്ടായിരുന്നു. അന്ന് 500 രൂപയാണ് പിഴ ചുമത്തുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഇത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. ഇപ്പോ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കിയിരിക്കുകയാണ്. നമ്മളിപ്പോ ട്രെയിനിന്റെ ഉള്ളിലാണെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ പോലും എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചെറിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 1000 രൂപ നമ്മൾ പിഴ അടയ്ക്കും. അപ്പൊ തന്നെ പിഴ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മള് നിങ്ങൾ തെറ്റ് ചെയ്തു കണ്ടു, നിങ്ങളടുത്ത് വന്ന് പറയുകയാണ് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, 1000 രൂപ അടയ്ക്കണം, ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വിസമ്മതിക്കുകയാണെങ്കിൽ അത് കോർട്ടിൽ പോകും. ഈ അങ്ങനെ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പം പിഴ വരുന്ന സമയത്ത് 2000
0: അടയ്ക്കേണ്ടി മാറും എന്നുള്ള, അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: എൽഡിഎഫ്ഐക്കും തകർക്കില്ലെന്ന സിപിഐ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലി സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ സിപിഐയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ നിർവാഹക സമിതി, ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെ നടക്കും. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സിപിഐക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ അറിയില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. എൽഡിഎഫ് സിപിഐയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസമെന്ന് കെ രാജൻ വ്യക്തമാക്കി. സിപിഐ ശരിയായ ആവശ്യമാണ് ഉന്നയിച്ചതെന്നും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എൽഡിഎഫിന്റെ സൃഷ്ടി സിപിഐയുടെ കൂടി ത്യാഗത്തിന്റെയും നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുവിട്ട് സിപിഐ പോകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. എൽഡിഎഫ് ഭിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിലപാടെടുക്കുമ്പോൾ എല്ലാം കടുത്തതായിരിക്കുമെന്നും എന്നാൽ അത് അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടല്ലെന്നും കെ രാജൻ വ്യക്തമാക്കി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കുമപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢ നിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി സന്തോഷം പങ്കുവച്ചത്. ഇതോടൊപ്പം രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം ചിലരുടെ നുണകളുടെ അലയൊലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സംസാരിക്കുകയാണ്. ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന നിലപാട് ഇന്ത്യ അറിയിച്ചു. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും മോദി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ഇന്ന് കണ്ടേക്കും. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇ ഡി നീക്കം. ആദ്യഘട്ടത്തിൽ 18 കോടിക്ക് മുകളിൽ വിലയുള്ള ആസ്തികൾ ഇ ഡി മരവിപ്പിച്ചിരുന്നു. കൊച്ചി മെട്രോ മൂന്നാംഘട്ട പദ്ധതിയുടെ രേഖ സർക്കാരിന് സമർപ്പിച്ചു. നെടുമ്പാശ്ശേരി വഴി അങ്കമാലിയിലേക്ക് മെട്രോ നീട്ടുന്ന പദ്ധതി രേഖയാണ് സമർപ്പിച്ചത്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാരിനോട് ചോദ്യവുമായി ബിജെപി. സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും ബിജെപിയുടെ ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹോർമുസ് കടലിടുക്കിലുമായി രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയാണ് സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾ നിരന്തരം സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ലേക്ക്. ചൈനയിലെ ടിബറ്റിൽ 16 പേർ മരിച്ചു. നേപ്പാളിലും ടിബറ്റിലുമായി പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണമാണ് 1000-ഓടടുക്കുന്നത്. 5000-ഓളം പേരെ കാണാതായിട്ടുണ്ട്. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീൽ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ. ലഹരിക്കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം നശിപ്പിച്ച കേസിൽ അന്നത്തെ കേസിലെ അഭിഭാഷകനായ ആന്റണി രാജുവിനെ 3 വർഷം തടവും 10,000 രൂപ പിഴയും നെടുമങ്ങാട് മാജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീലാണ് പരിഗണിക്കുന്നത്. താൽക്കാലികമായി പാർട്ടി ഉപേക്ഷിച്ചവർ മുന്നണിക്കൊപ്പം അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പൊതുയോഗത്തിലും നേതൃത്വത്തിന് വീഴ്ചയില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ച് പിണറായി. തളിപ്പറമ്പിൽ പാർട്ടിക്കൊപ്പം നിന്ന് ചിലർ മാറി ചിന്തിച്ചു. അത്തരക്കാർ ആത്മപരിശോധന നടത്തണം. രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ടി കെ ഗോവിന്ദൻ പാർട്ടിയെ വഞ്ചിച്ചുവെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന നടക്കുകയാണ്. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതി ഇപ്പോൾ പരിശോധന നടത്തുന്നു. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ സമിതിയാണ് പരിശോധന നടത്തുന്നത്. ഒഡീഷ ജലവിഭവ വകുപ്പ് മുൻ സെക്രട്ടറി അശുതോഷ് ദാസാണ് കേരളത്തിന്റെ പ്രതിനിധി. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിൽ 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. യു എസിൽ മലയാളി യുവതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. രണ്ടാമത്തെ ആളുടെ പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച. വെള്ളിയാഴ്ചയോടുകൂടി എംബസിയിൽ പേപ്പറുകൾ പൂർത്തിയാകും. ഈയാഴ്ച അവസാനത്തോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ അയക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കാലിഫോർണിയയിൽ തൃശൂർ മുടിക്കോട് സ്വദേശി അഞ്ജന ഹരിയും തിരുവനന്തപുരം കേശദാസപുരം സ്വദേശിനി ആൻ മേരി മാത്യുവും കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഈരാറ്റുപേട്ട സ്വദേശിനി അനില ബേബി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അർജന്റീനിയൻ സൂപ്പർ താരം ലിയോണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് താരം അർജന്റീനിയൻ ജേഴ്സിയോട് വിട പറഞ്ഞത്. സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് തന്റെ തീരുമാനം മെസ്സി ലോകത്തെ അറിയിച്ചത്. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 58%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ മിഡ് മോർണിംഗ് വിദ്നത്തിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 1 ചൊവ്വാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ഇന്നലത്തോടുകൂടി ഓഗസ്റ്റ് മാസം അങ്ങോട്ട് അവസാനിച്ചിരിക്കുന്നു. സെപ്റ്റംബർ മാസം തുടങ്ങിയിരിക്കുന്നു. എല്ലാം നല്ലതിനാകട്ടെ. സെപ്റ്റംബർ മാസത്തിനായിട്ട് കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് എല്ലാം ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ കടന്നു വരട്ടെ എന്ന് ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിലെ ഒരു മിഡ് നൂണിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെൽക്കം ചെയ്യുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പ്രധാന ടോപ്പിക്സ് ഇന്ന് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ന്യൂസിലല്ല, ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ UAE പുതിയ ഫ്യുവൽ പ്രൈസിന്റെ പ്രഖ്യാപനം. ഓൾറെഡി മോർണിംഗിൽ ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. ഈ ഒരു ടൈമിൽ പുറത്തേക്ക് ഇറങ്ങുന്നവരുമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്. ഒരുപാട് മെമ്മറീസും നൊസ്റ്റാൾജിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡേ ആണ്. സോ ആദ്യം തന്നെ നമ്മുടെ പ്രവാസി ന്യൂസിലേക്ക് വരാം. കാരണം എല്ലാ മാസത്തെയും പോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെയും ആ ഒരു ഫ്യുവൽ പ്രൈസ് UAE അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ പെട്രോളിനും ഡീസലിനും ഒരു നേരിയ ഇൻക്രീസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ UAE ഈ ഒരു ചേഞ്ച് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പ്രൈസുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ തോന്നുന്നത് നാച്ചുറൽ ആയിരിക്കും അല്ലേ. അപ്പോൾ കേരളത്തിൽ കുറേ കാലമായിട്ട് പെട്രോൾ പ്രൈസ് ലിറ്ററിന് 107-108 ആ ഒരു റേഞ്ചിലും 107-108 രൂപ ആ ഒരു റേഞ്ചിലും ഡീസൽ പ്രൈസ് ഒരു 96-97 നിരക്കിലുമാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ UAE സെപ്റ്റംബറിലെ പുതിയ റേറ്റ് പ്രകാരം പെട്രോൾ പ്രൈസ് ലിറ്ററിന് അപ്രോക്സിമേറ്റ്ലി ഒരു 2.80 റേഞ്ചിലാണ് വരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ റഫ്ലി ഒരു 63-65 രൂപ വരെ മാത്രം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ UAE പെട്രോളിന് ലിറ്ററിന് 40 രൂപയോളം കുറവാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഒരു ക്രൂഡ് ഓയിൽ പ്രൈസ് അനുസരിച്ച് ഓരോ മാസത്തെയും പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് നമ്മുടെ UAE ഉള്ളത് അല്ലേ. എങ്കിലും നമ്മുടെ നാട്ടിലെ ഉയർന്ന ഒരു ടാക്സ് റേറ്റിൽ കാരണം നമ്മുടെ കേരളത്തിലെ പ്രൈസ് എപ്പോഴും ഹൈ ആയിട്ട് തന്നെ തുടരും അല്ലേ. അപ്പോൾ UAE ചെറിയൊരു ഹൈക്ക് ഉണ്ടായി എന്ന് കേൾക്കുമ്പോഴും നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വളരെ റിലീവിങ് ആയിട്ടുള്ളൊരു നിരക്ക് തന്നെയാണ്. നിങ്ങൾ വിശ്വസിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോവുക. ഇവിടെ ഒരു ഫിൽസ് കൂടിയ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒന്നും വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഇന്നത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് പോകാം കേട്ടോ, കാരണം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതൊന്നും വിട്ടുപോകാൻ പാടില്ല. ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെയും ലെറ്റർ എഴുതാത്തവരുണ്ടോ? ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഈ പറഞ്ഞ പോലെ എപ്പോഴും കമ്പ്യൂട്ടറും മൊബൈലും യൂസ് ചെയ്ത് ജോലി തിരക്കുകളിൽ നടക്കുന്ന ആർക്ക് എഴുതാൻ അറിയില്ല. പല ആൾക്കാരും മറന്നുപോയി എങ്ങനെ എഴുതണം എന്നുള്ളത്. അക്ഷരങ്ങൾ ഓർമ്മയുണ്ട്, അത് ചേർത്ത് വെച്ച് എഴുതുമ്പോൾ ഉണ്ടാവുന്ന ചില്ലക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും അങ്ങനെയൊക്കെ ചേർത്ത് വെച്ച് എഴുതുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല, കൂട്ടക്ഷരങ്ങളൊന്നും കിട്ടുന്നില്ല. പല ആൾക്കാരും ഇങ്ങനെ തപ്പുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഷിവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ എന്താ പറയുക, ഫിംഗേഴ്സ് ഷിവർ ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ട്. സി, നമ്മൾ ആർജിച്ചതൊന്നും വിട്ടുകളയരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞാനും ഈ പറഞ്ഞ പോലെ കുറേ കാലം എഴുതാതിരുന്നപ്പോഴേ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിവേ, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ലെറ്ററുമായിട്ട് ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ നിങ്ങളുടെ എന്താ ആ ഒരു പഴയ മെമ്മറീസ് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും ഇന്നത്തെ ഈ ഡേയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഇറയിൽ വാട്സപ്പിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഹായ് അയക്കുന്ന നമ്മൾ എത്രയോ കാലമായിട്ട് മിസ് ചെയ്ത ഒന്നായിരിക്കും ഈ കത്തെഴുത്തെന്ന് പറയുന്നത് അല്ലേ. പണ്ട് നീല നിറത്തിലുള്ള ഇല്ലൻ ലെറ്റേഴ്സും അതിൽ പോസ്റ്റ് കാർഡുകളും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു നമുക്ക്. പോസ്റ്റ്മാൻ വീടിൻ്റെ പടി കടന്ന് വരുമ്പോൾ ഉള്ളിൽ തോന്നുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, പ്രിയപ്പെട്ടവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയ വരികൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ, അതൊന്നും ഇന്നത്തെ ഇമോജീസിനോ വോയിസിനോ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയൻ റൈറ്റർ ആയിട്ടുള്ള റിച്ചാർഡ് സിംകിൻ ആണ് 2014 ഇങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത്. സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ബിസി സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഈ തിരക്കുകൾക്കിടയിൽ ആളുകൾ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം കത്തുകളുടെ ലോകത്തേക്ക് നമ്മളെ തിരികെ ക്ഷണിച്ചത്. അപ്പോൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ ഒരു കത്തെഴുതുമ്പോൾ നമ്മൾ അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു അല്ലേ, ചിന്തിക്കുന്നു, നമ്മുടെ ഫീലിംഗ്സ് കംപ്ലീറ്റ്ലി ആ പേപ്പറിലേക്ക് നമ്മൾ പകർത്താറുണ്ട്. അതുകൊണ്ട് ഈ പുതിയ മാസത്തിന്റെ ആദ്യ ദിവസം നമുക്കൊരു ചെറിയ ചലഞ്ച് എടുത്താലോ. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും, ആരോ ആയിക്കോട്ടെ, അത് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും, ഒരു പേപ്പറും പെന്നും എടുത്ത് സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ ഒരു ചെറിയ കത്തെഴുതുക. വളരെ ചെറുത് മതി, സമയമില്ലല്ലോ. അവിടെ നിങ്ങളുടെ പാരൻസിനാകാം, അതല്ലെങ്കിൽ നമ്മുടെ പഴയൊരു കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ ആകാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ഫോൺ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും 1000 മടങ്ങ് സ്നേഹം പ്രണയമൊക്കെ ആ വരികളിൽ ഉണ്ടാവും. അപ്പോൾ കത്തെഴുത്തിന്റെ ആ പഴയ മധുര റിമെമ്പർ ചെയ്തുകൊണ്ട് നല്ലൊരു പാട്ടിലേക്ക് നമുക്ക് പോവാം. എന്തായാലും അതും പറഞ്ഞ് അങ്ങനെ ഒരു പാട്ടിലേക്ക് പോകാൻ എനിക്ക് നിർവാഹമില്ല. നമുക്ക് ട്രെൻഡിങ് സോങ് ആണ് ഇപ്പോൾ വരുന്നത്, എൻജോയ് ചെയ്യാം. തിരികെ എത്തുമ്പോൾ വിളിക്കണം. യു ക്യാൻ കോൾ മീ റൈറ്റ് ആഫ്റ്റർ ദ സോങ്. 800-9220 എന്ന നമ്പറിലേക്ക് വിളിക്കണം, മറക്കല്ലേ. 800-9220 എന്ന നമ്പറിലേക്ക്. ഇപ്പോൾ പാട്ട് പോകുമ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല, ഓൺ എയറിൽ നമുക്ക് സംസാരിക്കാം. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് വിളിക്കാൻ പറയുന്നത്. പാട്ടുകൾക്ക് ശേഷം ഞാൻ അടുത്ത ലിങ്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വിളിക്കണം. 800-9220 എന്ന നമ്പറിലേക്ക്. ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ പാട്ടിലേക്ക് പോവാം.
2: You are listening to Home 92.2 FM. Home is a feeling.
0: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
1: 050-000-2918.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ നിർത്തി എന്താണ് ഇന്നത്തെ ആ ബ്യൂട്ടിഫുൾ ഡേയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഇന്ന് വേൾഡ് ലെറ്റർ റൈറ്റിംഗ് ഡേ ആണ്. എപ്പോഴും ഫോണിലിങ്ങനെ തോണ്ടി അല്ലെങ്കിൽ എപ്പോഴും അതിനുവേണ്ടി ടൈം കളയുന്ന അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഒരുപാട് എടുക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഡേക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. ഞാൻ നോക്കുമ്പോൾ അടുത്ത ലിങ്കിലേക്ക് വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ഓഫറിൽ കോളോട് കോളായിരുന്നു. അത് വേണ്ട, ഇപ്പോൾ വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത വിശേഷത്തിലേക്ക് ഇപ്പോൾ പോവും. ആ കത്തെഴുതിയ കാലത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒന്ന് മെമ്മറി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ആകാം. ആ യെസ്, കറക്റ്റ്. അപ്പോ അടുത്ത ആള് നമ്മുടെ ഫസ്റ്റ് കോളർ. യെസ്, ഹലോ. ഹലോ, ആഹാ, പേരൊക്കെ മനസ്സിലാക്കിയല്ലോ, കൊള്ളാം. ശിവേച്ചി എന്ന് മുതലാണ് 11 മണിക്ക് വന്നു തുടങ്ങിയത്. ഞാൻ നിത്യയാണ് മാഷേ. ആ, ഷീബ വരുന്നത് 2 to 4 ആണ് കേട്ടോ. പേരൊക്കെ പിന്നെ കൃത്യമായിട്ട് അറിയാലോ, ഒരു വർഷം ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ശരി ശരി, നിങ്ങളെ പേരെന്താണ് പറയ? ഉറക്കെ പറ. സുലൈമാനെ, എവിടുന്ന് വിളിക്കുന്നത് സുലൈമാൻ?
2: ആണോ,
1: എപ്പോഴും എവിടെയുള്ളത്? എപ്പോഴും എവിടെ? ഇപ്പൊ ഷാർജയിലാണെങ്കിൽ എപ്പോഴും എവിടെയുള്ളത് എന്ന്? ഇവിടൊക്കെ തന്നെയാണ്. ഓക്കേ, ആഹാ. ഇന്നിപ്പോ പുറത്ത് എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഇറങ്ങിയതായിരിക്കും അല്ലേ? ആഹാ, ഓക്കേ. എവിടെയാ നാട്ടില്? ശരി, അപ്പോ ആ കത്തെഴുതിയ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വല്ലതും ഉണ്ടോ? ചുരുക്കി ഒന്ന് പറയാൻ. ഇപ്പൊ കത്തെഴുതാറുണ്ടോ?
2: 2008 വന്ന സമയത്ത് കത്തായിരുന്നു.
1: അതെ അതെ, പ്രവാസ ലോകത്തുള്ള എനിക്ക് തോന്നുന്നു ഒരു 10-20 കൊല്ലം മുമ്പുള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എളുപ്പമല്ലേ? ഇപ്പൊ എല്ലാം എളുപ്പമായി, അതുകൊണ്ട് കത്തെഴുത്തൊക്കെ ഒരു ഓർമ്മയായി മാറി അല്ലേ? ഓക്കെ, അപ്പൊ നല്ല മെമ്മറി പങ്കുവച്ചതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ കേട്ടോണ്ടേ ഇരിക്ക, മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതുപോലെ ഒരാൾക്കൂടെ വേണമെങ്കിൽ വിളിക്കാനുള്ള ഒരു അവസരം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാനുണ്ട്. ദുബായ് പോലീസ് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. ഇപ്പൊ രാവിലെ 6 മണിയൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനും അക്ഷയും വേറൊരു ദിവസം പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു, നിത്യ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് സ്കൂൾ ബസ്സിന്റെ ഒക്കെ തിരക്കുന്ന. സ്കൂൾ ബസ്സിനെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് ആ ടൈം മുതൽ സ്കൂളിൽ എത്തിച്ചേരണം എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാവിലെ മുതലേ സ്കൂൾ ബസ്സുകൾ ഇങ്ങനെ മഞ്ഞ നിറമാണ്. ശരിക്കും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മഞ്ഞാണ്. ചെറുതും വലുതുമായിട്ടുള്ള സ്കൂൾ ബസ്സുകൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പൊക്കോണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 6 മണി 6:30 സമയത്ത് നമ്മളൊരു ചായ കുടിച്ച് ഒന്ന് ബാൽക്കണി നിൽക്കുമ്പോൾ കാണുന്ന ഇത് തന്നെയാണ്. എനിവേ, എന്തായാലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുള്ളത്. നമ്മൾ ശരിക്കും കുറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ടാണ് തിരികെത്തുന്നത് അല്ലേ. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം ആയതുകൊണ്ട് സ്കൂളുകളൊക്കെ തുറന്ന് റോഡിൽ അല്പം നല്ല രീതിയിൽ തന്നെ ആൾത്തിരക്കും ട്രാഫിക്കൊക്കെ കൂടുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ദുബായ് പോലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക് സേഫ്റ്റി വാർണിംഗ് തന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും എസ്പെഷ്യലി നമ്മുടെ കൊച്ചുകുട്ടികളുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ്. ദുബായ് പോലീസ് നൽകിയ വാർത്തയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ യാതൊരു കാരണവശാലും റോഡിന് കുറുകെ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ വിടരുത് എന്നുള്ളതാണ്. പലപ്പോഴും പേർപ്പസ്ഫുള്ളി പാരന്റ്സ് അങ്ങനെ വിടുന്നതെന്നല്ല, അവരുടെ കൈ വെട്ടിച്ച് പോവുകയോ അല്ലെങ്കിൽ അവരെങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് പോവുകയൊക്കെ ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങൾ കയ്യിൽ എപ്പോഴും അവർക്ക് പിടിക്കുന്ന ഇഷ്ടമല്ലോ. അപ്പോൾ അവരെ കുറച്ച് മുന്നോട്ട് ഒന്ന് കളിച്ച് ചിരിച്ചൊക്കെ നടക്കട്ടെ എന്നിരുന്ന് ഒന്ന് ഫ്രീ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ റോഡ് ക്രോസ് ചെയ്ത് നടക്കും. അപ്പം അങ്ങനെ വിടരുത് എന്നാണ്. കുട്ടികൾക്കറിയില്ല അങ്ങനെ വിട്ടാൽ ആർക്കാണ് പണിഷ്മെന്റ്, ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പം നമ്മൾ കരുതും കുട്ടിക്ക് നല്ല ബോധമൊക്കെ ഉണ്ടല്ലോ, റോഡ് സൈഡൊക്കെ നോക്കി അങ്ങ് നടന്നോളും അല്ലേ. പക്ഷെ അങ്ങനെയല്ല, പ്രത്യേകിച്ച് സ്കൂൾ സോണിലും ആൾത്തിരക്കുള്ള റെസിഡൻഷ്യൽ ഏരിയകളിലും ഒക്കെ ഡ്രൈവേഴ്സ് പലപ്പോഴും ശ്രദ്ധ തിരിച്ചേക്കാം. ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുട്ടി റോഡിലേക്ക് ചാടിയാൽ വാഹനം ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഇതെല്ലാം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ വന്നാൽ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ജാഗ്രത കൂടി വേണമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പാരൻസ് അല്ലെങ്കിൽ മുതിർന്നവരാരാണെങ്കിലും കുട്ടികളുടെ കൈകളിൽ പിടിച്ച് മാത്രം ഇപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒക്കെ ഉപയോഗിച്ച് റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ റോഡിൽ പോകുന്ന എല്ലാ ഡ്രൈവേഴ്സിനോടും ദുബായ് പോലീസിനും വളരെ കർശനമായിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. കാരണം സ്കൂൾ ബസ് കാണുമ്പോൾ അതിൽ നിന്ന് സ്റ്റോപ്പ് സൈൻ നിവർത്തുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്തേ മതിയാകൂ എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടികളൊന്നുമില്ല, സ്കൂൾ ബസ്സൊന്നും പുറത്തില്ലാത്തതുകൊണ്ട് നമ്മളും കുറച്ച് സ്മൂത്തായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചുപോയി. പക്ഷെ എപ്പോഴും ജാഗ്രതയോടുകൂടി തന്നെ പുറത്തിറങ്ങണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊരു സാരമില്ലാത്ത കാര്യമായിട്ട് തള്ളിക്കളയുകയും ചെയ്യരുത്. സ്കൂൾ ബസ്സസിന് മുന്നിൽ ഈ സ്റ്റോപ്പ് സൈൻ നിവർത്തുമ്പോൾ കുറഞ്ഞത് 5 മീറ്റർ അകലെ നിങ്ങളുടെ വാഹനം നിർത്തണം എന്നുള്ളതാണ് റൂള്. ഇത് ലംഘിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയോ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 1000 ദിർഹംസ് ഫൈനും ഹെൽത്ത് ബ്ലാക്ക് പോയിന്റ്സും ആണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം കൂടി പറയാം, സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിയമം വളരെ കർശനമാണ്. ഡ്രൈവേഴ്സ് കൃത്യസമയത്ത് കുട്ടികൾ ഇറങ്ങുമ്പോഴോ കയറുമ്പോഴോ ഈ ഒരു സ്റ്റോപ്പ് സൈൻ ഇട്ടില്ലെങ്കിൽ അവർക്ക് 500 ദിർഹംസ് ഫൈനും 6 ബ്ലാക്ക് പോയിന്റും നൽകേണ്ടി വരും. അതുപോലെ സ്കൂൾ പരിസരങ്ങളിലും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലോ അതത് റോഡുകളിൽ എഴുതി വെച്ചിട്ടുള്ള സ്പീഡ് ലിമിറ്റ്സും ഉണ്ടാവും, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വരുത്തുന്ന ചെറിയൊരു കെയർലെസ്നെസ് വളരെ വലിയ അപകടം ഉണ്ടാവാൻ കാരണമാകും. നമ്മുടെ ലൈഫിനും അതുപോലെ അതിൽ ഉൾപ്പെടുന്ന മറ്റു പലർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. ഈ എന്താ പറയുക, ബഹളം വെച്ച് വർത്തമാനം പറഞ്ഞ് ഫോണിൽ സംസാരിച്ച് നമ്മുടെ ശ്രദ്ധയും പോകരുത്. അതുപോലെ കുഞ്ഞുങ്ങളുമായി പോകുന്ന പാരൻസ് ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും നിങ്ങളും ശ്രദ്ധ വിടരുത്. പുറത്തെ ലോകം എന്ന് പറയുന്നത് അത് വാഹനങ്ങൾക്ക് പോകാനും ആൾക്കാർക്ക് കൃത്യമായ ലൈനിൽ നടക്കാനുള്ള സ്ഥലമാണ്. നമുക്ക് കളിച്ചിരിച്ച് നടക്കാനുള്ളതൊക്കെ അകത്താണ്, നമ്മുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അത് അതതിനുള്ള കാര്യങ്ങൾ അതത് സ്പേസിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം, വളരെ വിശദമായ ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ പിന്നൊരു പാട്ട് കേൾക്കണം എന്നുള്ളതാണ്. തമിഴ് പാട്ട് കേട്ട് വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: യെസ്, നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ അൽ ഇത്തിഹാദ് റോഡ് അൽനാദ ഭാഗത്തും അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് മുഹൈസിന അൽ കിസൈസ് ഇൻബൗണ്ട് സെക്ഷനിലൊക്കെ ചെറിയ കൺജഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ പ്രധാന ഹൈവേ ആയിട്ടുള്ള ഷെയ്ഖ് സായിദ് റോഡിൽ പിന്നെ നമ്മുടെ അൽ ഖെയിൽ റോഡ് ഇവിടെയൊക്കെ അത്യാവശ്യം ഓൾ ഗ്രീൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ബോർഡർ റൂട്ടിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്നവർ കുറച്ച് എക്സ്ട്രാ ടൈം കൂടി കരുതി ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് സേഫ് ആൻഡ് കീപ് സ്മൈലിംഗ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് എന്തെങ്കിലും അതുപോലെ ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
2: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
7: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
11: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
12: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
13: Affordable and immediate. That's the power of radio advertising.
14: For our special packages, call now or WhatsApp to 055-666-5859.
15: That's 055-666-5859.
16: Home 92.2 FM. Home is a feeling.
17: You are listening.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് ഇന്നത്തെ ഈ പാട്ട്, ഞാൻ എത്ര കാലമായിട്ടെങ്കിലും വെറുതെ എങ്കിലും പാട്ട് നടന്നൊരു പാട്ടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേട്ടപ്പോഴേ അതിൻ്റെ കൂടെ വരികൾ പിടിച്ചെത്താൻ പറ്റുന്നില്ല എന്നേ. ഈ പാട്ട് സൂര്യപുത്രൻ എന്ന സിനിമയിൽ 1998 ഇറങ്ങിയ സിനിമയാണ് സൂര്യപുത്രൻ. ജയറാം, ദിവ്യ ഉണ്ണിയൊക്കെ അഭിനയിച്ച സിനിമ അല്ലേ. ഇതിൽ പാട്ട് പാടിയിരിക്കുന്ന എം ജി ശ്രീകുമാറാണ്. ഇതിൻ്റെ വരികൾ എസ് രമേശൻ നായരുടേതാണ്. സംഗീതം ഔസേപ്പച്ചൻ്റെയാണ്. നല്ലൊരു പാട്ടാണ്, നല്ലൊരു മൂഡാണ് നമുക്ക് ഈ പാട്ട് കേൾക്കാൻ. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. യെസ്, അതുപോലെ തന്നെ ഓണം അവസാനിച്ചിട്ടില്ലല്ലോ. നമ്മുടെ സെപ്റ്റംബർ 6 നമ്മൾ കാത്തുകാത്തിരിക്കുന്നൊരു ഓണമുണ്ട്. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈണം എന്ന ഓണം പ്രോഗ്രാം, നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഒരു അടിപൊളി ഓണം പരിപാടിയാണ് ഈണം എന്ന പേരിലെത്തുന്നത്. അതായത് UAE ആദ്യമായിട്ടാണ് ഒരു സംഘടന മാവേലി മത്സരം നടത്തുന്നത്. മാവേലി അല്ലെങ്കിൽ മലയാളി മങ്ക അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഭംഗിയായിട്ട് ഉള്ള മലയാളത്തുമുള്ള പുരുഷന്മാരുടെ കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ നടന്നു കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഒരു മാവേലി മത്സരം നടന്നിട്ടില്ല. അപ്പം അന്ന് നമുക്കത് കാണാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അന്നേ ദിവസം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കാൻ ഹോം FM ലിസണേഴ്സിനും അവസരമുണ്ട്. ഓരോ ഷോയിലും ഞങ്ങൾ ഓണസദ്യക്കുള്ള കൂപ്പൺ തരുന്നുണ്ട്. അപ്പം ഈ ഷോയിൽ നിന്നും നിങ്ങൾക്ക്, ഈ ഷോയിലൂടെ നിങ്ങൾക്കും ഓണസദ്യയിൽ പങ്കുചേരണമെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. ഹോം സ്പേസ് നമ്മുടെ ഓണസദ്യ, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220. ഒന്നുകൂടെ പറയാം, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ തൃശ്ശൂർ ഓണം, സോറി, നമ്മുടെ ഓണസദ്യ MMADE നമ്മുടെ ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. യെസ്, അപ്പോൾ അടുത്ത വിശേഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ദുബായിൽ താമസിക്കുന്ന, ഒരു മിനിറ്റേ, യെസ്, നമ്മുടെ ദുബായിൽ താമസിക്കുന്ന നമ്മൾ പ്രവാസികളുടെ കയ്യിൽ എല്ലാവരുടെയും പേഴ്സിലുള്ള ഒരു മസ്റ്റ് ഹാവ് ഐറ്റമാണ് നോൾ കാർഡ് എന്ന് പറയുന്നത് അല്ലേ. മെട്രോയിലായിക്കോട്ടെ, ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുക മാത്രമല്ല, പല സ്ഥലങ്ങളിലും പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് വരെ നമ്മൾ ഈ നോൾ കാർഡ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ നോൾ കാർഡ് ഉടമകൾക്കായി RTA വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്ക്ലൂസീവ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ആഗോളതലത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാർ റെൻ്റൽ കമ്പനി ആയിട്ടുള്ള യൂറോപ്പ് കാറുമായി ചേർന്നാണ് ദുബായ് RTA ഈ പുതിയൊരു ഡീല് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ നോൾ കാർഡ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ദുബായിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള 140 രാജ്യങ്ങളിൽ കാറ് വാടകയ്ക്കെടുക്കുമ്പോൾ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ലഭിക്കാൻ ഈ നോൾ കാർഡ് മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കേൾക്കുമ്പോൾ തന്നെ വളരെ അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു വിശ്വസിക്കുന്നു. നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് അവധിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ കാർ റെന്റ് ചെയ്യേണ്ട അവസ്ഥ വരാറില്ലേ. ഇനി മുതൽ അവിടെയൊക്കെ നിങ്ങളുടെ ഈ നോൾ കാർഡ് ഉപയോഗിച്ച് വലിയൊരു തുക ലാഭിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓഫർ വഴി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർ റെന്റൽ നിരക്കുകളിൽ 15% to 20% ഡിസ്കൗണ്ട് കിട്ടും. അതുമാത്രമല്ല, നിങ്ങൾ വാഹനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് വഴിയോ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ വഴിയോ നോൾ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. യാതൊരുവിധ ഹിഡൻ ചാർജസും അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന അധിക ചിലവുകൾ ഒന്നുമില്ലാതെ തന്നെ വളരെ സീംലെസ് ആയിട്ട് ഈ ഒരു സർവീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ദുബായ് RTA എപ്പോഴും അവരുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച ലൈഫ് സ്റ്റൈൽ സർവീസസ് കൊടുക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. സോ ഡേ ബൈ ഡേ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് നോൾ കാർഡ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വെറും ഒരു ട്രാൻസ്പോർട്ടേഷൻ കാർഡ് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഇന്റർനാഷണൽ ട്രാവലേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് കാർഡായിട്ട് നോൾ കാർഡ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലോ വിദേശ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ യാത്രകൾക്കോ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഈ ഓഫർ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ യാത്രകൾ ഇനി കൂടുതൽ ലാഭകരവും കംഫർട്ടബിളും ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഈ ഒരു സന്തോഷ വാർത്തയോടുകൂടി നമുക്ക് അടുത്തൊരു നല്ല പാട്ട്, മനസ്സിലേക്ക് ഇങ്ങനെ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലൊരു പാട്ട് കേട്ടാലോ. Are you ready?

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നേപ്പാൾ ദുരന്തം, മരണസംഖ്യ ഉയരുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1003 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികൾ അടക്കം 4000 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 3916 പേരെ ഇനി കണ്ടെത്താനുണ്ട്. വിദേശികളടക്കം 11000 പേരെ രക്ഷപ്പെടുത്തിയപ്പോൾ 1000 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലി സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ സിപിഐയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ നിർവാഹക സമിതി, ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെയാണ്. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സിപിഐക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. എൽഡിഎഫ് സിപിഐയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢ നിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം, ചിലരുടെ നുണകളുടെ അലയൊലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിച്ചു. സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാടും ഇന്ത്യ അറിയിച്ചു. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി കാണും. അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഷീ ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി വീണ്ടും ക്ഷണിക്കും. സിഎംആർ എലക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡി നീക്കം. ആദ്യഘട്ടത്തിൽ 18 മുകളിൽ വിലയുള്ള ആസ്തികൾ ഇഡി മരവിപ്പിച്ചിരുന്നു. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാരിനോട് ചോദ്യവുമായി ബിജെപി. സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? രാഹുൽഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും ബിജെപിയുടെ ചോദ്യം. ഹോർമോസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 കപ്പലുകൾക്ക് നേരെ ഇന്ന് ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള ഖസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കെഎസ്യു പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിലെ തുടരന്വേഷണം എസ്ഐടി ആരംഭിച്ചു. ആദ്യമായി പരാതിക്കാരായ വീണ ജോർജിന്റെയും ഗൺമാന്റെയും മൊഴി രേഖപ്പെടുത്തും. സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കും. കെഎസ്യു പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് എസ്ഐടി പരിശോധിക്കും. കെഎപി 4 ബറ്റാലിയന്റെ കമാൻഡന്റ് യു പ്രേമിന്റെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം നടത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5 വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കൊത്തമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിൽ 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്. ലിയോണൽ മെസ്സി നായകനായുള്ള അർജന്റീനൻ ടീമിനെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകി മുഖ്യമന്ത്രി. തുടക്കം മുതലുള്ള ഇടപാടുകളിൽ സമഗ്രാന്വേഷണത്തിനാണ് ശുപാർശ. മുൻമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തോ എന്നും സ്പോൺസർക്ക് നിയമവിരുദ്ധമായി ആനുകൂല്യങ്ങൾ കിട്ടിയോ എന്നും അന്വേഷിക്കും. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച അർജന്റീനയുടെ സൂപ്പർ താരം ലിയോണൽ മെസ്സി 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് താരം അർജന്റീനൻ ജേഴ്സിയോട് വിട പറഞ്ഞത്.
0: Was brought to you by Dhanya Group of Companies since 1982.
4: Time check.
0: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 59%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു. എന്തായാലും അതിന് ഹോമുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്, വേറെ ഒന്നുമല്ല, നമുക്ക് സിനിമ കാണാനുള്ള അവസരമുണ്ട്. എന്തായാലും ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഇപ്പോൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഫിലിം ടൈറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഐ ആം ഗെയിം. ശരിക്കും ദുൽഖർ സൽമാന്റെ 40th മൂവിയാണ്, DQ 40 എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് തന്നെ. എനിവേ, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റി ആ മൂവിക്കകത്ത് കാണും അല്ലേ. എന്തായാലും ഈ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണത്. RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്ത് ഡയറക്ട് ചെയ്യുന്ന മൂവി എന്നൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അപ്പോൾ പോരാത്തതിന് ഇതിൽ ദുൽഖറിനൊപ്പം ആന്റണി വഗീസ് പെപ്പെ, പിന്നെ അതുപോലെ കയ്യാദു ലോഹർ, കതിർ വിനയ് ഫോട്ട് തുടങ്ങി ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. ഒരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ദുൽഖർ പറഞ്ഞു കുറേ കാലങ്ങൾ കഴിഞ്ഞു സെക്കൻഡ് ഷോയിലും മറ്റോ ആണെന്ന് തോന്നുന്നു DQ-ഉം വിനയ് ഫോട്ടും ഒരുമിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നീട് അവർ ഒരുമിച്ചൊരു സിനിമയിൽ വന്നതായിട്ട് ഓർക്കുന്നില്ല, അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു മൂവി മീൻസ് ഒരു വീഡിയോ കണ്ടിരുന്നു. പിന്നെ വിനയിനെ സ്റ്റേജിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിനിമയുടെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്ന ജേക്സ് ബിജോയാണ്. ജേക്സിന്റെ പാട്ടില്ലാത്തൊരു സിനിമയുണ്ട് ഇപ്പോൾ അല്ലേ. ഇതിലെ ഒരു ലൂസർ എന്ന് പറഞ്ഞൊരു മാസ് പാട്ടുണ്ട് കേട്ടോ, അത് ദുൽഖറാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ഈ പാട്ടും സിനിമയുടെ ട്രെയിലറും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് വലിയ തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിനിമയുടെ ടൈറ്റിൽ കേട്ടപ്പോൾ പല ആൾക്കാർക്കും ഒരു ഡൗട്ട്, എന്താണ് ഈ ഐ ആം ഗെയിം എന്ന് പറയുന്നതിൻ്റെ ഈ വാക്കിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന്. എന്നാലും പലരും കരുതിയിരുന്നതൊരു വീഡിയോ ഗെയിം റിലേറ്റഡ് മൂവി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെയാണ്, അല്ലെങ്കിൽ സ്പോർട്സ് പ്രമേയമാക്കുന്ന സിനിമയായിരിക്കും എന്നും പലരും കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് നമ്മുടെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുകയാണ് ജേക്സ്. ഇംഗ്ലീഷിൽ നമ്മൾ ആർ യു റെഡി ഫോർ ദിസ് എന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ റെഡി ആണോ എന്നൊക്കെ ചോദിക്കില്ല. അപ്പോൾ നമ്മൾ പറയും യെസ് ഐ എം റെഡി, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ പറയുന്ന ഒരു ഇഡിയമാണ് ശരിക്കും പറഞ്ഞാൽ ഐ ആം ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഏത് വെല്ലുവിളിയെയും ഏറ്റെടുക്കാൻ ഞാൻ റെഡി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ബോൾഡ് ആറ്റിറ്റ്യൂഡ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരുന്ന September 3rd ഒരു പാൻ ഇന്ത്യൻ റിലീസായ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ എന്താ ഫാൻസിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു മാസ് ഇങ്ങനെ നിലനിർത്തി പോകുന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത്. സിനിമ എന്തായാലും September 3rd റിലീസ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഹോമോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു വിശേഷം എന്ന് പറഞ്ഞത് ഈ വരുന്ന September 3rd ആ വീക്കെൻഡിൽ നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് കൂടെ ഒരാളുമായിട്ട് പോയി മൂവി കാണാനായിട്ട് കപ്ലൻട്രി പാസ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ഓരോ ഷോയിലും ഒരു കപ്ലൻട്രി പാസ്സാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ഒരു കപ്ലൻട്രി പാസ്സിന് വേണ്ടി ആരാണോ മെസ്സേജ് അയക്കുന്ന ആളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഒരാൾക്കും കൂടെ പോയി കാണാമെന്ന് സാർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്പെഷ്യൽ കോൺടെസ്റ്റിൽ റാസൽ ഖൈമയിലുള്ള നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയുള്ള ബിഗ് ഓഫറാണ്. ആ സ്ഥലത്തേക്ക് ആർക്ക് വേണമെങ്കിലും പോകാം, പക്ഷേ ഇവിടുന്ന് പോകാൻ പറ്റാത്തവർ പേര് കേട്ടപ്പോൾ ഉടനെ എനിക്ക് അയച്ചു കളയാമെന്ന് കരുതി അയക്കരുത്. നിങ്ങളുടെ പേരാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ മൂവി കാണാൻ പോലുള്ള ഒരാളുടെ ചാൻസ് നമ്മൾ നിഷേധിക്കപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് നോർത്തൺ എമിറേറ്റ്സിലേക്കുള്ള ആർക്ക് വേണമെങ്കിൽ അജ്മാനോ ഉമ്മൽക്കൈനോ അല്ലെങ്കിൽ ഫുജേറയോ റാസൽ ഖൈമയോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാവുന്നതേ ഉള്ളൂ. റാസൽ ഖൈമ അല്ലെയും മോളിന്റെ 3rd floor സിനിമാക്സ് സിനിമയിൽ വെച്ചിട്ടാണ് ഐ ആം ഗെയിം ഷോസ് നടക്കുന്നത്. അപ്പോൾ ഓരോ ഷോയിലും നമ്മൾ ഒരു കപ്ലൻട്രി ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഈ ഷോയ്ക്കും ഓരോ കപ്പിൾ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫോൺ എടുക്കുക, HT ഹോം തിയേറ്റർ എന്നതിൻ്റെ HT ഐ ആം ഗെയിം നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585822920 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജസ് അയക്കുക. അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ റാസൽ ഖൈമ അൽനൈം മോളിന്റെ 3rd floor സിനിമാക്സ് സിനിമാസിൽ പോയിട്ട് നിങ്ങൾക്ക് ഐ ആം ഗെയിം September 3rd കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വേഗം അയച്ചോളൂ. റാസൽ ഖൈമയുടെ എല്ലാ സിനിമാ ലവേഴ്സിനും ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു കൊടുക്കുക, നിങ്ങളെ കപ്പിൾ എൻട്രി ടിക്കറ്റ്സ് സ്വന്തമാക്കുക. നമുക്ക് അടുത്ത പാട്ടൊക്കെ കേട്ടതിന് ശേഷം വേഗം എത്താം മിഡ് മോർണിംഗ് ഷോയിലേക്ക്.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
4: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഇമ്മടെ തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: You are listening to Home 92.2 FM. Home is a feeling.

0: ഡി ജെ ജിന്ദനും സുജാതയും പാടിയ നല്ലൊരു പാട്ട് ആലിലക്കാവിലെ തെന്നലേ നിന്നെ ഞാൻ. പട്ടാളം എന്ന സിനിമയിലെ പാട്ടാണ്, നല്ലൊരു പാട്ടാണ് അല്ലേ. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം പകർന്നിരിക്കുന്നത് വിദ്യാസാഗറാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടൊക്കെ ആയിട്ട് നമ്മൾ തിരികെ എത്തുമ്പോൾ വീണ്ടും ഓർപ്പിക്കുകയാണ്, സെപ്റ്റംബർ 6 ഞായറാഴ്ചയാണ് നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ ഗംഭീര ഓണാഘോഷം. ഹാബിറ്റാറ്റ് സ്കൂൾ, അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഇറങ്ങിയിരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ആ ഈണം എന്ന ആ ഓണം പ്രോഗ്രാമിൽ ഓണസദ്യയിൽ പങ്കെടുക്കാനും കലാപരിപാടികൾ കാണാനും ഒക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഓണസദ്യയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കൂ, വരുന്ന എല്ലാവർക്കും ആ ഓണസദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, കലാപരിപാടികൾ കാണാൻ എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഓണസദ്യയിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഓരോ ഷോയിൽ നിന്നും കപ്ലൻട്രി പാസ് കിട്ടുന്നുണ്ട്. 2 പേർക്ക് മാത്രമാണ്, ഒരു ടിക്കറ്റിൽ 2 പേർക്ക് മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റൂ. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, പറ്റുമോ എന്നൊന്നും ചോദിക്കരുത്, കാരണം ഒരു പാസിന് 2 പേർക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഹോം സ്പേസ് നമ്മുടെ തൃശൂർ സദ്യ, അല്ല സോറി, നമ്മുടെ തൃശ്ശൂർ വേണ്ട കേട്ടോ, നമ്മുടെ ഓണസദ്യ, എപ്പോഴും തെറ്റിപ്പോ, നമ്മുടെ ഓണസദ്യ, ഹോം സ്പേസ് നമ്മുടെ ഓണസദ്യ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. നമ്മൾ അടുത്തൊരു വിശേഷത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ എന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ തരത്തിലുള്ള ട്രെൻഡിങ് പോസ്റ്റുകൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ ചില പഴയ കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വൈറലായി ആളുകളെ ആകെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ചില സംഭവങ്ങൾ ഇതിനിടയ്ക്കുണ്ട്. ചിലപ്പോഴും നമ്മൾ അതിന് കാതു കൊടുക്കില്ല, അല്ലെങ്കിൽ കണ്ണു കൊടുക്കില്ല, നമ്മൾ തോണ്ടി തോണ്ടി തോണ്ടി തോണ്ടി തഴകി പോവും. അത്തരത്തിൽ അത്രയും കൺഫ്യൂസ്ഡ് ആക്കുന്ന ആ തരത്തിലുള്ള വളരെ രസകരവും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ടുള്ള ഒരു ഫാക്ട് ചെക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സ് അല്ലെങ്കിൽ നമ്മുടെ പഴയ ട്വിറ്റർ, അതിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്വീറ്റ് ഉണ്ട് കേട്ടോ. അതായത് 2012 ഡിസംബറിൽ വന്നൊരു പഴയ ഓൾഡ് ട്വീറ്റാണ്. ആ ട്വീറ്റിൽ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് എന്താണെന്നറിയാമോ, സ്റ്റോപ്പ് ചാറ്റ് ജി പി ടി എന്നാണ്. സ്റ്റോപ്പ്, ശ്രദ്ധിച്ച് കേൾക്കണേ, സ്റ്റോപ്പ് ചാറ്റ് ജി പി ടി, വർഷം 2012 ഡിസംബർ. ഇനിയാണ് കാര്യം, കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒന്ന് അത്ഭുതം തോന്നിപ്പോകും. കാരണം ഓപ്പൺ AI അവരുടെ ചാറ്റ് ജി പി ടി ഒഫീഷ്യലി ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നത് എന്നാണ്, വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ, 2022 നവംബർ 30 ഓപ്പൺ AI നമ്മുടെ ചാറ്റ് ജി പി ടി ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനും 10 വർഷം മുൻപ്, അതായത് 2012 തന്നെ ഒരാള് ട്വിറ്ററിൽ സ്റ്റോപ്പ് ചാറ്റ് ജി പി ടി എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. വാട്ട്, എന്തൊക്കെയാണ് ഈ കൊച്ചു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് വീണ്ടും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്റർനെറ്റ് ലോകം തന്നെ അമ്പരന്നിരിക്കുകയാണ്. ഇയാൾ ഇനി ഭാവി മുൻകൂട്ടി കണ്ട പ്രവാചകനാണോ, അല്ലെങ്കിൽ ഗോസ്റ്റ് ആണോ, അല്ലെങ്കിൽ 2012 തന്നെ AI രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ, അന്നേ AIക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആണോ ഇത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കോൺസ്പിറസി തിയറീസ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സംഭവം വൈറലായതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പോസ്റ്റ് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ചർച്ചകൾ കാട്ടുതീ പോലെ പടരുന്നുണ്ട്, ശരിയാണ്. എങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ ഫാക്ട് അന്വേഷിച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചപ്പോഴാണ് രസകരമായ സത്യാവസ്ഥ പുറത്തു വന്നത്. സംഗതി പറ്റുന്നുമല്ല, ഇതൊരു ഭാഷാപരമായ ഓട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഇന്റനേഷൻ സ്ലാങ് വിശേഷമാണ് കേട്ടോ. അതായത് പല ആൾക്കാരും ഇത് ഗോസ്റ്റ് ആണോ പ്രവാചകനാണോ എന്നതിനേക്കാളൊക്കെ ഉപരി എല്ലാവരും ചിന്തിച്ച് ടൈം ട്രാവൽ ചെയ്ത് 2022 വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി 2012 പോയിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടതാണോ എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്കതാണ് ഭയങ്കര എന്താ പറയുക, ഇഷ്ടം തോന്നിയത്, അത് നല്ല രസമാണല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഇതൊരു ഭാഷാപരമായിട്ടുള്ള ഓട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ സ്ലാങ് ആണ്. ഇന്തോനേഷ്യൻ ഭാഷയിൽ CATAT എന്നാൽ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം കുറിച്ച് വെക്കുക, നോട്ട് ഡൗൺ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആളുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഓട്ടോ കറക്റ്റ് കാരണം CATAT എന്നുള്ളത് ചാറ്റ് എന്ന് മാറിപ്പോയതാ. ഇനി ഇതിൽ GPT എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യൻ ഭാഷയിലെ ഗാൻറ്റെങ് അല്ലെങ്കിൽ GANTENG, അതായത് വളരെ സുന്ദരനായ ഒരു പുരുഷൻ, ജെന്റിൽമെൻ അല്ലെങ്കിൽ ഹാൻസം ഗൈ എന്ന വാക്കിന്റെ ഒരു ചുരുക്കെടുത്താണ് ഈ GPT എന്ന് പറയുന്നത്. പിന്നെ അവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കായിരുന്നു സ്റ്റോപ്പ് എന്നും പറയും. അപ്പോൾ ആ പോസ്റ്റിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനായിട്ട് കൂട്ടി വായിച്ചാൽ അവൻ ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, അത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ 2012 അവിടെ ഒരു വ്യക്തി പ്രാദേശികമായിട്ട് ടൈപ്പ് ചെയ്ത തമാശ രൂപത്തിലുള്ള ഒരു പോസ്റ്റ് മാത്രമായിരുന്നു അത്. എന്നാൽ 10 വർഷത്തിന് ശേഷം 2022 ചാറ്റ് GPT വരികയും ലോകമെമ്പാടും വൈറലാവുകയും ചെയ്തപ്പോൾ ഈ പഴയ ട്വീറ്റ് വളരെ യാദൃശ്ചികമായിട്ട് ആളുകളുടെ കണ്ണിൽപ്പെട്ടു. ഇന്റർനെറ്റിലെ തിരച്ചിൽ ഇത് പൊങ്ങി വന്നപ്പോൾ ആളുകൾ വാക്കിന്റെ അർത്ഥം അറിയാതെ എ ഐക്കെതിരെയുള്ള പ്രവചനമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് റീട്വീറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒടുവിൽ ട്വിറ്ററിലെ കമ്മ്യൂണിറ്റി നോട്ട് സിസ്റ്റം ഇടപെടുകയും ഇന്തോനേഷ്യൻ ഭാഷയിലെ യഥാർത്ഥ മീനിങ്ങും പശ്ചാത്തലവും കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഈ വൈറൽ ഇഷ്യൂവിന് ഒരു കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷൻ കിട്ടിയത് കേട്ടോ. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന തികച്ചും വിചിത്രമായ കാര്യങ്ങളില്ലേ, കണ്ടവാടെ വിശ്വസിക്കുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ട്രൂത്ത് എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ സംഭവം നമ്മളെ സഹായിച്ചേക്കാം. ഇതെനിക്ക് മീൻസ് വായിച്ച് നിങ്ങളോട് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ട് തോന്നി. സി, അങ്ങനെയാണ് സംഭവം. എൻ്റെ മനസ്സിൽ ഫുള്ള് ടൈം ട്രാവൽ ആയിരുന്നു കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെയാണോ ചിന്തിച്ചത്? എനിവേ, എന്തായാലും അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, സെപ്റ്റംബർ 6-ാം തീയതിയാണ് നമ്മുടെ ഈണം, നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈണം എന്ന ഗംഭീര ഓണപരിപാടി അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ അരങ്ങേറുന്നത്. അപ്പോൾ അന്നേ ദിവസം നടക്കുന്ന ഓണസദ്യയിൽ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഷോയിൽ നിന്നും ഓരോ ഷോസിൽ നിന്നും ഒരു കപ്ലൻട്രി പാസ് ആണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. ആ ഒരു കപ്ലൻട്രി പാസ് എന്ന് പറയുന്നത് കൃത്യമായും രണ്ട് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ, എക്സ്ട്രാ ഒരാൾക്ക് പോലും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഓണസദ്യയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം സ്പേസ് നമ്മുടെ തൃശ്ശൂർ നമ്മുടെ ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. വീണ്ടും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്, സെപ്റ്റംബർ 3-ാം തീയതി, ഇതിപ്പോൾ നടന്നത് സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈണമെന്ന ഗംഭീര ഓണാഘോഷ പരിപാടിയെക്കുറിച്ച്. അന്നത്തെ ദിവസം വീണ്ടും ഓർപ്പിക്കുന്നത് സദ്യ ലിമിറ്റഡ് സ്പേസ് ആണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ സദ്യയുള്ളൂ. പക്ഷേ കലാപരിപാടികൾ കാണാൻ ആർക്ക് വേണമെങ്കിലും വരാം. ഗംഭീരമായിട്ടുള്ള ഓഡിറ്റോറിയമാണ് ഹാബിറ്റാറ്റ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ വരാവുന്നതാണ് പ്രോഗ്രാം കാണാനായിട്ട്. ഇനി പറയാൻ പോകുന്നത് സെപ്റ്റംബർ 3-ൻ്റെ കാര്യമാണ്. ഐ ആം ഗെയിം എന്ന DQ-ൻ്റെ 40-ാമത്തെ ചിത്രം കാണാനുള്ള അവസരമുണ്ട്. അത് നോർത്തേൺ എമിറേറ്റ്സിലേക്കുള്ളവർക്കാണ്, എസ്പെഷ്യലി ഇൻ റാസൽഖീമ ഫുജേറ ഉമ്മൽഖോയിൻ അജ്മാൻ ഇനി ഷാർജയിലുള്ളവർക്കാണെങ്കിലും ആ ദിവസം അവിടെ പോയാൽ മൂവി കാണാൻ സാധിക്കും. ആ ഡേ തന്നെയാണോ സിനിമ എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെങ്കിലും നിങ്ങൾ ആ ദിവസത്തേക്ക് വേണ്ടി തന്നെ പ്ലാൻ ചെയ്തുള്ളൂ. സെപ്റ്റംബർ 3-ന് മൂവി കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് HT ഐ ആം ഗെയിം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം മറന്നുപോയി ഗൈസ്, ഓർത്ത് വെക്കട്ടെ. യെസ്, വേറൊന്നുമല്ല, പക്ഷേ കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തോർത്ത് വെച്ചപ്പോൾ ഞാൻ മറന്നുപോയി. യെസ് ഓക്കെ. അതായത് ഇപ്പം നമ്മളിപ്പം നല്ല കുറേ രണ്ട് പാട്ട് കേട്ടു അല്ലേ. ഞാൻ നിങ്ങൾക്ക് തങ്കക്കിന പൊങ്കൽ എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് വിചാരിച്ച് എന്നെ മാറ്റി മാറ്റി വെച്ചിട്ട് പിന്നിട്ടതാണ്. ആ പാട്ടും അങ്ങനെ കേട്ടിരുന്നപ്പോൾ പറയാൻ വന്ന കാര്യം മറന്നുപോയി, അതാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ ഏത് പെൺകുട്ടികളുടെയും കണ്ണുകളെ അല്പം ഒന്ന് കൂടുതൽ തിളക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്, വേറൊന്നുമല്ല, ഡയമണ്ട്സ്. ഇപ്പൊ ഗോൾഡിനേക്കാളും എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം ഡയമണ്ട്സ് തന്നെയാണ്. ഗോൾഡിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേക സന്തോഷമില്ലേ. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ കാണുമ്പോഴോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വജ്രങ്ങൾ എപ്പോഴും ഒരു വെൽവെറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വെൽവെറ്റ് തുണിയിലായിരിക്കും കീപ്പ് ചെയ്യാറുള്ളത് അല്ലേ. നമ്മളിൽ മിക്ക ആൾക്കാരും കരുതുന്നത് എന്താ, ഇതൊരു വെറും ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു എന്താ ഒരു എൻ്റെ മലയാളം ആഡംബരം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതെന്നാണ്. പക്ഷേ സംഗതി അങ്ങനെയേ അല്ല കേട്ടോ. ഇതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ചില സയൻറ്റിഫിക് ആൻഡ് പ്രാക്ടിക്കൽ റീസൺസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്, വേറൊന്നുമല്ല. ആദ്യത്തെ കാരണം സ്ക്രാച്ച് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മൾ കുത്തിക്കുറിക്കുന്ന പോലത്തെ വരകളില്ലേ, അത് വീഴാതിരിക്കാൻ തന്നെയാണ്. നമ്മൾ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും കാഠിന്യമുള്ള അല്ലെങ്കിൽ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് വരുന്ന വജ്രമാണെന്നല്ലേ, അതിൽ പിന്നെ എങ്ങനെ വര വീഴുന്നതെന്ന്. പക്ഷെ സത്യം അതൊന്നുമല്ല, ഒരു വജ്രത്തിന് മറ്റൊരു വജ്രത്തെ സ്ക്രാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കൈവിട്ട് കുത്തി വരയ്ക്കുന്നതല്ല, മറ്റൊരു വജ്രത്തിന് അതിനെ സ്ക്രാച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഡയമണ്ട് ആഭരണങ്ങൾ ഒരു സാധാരണ ബോക്സിൽ ഒന്നിച്ചിട്ട് വെച്ചാൽ അത് തമ്മിൽ ഉരസി സ്ക്രാച്ചുകൾ വീഴാൻ വലിയൊരു സാധ്യതയുണ്ട്. പക്ഷേ വെൽവെറ്റോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ മെറ്റീരിയലോ ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച പെട്ടികളിൽ വജ്രങ്ങൾ സൂക്ഷിക്കുമ്പോൾ ആ മൃദുലമായ തുണി ഓരോ ഡയമണ്ടിനെയും വളരെ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് നിർത്തുകയും അത് തമ്മിൽ തട്ടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രധാന കാരണം ഡയമണ്ടിൻ്റെ ആ വലിയ തിളക്കം അല്ലെങ്കിൽ ബ്രില്യൻസ് നിലനിർത്താനാണ്. വജ്രങ്ങൾ ഇപ്പം നമ്മുടെ എന്താ പറയുക, അന്തരീക്ഷത്തിലുള്ള എണ്ണമയം പൊടി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസേഴ്സ് ആൻഡ് പെർഫ്യൂംസ് ഒക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും. ഇതുകൊണ്ട് കാലക്രമേണ വജ്രത്തിൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള ശേഷി കുറയുകയും ഇതിൻ്റെ തിളക്കം മങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ വെൽവെറ്റ് ഫാബ്രിക് വജ്രത്തിന് ചുറ്റുമുള്ള എണ്ണമയവും ഈർപ്പം ഒക്കെ വലിച്ചെടുത്ത് അതിനെ എപ്പോഴും ഡ്രൈ ആൻഡ് ഷൈനി ആയിട്ട് നിലനിർത്താൻ സഹായിക്കും. ഇനി അവസാനമായിട്ട് മൂന്ന് കാരണങ്ങളിൽ അവസാനത്തത് വെൽവെറ്റ് ഒരു മികച്ച ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒക്കെ ഈ ജ്വല്ലറി ബോക്സുകൾ കൊണ്ടുപോകാറില്ലേ, ആ സമയത്ത് ഉണ്ടാകുന്ന കുലുക്കങ്ങൾ ഷേക്ക് അതിലൊന്ന് ഡയമണ്ട് റിങ്ങുകൾക്കോ കമ്മലുകൾക്കോ കേടുപാടുകൾ സംഭവിക്കാതെ ഇതാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ഡയമണ്ട് ആഭരണങ്ങൾ എപ്പോഴും ഒരു വെൽവെറ്റ് ബോക്സിൽ തന്നെ ഭദ്രമായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ മൂന്ന് റീസൺസ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. പലപ്പോഴും നമ്മൾ ഈ ആഭരണങ്ങൾ കീപ്പ് ചെയ്യുമ്പോൾ മൂന്നാലെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ കമ്മല് മുക്കുത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ സൂക്ഷിക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു ആർഭാടം എന്നതിനേക്കാൾ ഉപരി നമ്മളൊരു സി നമുക്ക് അത്യാവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ടാണ് നമ്മൾ അതിനെ ഒരു നമ്മളൊരു വെൽത്തായിട്ട് തന്നെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലേ. ആ പക്ഷേ ഡയമണ്ട് അങ്ങനെയല്ല. ഡയമണ്ട് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നത് ഇന്നത്തെ കാലത്ത് അത് നമ്മൾ ഉപയോഗിക്കാൻ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ പത്ത് മുക്കുത്തി വരെയുള്ള എത്രയോ ഫ്രണ്ട്സിനെ എനിക്കറിയാം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി വെക്കുന്നതാണേ, ചെറുതു മുതൽ വലുത് വരെയുള്ളത്. പിന്നെ ഈ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ, എനിക്കൊക്കെ ഈ ചെറിയ കമ്മൽ ഇപ്പം ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി മാത്രം അല്ലെങ്കിൽ ചില ഡ്രസ്സ് ഇടുമ്പോൾ മാത്രമായിരിക്കും വലിയ കമ്മലുകൾ ഇടുന്നത്. പക്ഷെ പേഴ്സണൽ യൂസിന് എപ്പോഴും ഇഷ്ടം കുഞ്ഞു കമ്മലുകൾ കുഞ്ഞു മുക്കുത്തിയൊക്കെയാണ് എൻ്റെ ഇഷ്ടം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേര് കാണും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാകിസ്ഥാനും ചൈനയ്ക്ക് മുന്നിൽ നിലപാട് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി. ഭീകരത നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ല. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർച്ചയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെക്കന്ദരാബാദിൽ വൻ സുരക്ഷാ വീഴ്ച, ആയുധങ്ങൾ മോഷണം പോയി. പാർട്ടിക്കെതിരെ തെറ്റായ പ്രചരണം നടക്കുന്നുവെന്ന് പയ്യന്നൂരിലെ CPM. മുൻ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചെന്ന കേസ് തുടരന്വേഷണം ആരംഭിച്ച SIT. ഹോർമുസിൽ വീണ്ടും ആക്രമണം. നേപ്പാൾ ദുരന്തം, മരണസംഖ്യ 1000 കടന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുദ്ധങ്ങളും തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഭീകരവാദത്തിനുള്ള ധനസഹായം, റിക്രൂട്ട്മെന്റ്, തീവ്രവാദത്തിന് സുരക്ഷിത താവളങ്ങൾ ഒരുക്കൽ എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കണമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി തന്റെ സന്തോഷം പങ്കുവച്ചത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരംതാഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം, ചിലരുടെ നുണകളുടെ അലയൊലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രംഗത്ത്. വിനാശം പ്രവചിച്ചവർ തോറ്റമ്പിയെന്നും ഇന്ത്യ വീണ്ടും തഴച്ചു വളരുകയാണെന്നും ഇന്ത്യയുടെ 7.8% GDP വളർച്ചയെ ചൂണ്ടിക്കാട്ടിയുള്ള സെൽഫി വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ പ്രോത്സാഹിപ്പിക്കണമെന്നും പരമാവധി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്നും പ്രധാനമന്ത്രി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികളടക്കം 4000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ ദുരന്തത്തിൽ കൊല്ലം പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണിരാജിനെ കാണാതായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 3916 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിദേശികളടക്കം 11,000-ലധികം പേരെ രക്ഷപ്പെടുത്തി. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. നദികളിലും അരുവികളിലും വീണ്ടും ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെയാണ് നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലി CPMമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ CPIയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ നിർവാഹക സമിതി, ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെ. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് CPIക്ക് അതിനെക്കുറിച്ചിപ്പോൾ അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. LDF CPIയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസമാണെന്ന് കെ രാജൻ. CPI ശരിയായ ആവശ്യമാണ് ഉന്നയിച്ചത്, അക്കാര്യത്തിൽ ഉറച്ചുനിൽക്കുന്നു. LDFന്റെ സൃഷ്ടി CPIയുടെ കൂടി ത്യാഗത്തിന്റെയും നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുവിട്ട് CPI പോകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. LDF ഭിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിലപാടെടുക്കുമ്പോൾ എല്ലാം കടുത്തതായിരിക്കും, എന്നാൽ അത് അധികാരത്തിനു വേണ്ടിയുള്ള നിലപാടല്ലെന്നും കെ രാജൻ. പയ്യന്നൂരിലെ പിണറായി വിജയന്റെ പരിപാടിക്ക് ശേഷം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതാക്കൾ. മുൻ MLA TI മധുസൂദനും ഏരിയ സെക്രട്ടറി P സന്തോഷും നഗരസഭാ ചെയർമാൻ സരിൻ ശശിയും അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടു. പിണറായി വിജയൻ ഭീഷണി പ്രസംഗം നടത്തുന്നുവെന്ന വ്യാഖ്യാനമാണ് വരുന്നതെന്ന് TI മധുസൂദനൻ. CPM സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെന്റാണെന്നും അക്കാര്യങ്ങളാണ് പിണറായി പൊതുസമൂഹത്തിൽ പറഞ്ഞതെന്നും അതിൽ ഭീഷണിയുടെ സ്വരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെ കാണുമ്പോൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലെ ഉറപ്പില്ലായ്മയാണെന്നും തങ്ങളുടെ കുറ്റമല്ലെന്നും മധുസൂദൻ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡി നീക്കം. ആദ്യഘട്ടത്തിൽ 18 കോടിക്ക് മുകളിൽ വിലയുള്ള ആസ്തികൾ ഇഡി മരവിപ്പിച്ചിരുന്നു. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കെഎസ്യു പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിലെ തുടരന്വേഷണം ആരംഭിച്ച് എസ്ഐടി. പരാതിക്കാരായ വീണ ജോർജിന്റെയും ഗൺമാന്റെയും മൊഴി രേഖപ്പെടുത്തും. സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കും. കെഎസ്യു പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമോയെന്ന് എസ്ഐടി പരിശോധിക്കും. കെഎപി 4th Battalion കമാൻഡന്റ് യു പ്രേമന്റെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം നടത്തുന്നത്. കൊച്ചി മെട്രോ 3rd ഘട്ട പദ്ധതിയുടെ രേഖ സർക്കാരിന് സമർപ്പിച്ചു. നെടുമ്പാശ്ശേരി വഴി അങ്കമാലിയിലേക്ക് മെട്രോ നീട്ടുന്ന പദ്ധതി രേഖയാണ് സമർപ്പിച്ചത്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാരിനോട് ചോദ്യവുമായി ബിജെപി. സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? രാഹുൽഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും ബിജെപിയുടെ ചോദ്യം. സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത സംഘടനകൾ. പ്രത്യയശാസ്ത്ര ഷാഢ്യം പാർട്ടി ക്ലാസുകളിൽ മതിയെന്ന് SYS. പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ, കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള സമ്മതിയല്ല. ലോകമെമ്പാടും പരാജയപ്പെട്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടവർ വിശ്വാസികളുടെ ആഭ്യന്തരകാര്യത്തിൽ ഇടപെടാൻ വരേണ്ടതില്ലെന്ന് SYS മുന്നറിയിപ്പ് നൽകി. എക്സൈസ് വകുപ്പിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി M. ലിജു. കോട്ടയത്തെ ക്രമക്കേടിൽ തനിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്നും അപ്പോൾ തന്നെ നേരിട്ട് പോലീസ് ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എക്സൈസ് കമ്മീഷണറെ മന്ത്രി അഭിനന്ദിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൈദരാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ മദ്രാസ് റെജിമെന്റ് കേന്ദ്രത്തിൽ ആയുധങ്ങളും വെടിയുണ്ടകളും മോഷണം പോയ സംഭവത്തിൽ കനത്ത സുരക്ഷാ വീഴ്ച. സെക്കന്ദരാബാദ് കന്റോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് AK-47 റൈഫിളുകൾ, 6 പിസ്റ്റളുകൾ, 1 ഇൻസാസ് റൈഫിൾ എന്നിവയടക്കം വെടിയുണ്ടകളും ആയുധങ്ങളുമാണ് മോഷണം പോയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധന നടത്തുന്നത്. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിലാണ് 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്. US മലയാളി യുവതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 2-ആമത്തെയാളുടെ പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച വെള്ളിയാഴ്ചയോടുകൂടി എംബസിയിലെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കും. ഈയാഴ്ച അവസാനത്തോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനായേക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കാലിഫോർണിയയിൽ തൃശൂർ മുടിക്കോട് സ്വദേശി അഞ്ജന ഹരിയും തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശിനി ആൻ മേരി മാത്യുവും കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഈരാറ്റുപേട്ട സ്വദേശിനി അനില ബേബി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരനും സംഗീത സംവിധായകനുമായിരുന്ന കോഴിക്കോട് അബൂബക്കർ വിടവാങ്ങി. 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അരിക്കാട്ടെ ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. 3000-ത്തിലധികം പാട്ടുകൾക്ക് അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്ററുടെയും രവി ബോംബെയുടെയും പ്രിയപ്പെട്ട തബലിസ്റ്റ് കൂടിയായിരുന്നു അബൂബക്കർ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രവർത്തന പ്രതിസന്ധിയിലും കുടിശ്ശിക ബാധ്യതകളിലും കുടുങ്ങി ഗുരുതര പ്രതിസന്ധിയിൽ സ്പൈസ് ജെറ്റ് വിമാന കമ്പനി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിലും വിമാനത്താവളങ്ങൾക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതിലും കടുത്ത വെല്ലുവിളി നേരിടുകയാണ് സ്പൈസ് ജെറ്റ്. പ്രതിസന്ധിയെ തുടർന്ന് കൊച്ചി ഫിജേറ വിമാന സർവീസ് റദ്ദാക്കി. ദുബായ് കൊച്ചി വിമാനം 5 മണിക്കൂർ വൈകിയാണ് പുറപ്പെടുക. ഇന്ന് രാത്രി 9:30 പുറപ്പെടേണ്ട കൊച്ചി ഫിജേറ വിമാനം നാളെ പുലർച്ചെ 1:30 പുറപ്പെടുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലിയോണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് അർജന്റീനയുടെ സൂപ്പർ താരം കളിമതിയാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് താരം തന്റെ തീരുമാനം ലോകത്തെ അറിയിച്ചത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന സൂചന മെസ്സി നേരത്തെ നൽകിയിരുന്നു.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 60%.
7: Weather update.
8: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
9: You are listening to Home 92.2 FM. Home is a feeling.
10: Hey, this is Hasbi rapping Katalundi. You guys ready?

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ റെഡി ആയിക്കാണ്. 1 മണി കഴിഞ്ഞ് 12 മിനിറ്റായി. എന്തായാലും നമ്മുടെയൊക്കെ അടുക്കളകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ പാചകത്തിലൊട്ടും ഒഴിവാക്കാനാകാത്ത ഒരു പ്രധാന ചേരുവയാണ് ചില്ലി, അല്ലെങ്കിൽ മുളകെന്ന് പറയുന്നത്, ചുവന്ന മുളക് അല്ലേ. എരിവിന് പുറമെ നല്ല കളറ്, അതിൻ്റെ ഒരു ഡെപ്ത്, പിന്നെ ആ ഒരു എന്താ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ നൽകി ഏത് ഭക്ഷണത്തെയും മാറ്റിമറിക്കാൻ ഈ ചെറിയ മുളകിന് കഴിയും അല്ലേ. എന്നാലും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ മുളകിൻ്റെ യഥാർത്ഥ തലസ്ഥാനം, അല്ലെങ്കിൽ ചില്ലി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് വാർത്തകൾ വരുന്നു, പല സ്ഥലങ്ങളുടെയും പേരുകൾ ചേർത്തുകൊണ്ട് വാർത്തകൾ ഈ മുളകിന് പേരിട്ട് വരാറുണ്ട്. അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്കിപ്പോൾ പറയാം. സംഗതി മറ്റെവിടെയല്ല, നമ്മുടെ സ്വന്തം രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ എന്ന സിറ്റിയാണ് ശരിക്കും ഇന്ത്യയുടെ ചില്ലി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇതൊരു വെറും ഒരു പേരിന് വേണ്ടി നൽകിയ ടൈറ്റിലൊന്നും അല്ല. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം മുളകിൻ്റെ വലിയൊരു പെർസെൻറ്റേജും വരുന്നത് ഈ ഒരു ജില്ലയിൽ നിന്നാണ്, ഈ ഗുണ്ടൂരിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഹോട്ട് വെതറും നല്ല ഫലഭൂഷമായിട്ടുള്ള ഫോർട്ടൈൽ സോയിലും ഒക്കെ ഈ മുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിലാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കർഷകർക്ക് വലിയ രീതിയിലുള്ള മികച്ച വിളവെടുപ്പാണ് വർഷം തോറും ഗുണ്ടൂർ നടക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഗുണ്ടൂർ സന്നം, അല്ലെങ്കിൽ S4 എന്ന് വിളിക്കുന്ന മുളക് വെറൈറ്റിയാണ്. നല്ല തിളക്കമുള്ള ചുവപ്പ് നിറവും, പിന്നെ പറഞ്ഞ ഒരു പവർഫുൾ അരോമയും, ശക്തവും എന്നാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്പൈസ് ലെവലും ഒക്കെയുള്ള ഈ മുളക് ഇന്ത്യയിലെമ്പാടുമുള്ള മസാലകളിലും അച്ചാറുകളിലെയും പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ സവിശേഷതകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇതിന് ജിയോഗ്രഫിക്കലി ഇൻഡിക്കേഷൻ ടാഗ് പോലും ലഭിച്ചിട്ടുണ്ട്. അതായത് GI ടാഗ് പോലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചില്ലി മാർക്കറ്റിൽ ഒന്നായിട്ടുള്ള ഗുണ്ടൂർ മിർച്ചി യാർഡും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആയിരക്കണക്കിന് കർഷകരാണ് ദിവസേന തങ്ങളുടെ വിളവുകൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഗുണ്ടൂർ എത്തിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ബയേഴ്സ് ഈ മാർക്കറ്റിലേക്ക് വൻതോതിൽ പെർച്ചേസ് ചെയ്യാൻ എത്താറുണ്ട് എന്നതും ഒരു റീസൺ ആണ്. ഇനി ഈ മുളകുകൾ നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇപ്പൊ കാനഡ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഗുണ്ടൂരിൽ നിന്ന് മുളകും മുളകുപൊടിയും വലിയ തോതിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗ്ലോബൽ സ്പൈസ് എക്സ്പോർട്ട് ഇൻഡസ്ട്രിയിൽ ഈ ഒരു സിറ്റി, ഗുണ്ടൂർ എന്ന ഈ സിറ്റി, വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ തലമുറകളായിട്ട് കൃഷി ചെയ്തു വരുന്ന അവിടുത്തെ കർഷകരുടെ അവരുടെ ആ മുളക് കൃഷിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും സർക്കാരിൻ്റെ ഈ നാം പോലുള്ള ആധുനിക സംവിധാനങ്ങളും ഒക്കെ ചേർന്നാണ് ശരിക്കും ഈ ഗുണ്ടൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തെ, അല്ലെങ്കിൽ സിറ്റിയെ, ഈ നിലയിലേക്ക് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഗ്രാമം എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഗ്ലോബലി അത് അറിയപ്പെട്ട് തുടങ്ങിയുണ്ട്, നമുക്കതിനൊരു സിറ്റിയായിട്ട് വളർത്തിയേക്കാം അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ മുളക് എന്ന് പറയുന്നത് വെറും ഒരു പാചക വസ്തു മാത്രമല്ല, പിന്നെയോ ആ ദേശത്തിൻ്റെ തന്നെ ഒരു അഗ്രികൾച്ചറൽ ഐഡന്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അടുത്ത തവണ നിങ്ങൾ എരിവുള്ള കറിയോ ഭക്ഷണമോ ഒക്കെ കഴിക്കുമ്പോൾ ഒന്ന് ഓർത്തോ, അതിൻ്റെ പിന്നിലെ ആ ഒരു സൂപ്പർ സപ്ലൈ ചെയിൻ ചെന്നെത്തുന്നത് അങ്ങ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ്. അപ്പം ആ എരിവുള്ള വിശേഷങ്ങൾക്കൊപ്പം നമുക്ക് അടുത്തൊരു നല്ല പാട്ട് കേട്ടാലോ, എരിവൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. വീണ്ടും മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
1: 050-000-2918. Yani Trishukar kundu totu. Idippo naadu mottam maaveelimaraanallo.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: അപ്പൊ ഗൈസ്, ഞാൻ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു. അപ്പൊ സിനിമ ആണണ്ടേ ഐ ആം ഗെയിം, നമ്മുടെ ഡി ക്യുവിന്റെ 40th മൂവിയാണ്. ആ മൂവി ഇപ്രാവശ്യം നമ്മൾ ദുബായ് ഏരിയയിലേക്കല്ല, നോർത്തൺ എമിറേറ്റ്സിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സോ മൂവി കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സിമ്പിളായിട്ടുള്ള ഒരു ഫോമാറ്റ് ആണ്. സോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഹോം തിയേറ്റർ എന്നതിന്റെ HT Space ഐ ആം ഗെയിം നിങ്ങളുടെ പേര് സെൻഡ് ചെയ്യേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണേ. ഇനി അതുപോലെ തന്നെ സെപ്റ്റംബർ 6 ഇവിടെ തൃശൂർ കൂട്ടായ്മയുടെ ഓണ പരിപാടിയായിട്ടുള്ള ഈണം നടക്കുന്നത് അജ്മാനിലുള്ള ഹാബിറ്റാറ്റ് സ്കൂളിൽ വെച്ചാണ്. അന്നേ ദിവസം കലാപരിപാടികൾ കാണാൻ ആർക്ക് വേണമെങ്കിലും വരാം, പക്ഷെ സദ്യ എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്പേസ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് സദ്യ കഴിക്കാൻ സാധിക്കുക. സോ അപ്പോൾ നമ്മുടെ ഓരോ ഷോ നിന്നും ഒരു കപ്ലൻട്രി പാസ് വീതം സദ്യ കഴിക്കാൻ ഉള്ളൊരു കപ്ലൻട്രി പാസ് കിട്ടുന്നുണ്ട്. സോ ആ കപ്ലൻട്രി പാസ്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനും ഷീപ്സും മിനി പത്മ ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്, കപ്ലൻട്രി എന്ന് പറഞ്ഞപ്പോൾ കപ്ലൻഡീന്നായിപ്പോയി. അപ്പോൾ ശരി, നമ്മുടെ കപ്പലണ്ടി പാസിന് വേണ്ടി ചെയ്യേണ്ടത് കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ്. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, നമ്മുടെ ഓണ സദ്യ എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷം എന്ന് പറയുന്നത്, ഇപ്പോൾ 1:29 ഇന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയും ട്രാഫിക്കും എരിവുള്ള വിശേഷങ്ങളൊക്കെ വിട്ട് കുറച്ചൊന്ന് ഹിസ്റ്ററിയിലേക്ക് പോവാം. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു യുദ്ധഭൂമിയിലൂടെയും വളരെ പുരാതനമായിട്ടുള്ളൊരു ലോകത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അതായത് ഏൻഷ്യൻ ട്രോയ്, ഗ്രീക്ക് ഇതിഹാസങ്ങളിലും പുരാതന ചരിത്രത്തിലും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അക്കില്ലസ് എന്നൊരു ഒരു യോദ്ധാവുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെയും ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളെയും മയക്കിയ ഹെലൻ എന്ന ബ്യൂട്ടിഫുൾ ലേഡിയുടെയും എന്ന സുന്ദരിയുടെയും കഥകളുമായിട്ട് ബന്ധപ്പെട്ട ട്രോയ് എന്ന ഒരു പഴയ നഗരത്തെക്കുറിച്ചുള്ള വളരെ രസകരമായിട്ടുള്ള ചില യാത്രാവിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ ഒരു സ്ഥാനം, ഈ ഒരു സ്ഥലം എവിടെയാണെന്നറിയാമോ? ഇന്നത്തെ തുർക്കിയുടെ എന്താ പറയുക, പടിഞ്ഞാറൻ തീരത്തുള്ള ചാനക്കാലെ എന്ന പ്രവിശ്യയിലാണ് ഈ ഒരു ചരിത്ര പ്രസിദ്ധമായ ആ പഴയ നഗരം, പുരാതനമായിട്ടുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാലത്ത് ലോകം മുഴുവനും ഭയപ്പെട്ടിരുന്ന ഹോമറുടെ ഇലിയഡ് എന്ന ഇതിഹാസ കാവ്യത്തിലൂടെ അമരത്വം നേടിയ അതേ മണ്ണ്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്തിയാൽ നമ്മൾ ചരിത്രത്തിലേക്ക് നേരിട്ട് കാലെടുത്ത് വെക്കുന്ന ഒരു ഒരു അനുഭൂതിയായിരിക്കും കിട്ടുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ആ പഴയ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, വലിയ മതിലുകൾ ഒക്കെ ഇന്നും സഞ്ചാരികൾക്ക് മുന്നിൽ എങ്ങനെ വിസ്മയമായിട്ട് നിൽക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയുമോ? ആ വലിയ ട്രോജൻ ഹോഴ്സ് ഇല്ലേ, ഹോഴ്സ് റെപ്ലിക്കയാണ്. സിനിമകളിലും പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ട് കണ്ണു തള്ളിയിട്ടുള്ള ആ തടിയുടെ കൂറ്റൻ കുതിരയുടെ മാതൃക കാണാനും അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ദിവസേന എന്തുമാത്രം സഞ്ചാരികളാണെന്നറിയാമോ അവിടേക്ക് എത്തിച്ചേരുന്നത്. ഗ്രീക്കുകാർ അവരുടെ കൗശലത്തിലൂടെ ട്രോയ് നഗരത്തിലേക്ക് കടക്കാൻ ഉപയോഗിച്ച ആ ചരിത്രത്തിൻ്റെ പ്രതീകം നേരിട്ട് കാണുമ്പോൾ അതൊരു വേറെ ലെവൽ അനുഭവം തന്നെയായിരിക്കും അല്ലേ. അതുപോലെ തന്നെ പുരാതനമായിട്ടുള്ള ട്രോയ് ആർക്കിയോളജിക്കൽ സൈറ്റ് മുഴുവൻ കറങ്ങി കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചരിത്ര ഗവേഷകർ ഓരോ കാലഘട്ടങ്ങളിലായി നടത്തിയ എക്സ്കവേഷൻസിലൂടെ ഒന്നിനു മുകളിൽ ഒന്നായി നിലനിന്നിരുന്ന പല കാലഘട്ടങ്ങളിലെ ട്രോയ് നഗരത്തിന്റെ അടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരു നഗരം നശിച്ചു പോകുമ്പോൾ അതിന് മുകളിലൂടെ അല്ലെങ്കിൽ അതിന് മുകളിലാണ് അടുത്ത നഗരം പണിതീർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി വന്ന 9 ഡിഫറെന്റ് സിറ്റീസിന്റെ അവശിഷ്ടങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അക്കില്ലസിന്റെയും ഹെക്ടറിന്റെയും പോരാട്ടങ്ങളും ആ പഴയ കാലത്തെ പ്രണയവും ചതിയും പ്രതികാരവും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞ ആ മണ്ണിലൂടെ നേരിട്ട് നടന്നു കാണുക എന്ന് പറയുമ്പോൾ ഏതൊരു ചരിത്ര സ്നേഹിക്കും അതൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും അല്ലേ. അപ്പൊ തുർക്കിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു പുരാതന നഗരമാണ് ഈ ട്രോയ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ചരിത്രത്തിന്റെ ഏടുകളിലൂടെ നമ്മളുടെ ആ കുഞ്ഞു യാത്രയ്ക്ക് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലൊരു തമിഴ് സോങ് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai. Tamil Song of the Hour was brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
0: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
3: update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 NGCC TNC apply.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Mid-morning. With Nithya.
6: Yes, welcome back. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഓണം ഡൂ പേ ഒരുക്കുന്ന ഒരു കിടിലൻ ഭാഗ്യ സമ്മാനമുണ്ട്. സെപ്റ്റംബർ 6 നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മ ഒരുക്കുന്ന ഓണം പ്രോഗ്രാമിന്റെ പേരാണല്ലോ ഈണം. യെസ്, അപ്പൊ സെപ്റ്റംബർ 6 ഈണം ഓണം ഈവെന്റിലെ ലക്കി ഡ്രോയിലൂടെ 1500 ദിർഹംസ് വരെ നേടാൻ ഡൂ ഒരു വഴി ഒരുക്കുകയാണ്. ചെയ്യേണ്ടത് വളരെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൂ പേ ആപ്പ് നിങ്ങൾ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുമ്പ് നിങ്ങളുടെ പണം നാട്ടിലേക്ക് അയക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID 0588 6105980 ഒന്നുകൂടെ പറയാം. സെപ്റ്റംബർ 5 സെപ്റ്റംബർ 6 മുമ്പ് തന്നെ നിങ്ങൾ പണം നാട്ടിലേക്ക് അയക്കുക. ശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് ആ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കുക. ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള ഈ ഒരു അവസരം എന്തായാലും മിസ് ചെയ്യരുത്. നിങ്ങൾ വിന്നേഴ്സിന് സെപ്റ്റംബർ 6 നടക്കുന്ന ഹോം FM നമ്മുടെ തൃശ്ശൂർ ഈണം ഇവന്റിലായിരിക്കും ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ഈണം 2026 ഡൂ പേ ബൂത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അന്നേ ദിവസം അവിടെ ഒരു ബൂത്ത് ഉണ്ടാവും ഡൂവിൻ്റെ, ഈണത്തിൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് ഡൂ പേയിലൂടെ ലക്കി വിന്നറാകാൻ നിങ്ങൾക്കും ഒരു വലിയ അവസരമാണ് തരുന്നത്. സോ വേഗം ആയിക്കോട്ടെ, സെപ്റ്റംബർ 6 അയച്ചിട്ട് കാര്യമില്ല. സെപ്റ്റംബർ 6 മുൻപ് തന്നെ നാട്ടിലേക്ക് പണം അയച്ച് അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ID ഈ പറയുന്ന 0586105980 എന്ന നമ്പറിലേക്ക് അയക്കുക മാത്രം ചെയ്യുക, എന്നിട്ട് ആ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുക. അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ, UAE സംബന്ധിച്ച് ഭയങ്കര ചൂട് സമയമാണ്. ഇനി അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് നവംബറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നല്ലൊരു കാലത്തിലേക്ക് കടക്കും അല്ലേ. ഇപ്പോൾ ചൂടുകാലമായാലും മരുഭൂമിയായാലും അതിജീവനത്തിൻ്റെ കഥകൾ നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്താറില്ലേ. അത്തരത്തിൽ കടുത്ത വരൾച്ചയെയും ചൂടിനെയും അതിജീവിച്ച് നമ്മുടെ ഈ ഡെസേർട്ടിൽ വിസ്മയം തീർക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ ഡെസേർട്ടിൻ്റെ ഡെസേർട്ട് റോസ് എന്നാണ് ഈ ഒരു ചെടി അറിയപ്പെടുന്നത് കേട്ടോ. മരുഭൂമിയുടെ ഡെസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത്. അഡനിയം ഒബേസം എന്നാണ് ഇതിൻ്റെ പേര്. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ, ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഫോട്ടോ, ആരെയും ആകർഷിക്കുന്ന നല്ല ചുവപ്പും പിങ്കും കലർന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപമുള്ളൊരു തടിയുമാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. യെസ്, എന്നാലും നമ്മുടെ വീടുകളിലെ ഗാർഡൻസിലും ബാൽക്കണീസിലും ഒക്കെ അലങ്കാര ചെടിയായിട്ട് നമ്മളിത് വളർത്താറുണ്ട്. എനിക്കൊന്ന് വർസനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു പ്ലാന്റ് എന്താണ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ഇല്ലേ, അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചെടികൾ ഒരു പ്രത്യേക രൂപമാറ്റം. എന്നാലും നമ്മുടെ വീടുകളിലെ ഗാർഡൻസിലും ബാൽക്കണീസിലും ഒക്കെ അലങ്കാര ചെടിയായിട്ട് നമ്മളിത് വളർത്താറുണ്ട്. എനിക്കൊന്ന് വർസനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു പ്ലാന്റ് എന്താണ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു

മാത്രം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഈ ചെടിയുടെ ഇലകളിലും തടിയിലും കായകളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന പാല് പോലുള്ള ഒരു തരം സ്രവമുണ്ട്. ഈ സ്രവത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നാണ്. പണ്ടൊക്കെ ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാർ തങ്ങളുടെ വേട്ടയാടലുകൾക്കായിട്ട് അമ്പുകളിൽ ഈ വിഷം പുരട്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇതിലെ വിഷാംശം നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? അതാണ് ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അലങ്കാരത്തിന് വെക്കുമ്പോൾ കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ഇതിന്റെ അടുത്തേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചെടിയിൽ പോയിട്ട് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് കുട്ടികളെങ്ങാനും നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അതിനകത്ത് ആ പാല് പോലത്തെ സ്രവം പുറത്തു വരും. അത് വിഷമാണല്ലോ. പിന്നീട് എന്തായാലും സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ അപകടങ്ങളായിരിക്കും. പക്ഷെ പ്രകൃതിയുടെ ഒരു അത്ഭുതം ഒന്ന് നോക്കിയേ, ഇത്രയും കടുത്ത വിഷമുള്ള ഈ ചെടി എങ്ങനെയാണ് ഈ മരുഭൂമിയിലെ ചൂടിൽ നിലനിൽക്കുന്നത്? അപ്പൊ കടുത്ത വരൾച്ചയുള്ളപ്പോ വെള്ളം സംഭരിച്ചു വെക്കാനായിട്ട് ഇതിന്റെ അടിഭാഗം ഒരു വലിയ കുടം പോലെ വികസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മഴ തീരെയില്ലാത്ത ഏരിഡ് റീജിയൻസിൽ പോലും ഇത് വാടിപ്പോവാതെ വർഷങ്ങളോളം നിലനിൽക്കുന്നത്. സൗന്ദര്യവും ഒപ്പം അപകടവും ഒരേപോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ അപൂർവ ഡെസേർട്ട് പ്ലാന്റ് നമ്മുടെ പ്രകൃതിയുടെ വലിയൊരു വിസ്മയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കൗതുകകരമായിട്ടുള്ള അറിവ് കേട്ടപ്പോൾ നിങ്ങൾ ഈ ചെടി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പേര് വീണ്ടും കൂടെ ഓർമ്മിപ്പിക്കാം. അഡനിയം ഒബേസം, അതായത് ഡെസേർട്ട് റോസ് ഓഫ് ഡെസേർട്ട്, അതായത് മരുഭൂമിയുടെ ഡെസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് കണ്ടു നോക്ക്, രസമാണ്. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയം. ഞാൻ ഒന്നും കൂടെ പറയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഡൂപേ നമ്മള് ഈണം സെപ്റ്റംബർ 6 സെപ്റ്റംബർ 6 മുമ്പ് തന്നെ നിങ്ങൾ പണം അയച്ചതിന്റെ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മുടെ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 0586105980 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ട്രാൻസാക്ഷൻ ഐ ഡി വാട്സപ്പ് ചെയ്യുക കേട്ടോ. ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള വലിയൊരു അവസരമാണ്, മിസ് ചെയ്യരുത്. നമ്മൾ വിജയികൾ സെപ്റ്റംബർ 6 നടക്കുന്ന ഹോം എഫ് എം നമ്മുടെ തൃശ്ശൂർ ഈണം ഇവന്റിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അന്നേ ദിവസം അവിടെ മറ്റെല്ലാ സൗകര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡൂപ്പയുടെ ഒരു എന്താ പറയുക, ഒരു ബൂത്ത് ഉണ്ടാവും, വിസിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ശരി, പാട്ടൊക്കെ കേട്ട് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കൂ. ഞാൻ ടാറ്റ ബൈ ബൈ പറയാനാകുന്നു ഗായ്സ്. സിനിമയുടെ കാര്യം ഇനിയിപ്പം മറ്റു വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ടാറ്റ ബൈ ബൈ ഫ്രം ഹോം 92.2 FM. You're listening to Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പാകിസ്ഥാനും ചൈനയ്ക്ക് മുന്നിൽ നിലപാട് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി. മുൻ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചെന്ന കേസ് തുടരന്വേഷണം ആരംഭിച്ച SIT. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുദ്ധങ്ങളും തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഭീകരവാദത്തിനുള്ള ധനസഹായം, റിക്രൂട്ട്മെന്റ്, തീവ്രവാദത്തിന് സുരക്ഷിത താവളങ്ങൾ ഒരുക്കൽ എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കണമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി തന്റെ സന്തോഷം പങ്കുവച്ചത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരംതാഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം ചിലരുടെ നുണകളുടെ ആലയോലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രംഗത്ത്. വിനാശം പ്രവചിച്ചവർ തോറ്റമ്പിയെന്നും ഇന്ത്യ വീണ്ടും തഴച്ചു വളരുകയാണെന്നും ഇന്ത്യയുടെ 7.8% GDP വളർച്ചയെ ചൂണ്ടിക്കാട്ടിയുള്ള സെൽഫി വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ പ്രോത്സാഹിപ്പിക്കണമെന്നും പരമാവധി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്നും പ്രധാനമന്ത്രി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികളടക്കം 4000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ ദുരന്തത്തിൽ കൊല്ലം പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണിരാജിനെ കാണാതായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 3916 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിദേശികളടക്കം 11,000-ലധികം പേരെ രക്ഷപ്പെടുത്തി. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. നദികളിലും അരുവികളിലും വീണ്ടും ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെയാണ് നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലി CPMമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ CPIയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ നിർവാഹക സമിതി, ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെ. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് CPIക്ക് അതിനെക്കുറിച്ചിപ്പോൾ അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. LDF CPIയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസമാണെന്ന് കെ രാജൻ. CPI ശരിയായ ആവശ്യമാണ് ഉന്നയിച്ചത്, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. LDFന്റെ സൃഷ്ടി CPIയുടെ കൂടി ത്യാഗത്തിന്റെയും നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുവിട്ട് CPI പോകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. LDF ഭിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിലപാടെടുക്കുമ്പോൾ എല്ലാം കടുത്തതായിരിക്കും, എന്നാൽ അത് അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടല്ലെന്നും കെ രാജൻ. പയ്യന്നൂരിലെ പിണറായി വിജയന്റെ പരിപാടിക്ക് ശേഷം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതാക്കൾ. മുൻ MLA TI മധുസൂദനും ഏരിയ സെക്രട്ടറി P സന്തോഷും നഗരസഭാ ചെയർമാൻ സരിൻ ശശിയും അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടു. പിണറായി വിജയൻ ഭീഷണി പ്രസംഗം നടത്തുന്നുവെന്ന വ്യാഖ്യാനമാണ് വരുന്നതെന്ന് TI മധുസൂദനൻ. CPM സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെന്റാണെന്നും അക്കാര്യങ്ങളാണ് പിണറായി പൊതുസമൂഹത്തിൽ പറഞ്ഞതെന്നും അതിൽ ഭീഷണിയുടെ സ്വരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെ കാണുമ്പോൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ ഉള്ളിലെ ഉറപ്പില്ലായ്മയാണെന്നും തങ്ങളുടെ കുറ്റമല്ലെന്നും മധുസൂദൻ. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ TIയുടെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED നീക്കം. ആദ്യഘട്ടത്തിൽ 18 കോടിക്ക് മുകളിൽ വിലയുള്ള ആസ്തികൾ ED മരവിപ്പിച്ചിരുന്നു. മുൻ ആരോഗ്യമന്ത്രി ബീന ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിലെ തുടരന്വേഷണം ആരംഭിച്ച് SIT. പരാതിക്കാരായ ബീന ജോർജിന്റെയും ഗൺമാന്റെയും മൊഴി രേഖപ്പെടുത്തും. സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. KSU പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമോയെന്ന് SIT പരിശോധിക്കും. KP 4 ബറ്റാലിയൻ കമാൻഡന്റ് U പ്രേമന്റെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം നടത്തുന്നത്. കൊച്ചി മെട്രോ 3-ാം ഘട്ട പദ്ധതിയുടെ രേഖ സർക്കാരിന് സമർപ്പിച്ചു. നെടുമ്പാശ്ശേരി വഴി അങ്കമാലിയിലേക്ക് മെട്രോ നീട്ടുന്ന പദ്ധതി രേഖയാണ് സമർപ്പിച്ചത്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാരിനോട് ചോദ്യവുമായി BJP. സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? രാഹുൽഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും BJPയുടെ ചോദ്യം. CPMനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത സംഘടനകൾ. പ്രത്യയശാസ്ത്ര ഷാഢ്യം പാർട്ടി ക്ലാസുകളിൽ മതിയെന്ന് SYS. പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ, കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള സമ്മതിയല്ല. ലോകമെമ്പാടും പരാജയപ്പെട്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടവർ വിശ്വാസികളുടെ ആഭ്യന്തരകാര്യത്തിൽ ഇടപെടാൻ പറയേണ്ടതില്ലെന്ന് SYS മുന്നറിയിപ്പ് നൽകി. എക്സൈസ് വകുപ്പിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി M. ലിജു. കോട്ടയത്തെ ക്രമക്കേടിൽ തനിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്നും അപ്പോൾ തന്നെ നേരിട്ട് പോലീസ് ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എക്സൈസ് കമ്മീഷണറെ മന്ത്രി അഭിനന്ദിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമോസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൈദരാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ മദ്രാസ് റെജിമെന്റ് കേന്ദ്രത്തിൽ ആയുധങ്ങളും വെടിയുണ്ടകളും മോഷണം പോയ സംഭവത്തിൽ കനത്ത സുരക്ഷാ വീഴ്ച. സെക്കന്ദരാബാദ് കന്റോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് AK-47 റൈഫിളുകൾ, 6 പിസ്റ്റളുകൾ, 1 ഇൻസാസ് റൈഫിൾ എന്നിവയടക്കം വെടിയുണ്ടകളും ആയുധങ്ങളുമാണ് മോഷണം പോയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രവർത്തന പ്രതിസന്ധിയിലും കുടിശ്ശിക ബാധ്യതകളിലും കുടുങ്ങി ഗുരുതര പ്രതിസന്ധിയിൽ SpiceJet വിമാന കമ്പനി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിലും വിമാനത്താവളങ്ങൾക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതിലും കടുത്ത വെല്ലുവിളി നേരിടുകയാണ് SpiceJet. പ്രതിസന്ധിയെ തുടർന്ന് കൊച്ചി ഫിജേറ വിമാന സർവീസ് റദ്ദാക്കി. ദുബായ് കൊച്ചി വിമാനം 5 മണിക്കൂർ വൈകിയാണ് പുറപ്പെടുക. ഇന്ന് രാത്രി 9:30 പുറപ്പെടേണ്ട കൊച്ചി ഫിജേറ വിമാനം നാളെ പുലർച്ചെ 1:30 പുറപ്പെടുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലിയോണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് അർജന്റീനയുടെ സൂപ്പർ താരം കളിമതിയാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് താരം തന്റെ തീരുമാനം ലോകത്തെ അറിയിച്ചത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന സൂചന മെസ്സി നേരത്തെ നൽകിയിരുന്നു. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 61%.
7: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഡം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ മലയാളി ഡയൽ ആദ്യം കേട്ടത്. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 1 പുതിയ മാസം, പുതിയ ദിവസം. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്നും ഒരു ഇടവേളയ്ക്ക് ശേഷം സ്കൂളിൽ പോയിരിക്കുകയാണ്. അതായത് വേനൽ അവധി കഴിഞ്ഞ ശേഷം സ്കൂളിൽ പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ സ്കൂള് തുറന്നു. പക്ഷെ ചില സ്കൂളുകളിൽ ഇന്നാണ് ചില കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും ആശംസകൾ അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി. അപ്പോഴേ ഇന്ന് സെപ്റ്റംബർ 1, 2, 3 ഡി ക്യുവിൻ്റെ, നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഐ എം ഗെയിം എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് പാട്ടൊക്കെ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ലൂസർ സോങ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഐ എം ഗെയിമിലെ പാട്ടൊക്കെ പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഹോം 92.2 FM ഐ എം ഗെയിം എന്ന മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഇവിടെ ദുബായിലല്ല സ്ക്രീനിങ് ഉള്ളത്, റാസൽ ഖൈമയിലാണ്. സാധാരണ നമ്മളോട് ചോദിക്കാറുണ്ട് റാസൽ ഖൈമയിൽ എപ്പോഴാണ് ഇനി വരിക എന്ന്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്, റാസൽ ഖൈമയിലും ടിക്കറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. റാസൽ ഖൈമ അൽ നെയിം മോളിലാണ് നിങ്ങൾക്ക് ഐ എം ഗെയിം മൂവി കാണാനായിട്ടുള്ള ആ ഒരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഐ എം ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂവി കാണാനായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് റാസൽ ഖൈമയിലുള്ള കൂട്ടുകാർ, പ്രത്യേകിച്ച് റാസൽ ഖൈമ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനടുത്ത് ഉമ്മൽ ഖൈമിലോ. നിങ്ങൾക്ക് റാസൽ ഖൈമയിൽ പോയി സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ അത് അനുസരിച്ച് വേണം മെസ്സേജ് അയക്കാൻ ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഇതിനകം തന്നെ കുറച്ച് കൂട്ടുകാരുടെ സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഇത് മലയാളിയുടെ സമയമാണ്. ഹോം 92.2 FM നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഈ സമയം ഷീബയാണുള്ളത്. ഇനി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് ആണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ മുട്ടായി വണ്ടി എന്നുള്ള പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
1: 050-000-2918.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം മറോണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ലിയോണൽ മെസ്സി. ഈ വേദന ആഴത്തിലുള്ളതാ. എല്ലാം നൽകി ഇനിയൊന്നും ബാക്കിയില്ലെന്ന് സ്വപ്നം കണ്ടതെല്ലാം നേടി സമാധാനത്തോടെ പടിയിറക്കമെന്ന മെസ്സി. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
7: മലയാളി ഡാ
8: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
9: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലിസൺ അപ് ടു ദ ലൂസർ സോങ്.

0: ഐ ആം ഗെയിമില് ലൂസർ സോങ് നമ്മുടെ ഡി ക്യുവിന്റെ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റിജിനാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ റിജിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാനിത് പ്ലേ ചെയ്തിരിക്കുകയാണ്. ഒപ്പം നമുക്ക് ഐ ആം ഗെയിം എന്നുള്ള മൂവി കാണാനായിട്ടുള്ള അവസരവുമുണ്ട്. ഇത്തവണ ഞങ്ങൾ റാസൽ ഖൈമയിലെ, അല്ലെങ്കിൽ റാസൽ ഖൈമ നമ്മുടെ നോർത്തേൺ എമിറേറ്റ്സിലുള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് പോയി കാണാൻ പറ്റുന്ന രീതിയിൽ റാസൽ ഖൈമ അൽ നെയ്ൻ മോളിലെ തിയേറ്ററിലാണ് സിനിമ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, സ്പെഷ്യൽ സ്ക്രീനിംഗ് ഇല്ല. എല്ലാവരും അറിയുന്നത് പോലെ തന്നെ സെപ്റ്റംബർ 3 ആണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 3, 4, 5 ഈ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങൾ തരുന്ന ടിക്കറ്റ് കൊണ്ടുപോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചും മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കുക, ഐ ആം ഗെയിം മൂവി റാസൽ ഖൈമയിലാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റാസൽ ഖൈമയിലോ അതിനടുത്ത് തൊട്ടടുത്ത എമിറേറ്റുകളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഏത് എമിറേറ്റിലാണ് എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കാനായിട്ട് മറന്നു പോകണ്ട. പിന്നെ മറ്റൊരു സന്തോഷ വർത്തമാനം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ എല്ലാവരും ശമ്പളം കിട്ടിയോ? കിട്ടിയോ? ആ കിട്ടിയെന്ന്. ഇല്ല, എനിക്ക് വേണ്ട, കടമൊന്നും വേണ്ട, ഞാൻ ചോദിക്കൂല, അത് കയ്യിൽ വെച്ചോ. അപ്പം എന്തായാലും നമ്മൾ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പണം അയക്കും. ഇത്തവണ നിങ്ങൾ പണം അയക്കുമ്പോൾ നമ്മുടെ ഡൂ പേ വഴി അയക്കുന്നത് നല്ലതായിരിക്കും. ഇതുവരെ നിങ്ങൾ ഡൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ ഡൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുമ്പ് നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് കിട്ടുന്ന, സെപ്റ്റംബർ 5 മുമ്പ് പണം അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ട്രാൻസാക്ഷൻ ID ഞാൻ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക. 0586105980 ഇതാണ് നമ്പർ. 0586105980 വാട്സാപ്പ് നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ലക്കി ഡ്രോയിലൂടെ ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള അവസരമാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ വിജയികളെ നിങ്ങൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വിജയികളെ സെപ്റ്റംബർ 6 നടക്കുന്ന നമ്മുടെ ഹോം FM ഉമ്മടി തൃശ്ശൂർ ഈണം ആ ഒരു ഈവെൻറ്റ് നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാവുന്നതാണ്, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈണം ഈവെൻറ്റിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. 1500 ദിർഹത്തിലധികമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ ഡൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നാട്ടിലേക്ക് പൈസ അയച്ചിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ ID നമ്പർ വാട്സാപ്പ് നമ്പറിലേക്ക്, 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. ഇനി നമുക്ക് തമിഴ് പാട്ട് കേൾക്കേണ്ട സമയമാണ് ഈ മണിക്കൂറിൽ. ദൊറോത്തി എന്ന ഏറ്റവും പുതിയ സിനിമയിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇളയരാജ സാറിൻ്റെ സംഗീതത്തിലുള്ള പാട്ടാണ് സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. കീർത്തി സുരേഷാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത്. ശ്വേത മോഹനും അതുപോലെ തന്നെ ഇളയരാജയും കൂടെ ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: சுட்டு புள்ளுன மரிபூமி ஓடி தளர்ந்து வரன பிருத்விராஜ். அப்ப தா டெசர்ட் சஃபாரிக்கு வந்த ஒரு காரின் டோர் திறக்கணும். காரின் அகத்து நின்னும் மிட் மார்னிங் வித் நித்ய கேட்கணும்.
3: Welcome back to Mid Morning with Nithya on Home 92.2 FM.
2: பிருத்விராஜ் இங்கே சமாதானத்தோட சீட்டிலேக்கு சாரி கண்ணடக்கணும். உள்ளிக்கல் தூட்டி
3: அதொன்னும் இல்ல, புள்ளி ரிலாக்ஸ் ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞു കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ലിയോണൽ മെസ്സി. ഈ വേദന ആഴത്തിലുള്ളത്, എല്ലാം നൽകി ഇനിയൊന്നും ബാക്കിയില്ലെന്ന്, സ്വപ്നം കണ്ടതെല്ലാം നേടി സമാധാനത്തോടെ പടിയിറക്കമെന്ന മെസ്സി. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം.
10: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കര. മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി

അതാണ് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും തത്തിക്കളിക്കുന്ന ഒരു പാട്ട്. മനസ്സിൽ മാത്രമല്ല, നാവിന്റെ തുമ്പിലും, ഏത് സമയത്തും, യവന കഥയിൽ നിന്നു വന്നാന്നുള്ള പാട്ടാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ വന്നതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറെ കാലം മുമ്പ് അന്ന എന്ന സിനിമയിൽ വന്നപ്പോഴും ഈ പാട്ടിനെ ഇഷ്ടപ്പെട്ടവർ, ഹൃദയത്തിൽ സൂക്ഷിച്ചവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഹമ്മദ് റാഫിയാണ് മെസ്സേജ് അയച്ചത്. മുഹമ്മദ് റാഫി പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനും സ്വീകരിച്ചിരിക്കുകയാണ്. നന്ദി. ഫജീത്തിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സഹീർ, അതുപോലെ തന്നെ അജീബ്, സുമി, ഹലീമ, ഷിനോദ്, നമ്മുടെ സനീഷ്, സുനീഷ്, സനീഷുമുണ്ട്, സുനീഷുമുണ്ട്. രണ്ടുപേരുടെ ഹായും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഷമീർ, അതുപോലെ റോഷ്നി, മെഹബൂബ, സലാം, ഷാനിൽ, തുളസി ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹലോ, ഹായ്, നമസ്കാരം ഒക്കെയുണ്ട്. പിന്നെ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ പേര് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് പറയാത്തത്. അപ്പോൾ മലയാളി ഡയലിലേക്ക് വരുന്ന മെസ്സേജുകൾ, എന്തെങ്കിലും ആശംസകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് അയക്കുമ്പോൾ ഞങ്ങളുടെ പേര് പറയൂല എന്ന് വിചാരിച്ചിരിക്കരുത്. ഞാൻ പറയും ഒരു തവണ ഇങ്ങനെ പടപടേ എന്ന് പറഞ്ഞു പോകും. കാരണം കുറച്ച്

കൂടുതൽ സുഹൃത്തുക്കളുണ്ട്, ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഒന്ന് മാറ്റിവെക്കുന്നത്. എന്തെങ്കിലും ആശംസകളുണ്ടെങ്കിൽ അത് ആദ്യം പറയാമെന്ന് വിചാരിച്ചിട്ട് മനു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം, സർവം മായ എന്ന ചിത്രത്തിലെ പാട്ട്, മായാജാലമേ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് മനു, താങ്കളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട്, കിഷോർ എന്നാണ് ഫ്രണ്ടിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിഷോറിന് വേണ്ടിയിട്ട് ഇനി സർവം മായയിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹ വാർഷിക ആശംസകളും അറിയിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ആശംസകൾ അറിയിക്കാനും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആശംസകൾ അറിയിക്കാനും ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ലിയോണൽ മെസ്സി. ഈ വേദന ആഴത്തിലുള്ളത്, എല്ലാം നൽകി ഇനിയൊന്നും ബാക്കിയില്ലെന്ന്, സ്വപ്നം കണ്ടതെല്ലാം നേടി സമാധാനത്തോടെ പടിയിറക്കമെന്ന മെസ്സി. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം.
5: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: മലയാളിട
0: ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ബാൽക്കണ്ണാടിയിലായി പാട്ട് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആശയാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ആശയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് പേരുടെ പാട്ടുകളുണ്ട് പ്ലേ ചെയ്യാനായിട്ട്. കിസ്മത്തിലെ പാട്ട് ചോദിച്ചുകൊണ്ട് സഫൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാടുത്ത പാട്ട് കിസ്മത്തിലെ പാട്ടാണ് വരാൻ പോകുന്നത്. അതുപോലെ ഷുഹൈബ് ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷുഹൈബിൻ്റെ പാട്ട് ഞാൻ അടുത്ത മണിക്കൂറിൽ പ്ലേ ചെയ്യാം കേട്ടോ. സുനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുനീഷ് കുമാർ, ഹായ് സുനീഷ്. ഷഹീർ, അതുപോലെ ഇതാരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്, പേര് കിട്ടിയില്ല. ആ മുഹമ്മദ് എന്നാണ് കാണുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷമീർ റാസിൽ ഹെമിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ കൂട്ടുകാരുടെ സന്ദേശങ്ങളുണ്ട്. വിശദമായിട്ട് എല്ലാവരുടെ സന്ദേശങ്ങളും അടുത്ത മണിക്കൂറിൽ പറയാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിജിപി സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. ശനിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച് പിൻവലിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിജിപി സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. ഡൽഹി അടക്കം ഇന്ത്യയുടെ വിവിധയിടങ്ങളിലെടുത്ത കേസുകൾ റദ്ദാക്കാൻ തീരുമാനം. നീതി ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഗുരുതര കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ വേറെ കേസെടുക്കും. സുപ്രീംകോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി. ശനിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച് പിൻവലിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. ഇക്കാര്യം സുപ്രീംകോടതിയിൽ നേരിട്ടറിയിച്ച് സിജിപി വക്താവ് സൌരവ് ദാസ്. സർക്കാർ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജീവനൊടുക്കിയവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന് കേന്ദ്രം അറിയിച്ചു. സുപ്രീംകോടതിയിലാണ് കേന്ദ്രം തീരുമാനം അറിയിച്ചത്. യുദ്ധങ്ങളും തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഭീകരവാദത്തിനുള്ള ധനസഹായം, റിക്രൂട്ട്മെന്റ്, തീവ്രവാദത്തിന് സുരക്ഷിത താവളങ്ങൾ ഒരുക്കൽ എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കണമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി തന്റെ സന്തോഷം പങ്കുവച്ചത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരംതാഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം ചിലരുടെ നുണകളുടെ ആലയൊലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രംഗത്ത്. വിനാശം പ്രവചിച്ചവർ തോറ്റമ്പിയെന്നും ഇന്ത്യ വീണ്ടും തഴച്ചു വളരുകയാണെന്നും ഇന്ത്യയുടെ 7.8% GDP വളർച്ചയെ ചൂണ്ടിക്കാട്ടിയുള്ള സെൽഫി വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ പ്രോത്സാഹിപ്പിക്കണമെന്നും പരമാവധി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്നും പ്രധാനമന്ത്രി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികളടക്കം 4000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ ദുരന്തത്തിൽ കൊല്ലം പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണിരാജിനെ കാണാതായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 3916 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിദേശികളടക്കം 11,000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ത്തിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. നദികളിലും അരുവികളിലും വീണ്ടും ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെയാണ് നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലി സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ സിപിഐയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ നിർവാഹക സമിതി, ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെ. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സിപിഐക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. LDF സിപിഐയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസമാണെന്ന് കെ രാജൻ. സിപിഐ ശരിയായ ആവശ്യമാണ് ഉന്നയിച്ചത്, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. LDFന്റെ സൃഷ്ടി സിപിഐയുടെ കൂടി ത്യാഗത്തിന്റെയും നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുവിട്ട് സിപിഐ പോകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. LDF ഭിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിലപാടെടുക്കുമ്പോൾ എല്ലാം കടുത്തതായിരിക്കും, എന്നാൽ അത് അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടല്ലെന്നും കെ രാജൻ. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED നീക്കം. ആദ്യഘട്ടത്തിൽ 18 കോടിക്ക് മുകളിൽ വിലയുള്ള ആസ്തികൾ ED മരവിപ്പിച്ചിരുന്നു. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിലെ തുടരന്വേഷണം ആരംഭിച്ച SIT. പരാതിക്കാരായ വീണ ജോർജിന്റെയും ഗൺമാന്റെയും മൊഴി രേഖപ്പെടുത്തും. സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. KSU പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന് SIT പരിശോധിക്കും. KP 4 ബറ്റാലിയൻ കമാൻഡന്റ് യു പ്രേമന്റെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം നടത്തുന്നത്. കൊച്ചി മെട്രോ മൂന്നാംഘട്ട പദ്ധതിയുടെ രേഖ സർക്കാരിന് സമർപ്പിച്ചു. നെടുമ്പാശ്ശേരി വഴി അങ്കമാലിയിലേക്ക് മെട്രോ നീട്ടുന്ന പദ്ധതി രേഖയാണ് സമർപ്പിച്ചത്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാരിനോട് ചോദ്യവുമായി BJP. സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? രാഹുൽഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും BJPയുടെ ചോദ്യം. CPMനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത സംഘടനകൾ. പ്രത്യയശാസ്ത്ര ഷാഢ്യം പാർട്ടി ക്ലാസുകളിൽ മതിയെന്ന SYS. പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ, കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള സമ്മതിയല്ല. ലോകമെമ്പാടും പരാജയപ്പെട്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടവർ വിശ്വാസികളുടെ ആഭ്യന്തരകാര്യത്തിൽ ഇടപെടാൻ പറയേണ്ടതില്ലെന്ന് SYS മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണ ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൈദരാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ മദ്രാസ് റെജിമെന്റ് കേന്ദ്രത്തിൽ ആയുധങ്ങളും വെടിയുണ്ടകളും മോഷണം പോയ സംഭവത്തിൽ കനത്ത സുരക്ഷാ വീഴ്ച. സെക്കന്ദരാബാദ് കന്റോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് AK-47 റൈഫിളുകൾ, 6 പിസ്റ്റളുകൾ, ഒരു ഇൻസാസ് റൈഫിൾ എന്നിവയടക്കം വെടിയുണ്ടകളും ആയുധങ്ങളുമാണ് മോഷണം പോയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രവർത്തന പ്രതിസന്ധിയിലും കുടിശ്ശിക ബാധ്യതകളിലും കുടുങ്ങി ഗുരുതര പ്രതിസന്ധിയിൽ സ്പൈസ് ജെറ്റ് വിമാന കമ്പനി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിലും വിമാനത്താവളങ്ങൾക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതിലും കടുത്ത വെല്ലുവിളി നേരിടുകയാണ് സ്പൈസ് ജെറ്റ്. പ്രതിസന്ധിയെ തുടർന്ന് കൊച്ചി ഫിജേറ വിമാന സർവീസ് റദ്ദാക്കി. ദുബായ് കൊച്ചി വിമാനം 5 മണിക്കൂർ വൈകിയാണ് പുറപ്പെടുക. ഇന്ന് രാത്രി 9:30 പുറപ്പെടേണ്ട കൊച്ചി ഫിജേറ വിമാനം നാളെ പുലർച്ചെ 1:30 പുറപ്പെടുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലിയോണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. 21 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിനൊടുവിലാണ് അർജന്റീനയുടെ സൂപ്പർ താരം കളിമതിയാക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പിലൂടെയാണ് താരം തന്റെ തീരുമാനം ലോകത്തെ അറിയിച്ചത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന സൂചന മെസ്സി നേരത്തെ നൽകിയിരുന്നു. അടുത്ത വാർത്ത 4 മണിക്ക്.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിലെ പോൽ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 61%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: മക്കളേക്ക് ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അങ്ങനെ നല്ലൊരു പാട്ട് വീണ്ടും നമ്മൾ കേട്ടു. എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ പാട്ടും സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്ത ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയമാണ്. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് കഴിഞ്ഞ മണിക്കൂറിൽ മെസ്സേജ് അയച്ച കുറച്ച് കൂട്ടുകാരുണ്ട്, അവരുടെ സന്ദേശം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രീജേഷ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് ഞാൻ ഈ മണിക്കൂറിൽ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. റിൻസൻ സൈമൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ സീമ ഷാജി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ റാസൽ ഖൈമയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അജീബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുനീഷ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ബിച്ചു ഹലോ ഷീബ സുഖല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിച്ചു, ബിച്ചുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെയും ഞാൻ മെസ്സേജ് അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയച്ചോ, ഷുവറായിട്ടും അയക്കാം. വൈഫിൻ്റെ പേരും കൂടെ പറഞ്ഞിട്ട് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് തന്നെ നാളെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആശംസകൾ പറയാനുണ്ട്, പിന്നെ കുറച്ച് നാട്ടുവിശേഷം, വീട്ടുവിശേഷം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ലിയോണൽ മെസ്സി. ഈ വേദന ആഴത്തിലുള്ളത്, എല്ലാം നൽകി ഇനിയൊന്നും ബാക്കിയില്ലെന്ന്, സ്വപ്നം കണ്ടതെല്ലാം നേടി സമാധാനത്തോടെ പടിയിറക്കമെന്ന മെസ്സി. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: അവരാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു ഹോം 92.2 FM-ൽ മലയാളിഡാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെയാണ് നമ്മുടെ മലയാളിഡായിലുള്ളത്. സ്മിത ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു നല്ല പാട്ട് പ്ലേ ചെയ്ത് തരണേ. അങ്ങനെ ഏത് പാട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു നല്ല പാട്ട് സ്മിതയ്ക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരണം എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഐ ആം ഗെയിം എന്ന മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഐ ആം ഗെയിം എന്നുള്ള മൂവി ഇത്തവണ നമുക്ക് കാണാൻ പറ്റുന്നത് റാസൽ ഖൈമ നിന്നാണ്. കാരണം എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ദുബായിലുള്ള സുഹൃത്തുക്കൾക്കാണ് കാണാനുള്ള അവസരം കിട്ടുന്നത്. അങ്ങനെ ഒരു പരാതി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അപ്പോൾ എന്താ ഞങ്ങൾക്ക് തരാത്തത്, ഞങ്ങൾ ഉമൽ ഖൈമയിലുള്ളവർക്ക് എന്ത് തരാത്തത് എന്നൊക്കെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു റാസൽ ഖൈമയിലുള്ള കൂട്ടുകാർക്ക് ആ ഒരു അവസരം കൊടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും അറിയുന്നത് പോലെ തന്നെ സെപ്റ്റംബർ 3 സിനിമ റിലീസ് ചെയ്യുന്നത്, ഐ എം ഗെയിം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ 3, 4, 5 ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പോയിട്ട് നമ്മൾ തരുന്ന ടിക്കറ്റിൽ സിനിമ കാണാവുന്നതാണ്. പിന്നെ സ്പെഷ്യൽ സ്ക്രീനിങ് അല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ടിക്കറ്റ് തരും, നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ചിലപ്പോൾ അബുദാബിയിൽ നിന്നും നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ ദുബായിൽ നിന്നൊക്കെ നമ്മളെ കേൾക്കുന്ന കൂട്ടുകാർക്ക് അവിടെ റാസൽ ഖൈമ പോയി കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ, റാസൽ ഖൈമയിലെത്തി കാണാൻ പറ്റുമെന്നുള്ളൊരു വേണം കൂടുതലായിട്ടും മെസ്സേജ് അയക്കാനുള്ളത്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഏത് എമിറേറ്റിലേതാണ് ഉള്ളതെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. അപ്പോൾ ഐ എം ഗെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് ഹോം 92.2 FM-ലെ വാട്സാപ്പ് നമ്പറിലേക്ക് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏത് എമിറേറ്റ് ആണെന്നുള്ള കാര്യം കൂടെ പറയാനായിട്ട് മറക്കണ്ട. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് സോങ് കേൾക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഞാൻ പുതിയൊരു സിനിമ മണ്ടാടി എന്ന പുതിയൊരു സിനിമയിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നല്ല രസമുണ്ട് പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജി വി പ്രകാശ് കുമാറിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള പാട്ടാണ് മണ്ടാടിയിലെ പാട്ട്. നമുക്ക് കേട്ടിട്ട് വരാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ലിയോണൽ മെസ്സി. ഈ വേദന ആഴത്തിലുള്ളത്, എല്ലാം നൽകി ഇനിയൊന്നും ബാക്കിയില്ലെന്ന്, സ്വപ്നം കണ്ടതെല്ലാം നേടി സമാധാനത്തോടെ പടിയിറക്കമെന്ന് മെസ്സി. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം.
7: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഇത് ഏത് സിനിമയിലെ പാട്ടാ പറ? ആർക്കോ അവിടെ നിന്ന് ഒന്ന് രണ്ടു പേര് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേർക്ക് അറിയാവോ? ആ എനിക്ക് കാണാം നിങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന്. ചിരിക്കുന്ന, ആ ശരി, ബോയിങ് ബോയിങ്ങിലെ പാട്ട് തന്നെ സംബന്ധിച്ചു. ചിലരും മറന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ചില പാട്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെ കേട്ടുണ്ടെങ്കിൽ ആ അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് സംഭവമാണ് എന്നൊക്കെ പറയും. പെട്ടെന്ന് സിനിമ കഴിയുമ്പോൾ അത് സ്വാഭാവികം അല്ലേ. ചിലപ്പോൾ ചില സിനിമയുടെ പേരൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും, അതിലേതെങ്കിലും ഒരു പാട്ട് പറയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ചിലപ്പോൾ ചില പാട്ടിൻ്റെ അനുപല്ലവിയാണ് അല്ലെങ്കിൽ ചരടമാണ് പാടുന്നത്, പല്ലവി ഏതാന്ന് ചോദിച്ചാൽ തീർന്നു. ചില സമയമാണ്, ചില സമയം ഇങ്ങനെ അനർക്ക് നിർഗളമായിട്ട് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ വർത്തമാനം പറയാനാണെങ്കിലും ശരി, പാട്ട് പാടാനാണെങ്കിലും ശരി ഒക്കെ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പൂവേ ഒരു മഴമുത്തം എന്നുള്ള പാട്ടാണ്. മഴമുത്തമാണോ മണിമുത്തമാണോ? പൂവേ ഒരു മഴമുത്തം, ആ മഴമുത്തം തന്നെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും പൂവേ ഒരു മഴമുത്തം, അതന്നെ അതന്നെ അതന്നെ അതന്നെ. തെറ്റിച്ചിട്ടില്ല. സുധീർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അജീബ്, എന്താ അജീബ് ടിക്കറ്റ് തന്നോ കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓരോ ദിവസം എനിക്ക് ഓരോരുത്തർക്കായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അജീബേ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ആർക്കൊക്കെയാണ് ടിക്കറ്റ് കിട്ടിയിട്ട് ഉള്ളതെന്നുള്ള കാര്യം ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും വിന്നേഴ്സിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും കാത്തിരിക്കേണ്ട, വിഷമിക്കേണ്ട, ഞങ്ങളുടെ കോൾ അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ വിന്നറാണെങ്കിൽ അത് ഇന്ന് തന്നെ വരണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആർക്കാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ വിളിച്ച് പറയാം. പിന്നെ ഷിബിൻ ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ നോക്കട്ടെ. ഇന്ന് സമയമുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഇപ്പം നമുക്ക് പൂവേ ഒരു മഴമുത്തം കേൾക്കാം.

0: വിരമിച്ച ലിയോണൽ മെസ്സി. ഈ വേദന ആഴത്തിലുള്ളത്, എല്ലാം നൽകി ഇനിയൊന്നും ബാക്കിയില്ലെന്ന്, സ്വപ്നം കണ്ടതെല്ലാം നേടി സമാധാനത്തോടെ പടിയിറക്കമെന്ന മെസ്സി. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220 മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
0: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
4: Malayali da.
1: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ, നിങ്ങൾ എല്ലാരും ഓടിക്കളഞ്ഞോ പാട്ട് കേട്ടിട്ട്? എനിക്ക് അങ്ങനെ ഇരുന്നപ്പോ ഒരു ആഗ്രഹം, ഞാനൊരു രക്ഷയല്ലേ, ഒരു പാട്ടങ്ങ് കേട്ടുകളയാന്ന്. ചിലപ്പോൾ ഞാൻ എന്നെ പറ്റി തന്നെ ഇങ്ങനെ വിചാരിക്കും, ആഹാ, ഞാൻ എത്ര നല്ല മനോഹരമായ കുട്ടിയാണ്, ഞാനൊരു പണ്ഡിതയാണോ എന്ന് എനിക്ക് തോന്നും. ചിലപ്പോൾ അയ്യോ, ഞാനൊരു രക്ഷയാണോ എന്ന് തോന്നും. അങ്ങനെ അങ്ങനെ പല പല തോന്നലുകളാണ്. നമ്മൾ നമ്മളെ കുറിച്ച് തിരിച്ചറിയുന്നത് നല്ലതാണല്ലോ അല്ലേ? ഒരു പാവം വ്യക്തി എന്നൊക്കെ നമുക്ക് നമ്മൾ വിളിക്കാം. ചിലപ്പോൾ തോന്നും ഒരു ഒരു ഭയങ്കര ജീവിയാണെന്ന്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ആഹാ, ഒരു സന്യാസിനിയെ പോലെ എത്ര സമാധാനമുള്ള കുട്ടി. ചിലപ്പോൾ ഞാൻ തന്നെ വർത്തമാനം പറയുമ്പോൾ, ഓഹോ, എനിക്ക് ഇത്രയൊക്കെ അറിവുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഇടയ്ക്കൊക്കെ ഈ ഉച്ചയ്ക്ക് ഇപ്പോൾ നിലാവിൻ്റെ പൂങ്കാറ്റിൽ പാട്ട് കേട്ടതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ആര് തന്നെ ആണെങ്കിലും ഇരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നാൽ പോലെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഇരിക്കുന്നു അല്ലേ? ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. അതാണ്, എന്നാ അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നോ. ശരി, അപ്പോൾ കുറെ പേരുടെ പാട്ടൊക്കെ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റി, കുറച്ച് പേരുടെ പാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ യക്ഷി പാട്ടങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ്. അടുത്ത പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെയാണ്. സമയമുള്ളപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കണം. ഇന്ന് കുറച്ച് പേര് സമയമില്ലാത്തത് കൊണ്ടാണെന്ന് ഒന്ന് സ്ഥിരമായി കാണാറുള്ള കുറേ കൂട്ടുകാരെ കാണാനില്ല ഇന്ന്. ഓക്കെ, സാരമില്ല, ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുകയാണ്. എങ്കിലും പുതുതായിട്ടും ഒരുപാട് കൂട്ടുകാർ വരണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം. ഹോം എഫ് എം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഹോം 92.2 FM-ൽ ഇവിടെ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനാണ് ശിവയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശിവ, നീ ഓക്കെയാണ്? ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. ശരി, അപ്പോൾ അടുത്ത പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ. എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. നാളെ കാണാമേ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CGP സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. കാന്തപുരത്തിന്റെ പരാമർശം തള്ളാതെ മുസ്ലിം ലീഗ്. നമസ്കാരം, ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. CGP സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. ഡൽഹി അടക്കം ഇന്ത്യയുടെ വിവിധയിടങ്ങളിലെടുത്ത കേസുകൾ റദ്ദാക്കാൻ തീരുമാനം. നീതി ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഗുരുതര കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ വേറെ കേസെടുക്കും. സുപ്രീംകോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി. ശനിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച് പിൻവലിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. ഇക്കാര്യം സുപ്രീംകോടതിയിൽ നേരിട്ടറിയിച്ച് CGP വക്താവ് സൌരവ് ദാസ്. സർക്കാർ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജീവനൊടുക്കിയവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന് കേന്ദ്രം അറിയിച്ചു. സുപ്രീംകോടതിയിലാണ് കേന്ദ്രം തീരുമാനം അറിയിച്ചത്. യുദ്ധങ്ങളും തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഭീകരവാദത്തിനുള്ള ധനസഹായം, റിക്രൂട്ട്മെന്റ്, തീവ്രവാദത്തിന് സുരക്ഷിത താവളങ്ങൾ ഒരുക്കൽ എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കണമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി തന്റെ സന്തോഷം പങ്കുവച്ചത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരംതാഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം, ചിലരുടെ നുണകളുടെ ആലയോലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രംഗത്ത്. വിനാശം പ്രവചിച്ചവർ തോറ്റമ്പിയെന്നും ഇന്ത്യ വീണ്ടും തഴച്ചു വളരുകയാണെന്നും ഇന്ത്യയുടെ 7.8% GDP വളർച്ചയെ ചൂണ്ടിക്കാട്ടിയുള്ള സെൽഫി വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ പ്രോത്സാഹിപ്പിക്കണമെന്നും പരമാവധി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്നും പ്രധാനമന്ത്രി. കാന്തപുരത്തിന്റെ പരാമർശം തള്ളാതെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രസ്താവന ആകാമെന്നും വർത്തമാനകാലത്ത് സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ അവസ്ഥയാകും കാന്തപുരം ഉദ്ദേശിച്ചത്. മതപണ്ഡിതന്റെ അഭിപ്രായമാണതെന്നും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയുള്ള അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും സാദിഖ് അലി തങ്ങൾ. സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഐക്യമാണ് പ്രധാനമെന്നും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കി. പയ്യന്നൂരിലെ പിണറായി വിജയന്റെ പരിപാടിക്ക് ശേഷം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതാക്കൾ. മുൻ MLA TI മധുസൂദനും ഏരിയ സെക്രട്ടറി P സന്തോഷും നഗരസഭാ ചെയർമാൻ സരിൻ ശശിയും അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടു. പിണറായി വിജയൻ ഭീഷണി പ്രസംഗം നടത്തുന്നുവെന്ന വ്യാഖ്യാനമാണ് വരുന്നതെന്ന് TI മധുസൂദനൻ. CPM സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെന്റാണെന്നും അക്കാര്യങ്ങളാണ് പിണറായി പൊതുസമൂഹത്തിൽ പറഞ്ഞതെന്നും അതിൽ ഭീഷണിയുടെ സ്വരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെ കാണുമ്പോൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ ഉള്ളിലെ ഉറപ്പില്ലായ്മയാണെന്നും തങ്ങളുടെ കുറ്റമല്ലെന്നും മധുസൂദൻ. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ TIയുടെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED നീക്കം. ആദ്യഘട്ടത്തിൽ 18 crore മുകളിൽ വിലയുള്ള ആസ്തികൾ ED മരവിപ്പിച്ചിരുന്നു. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിലെ തുടരന്വേഷണം ആരംഭിച്ച് SIT. പരാതിക്കാരായ വീണ ജോർജിന്റെയും ഗൺമാന്റെയും മൊഴി രേഖപ്പെടുത്തും. സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. KSU പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമോയെന്ന് SIT പരിശോധിക്കും. KAP 4th Battalion കമാൻഡന്റ് യു പ്രേമന്റെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം നടത്തുന്നത്. എക്സൈസ് വകുപ്പിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി MLJ. കോട്ടയത്തെ ക്രമക്കേടിൽ തനിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്നും അപ്പോൾ തന്നെ നേരിട്ട് പോലീസ് ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എക്സൈസ് കമ്മീഷണറെ മന്ത്രി അഭിനന്ദിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധന നടത്തുന്നത്. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിലാണ് 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന കേരളം കുറെ നാളായി ആവശ്യപ്പെടുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. പരിശോധനാ റിപ്പോർട്ടിനായി കേരളം കാത്തിരിക്കുകയാണെന്നും അടുത്ത ദിവസങ്ങളിൽ പരിശോധന സംബന്ധിച്ച് ചർച്ചകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്ര നിലപാട് എന്താണെന്ന് പരിശോധിക്കും. സുപ്രീംകോടതിയിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ മുതിർന്ന അഭിഭാഷകരുടെ സംഘത്തെ നിയോഗിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആശയത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും ഈ മാസം അവസാനം ഡൽഹിയിൽ പ്രത്യേക യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികളടക്കം 4000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ ദുരന്തത്തിൽ കൊല്ലം പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണിരാജിനെ കാണാതായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 3916 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിദേശികളടക്കം 11000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൈദരാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ മദ്രാസ് റെജിമെന്റ് കേന്ദ്രത്തിൽ ആയുധങ്ങളും വെടിയുണ്ടകളും മോഷണം പോയ സംഭവത്തിൽ കനത്ത സുരക്ഷാ വീഴ്ച. സെക്കന്ദരാബാദ് കന്റോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് AK-47 റൈഫിളുകൾ, 6 പിസ്റ്റളുകൾ, 1 ഇൻസാസ് റൈഫിൾ എന്നിവയടക്കം വെടിയുണ്ടകളും ആയുധങ്ങളുമാണ് മോഷണം പോയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പ്രവർത്തന പ്രതിസന്ധിയിലും കുടിശ്ശിക ബാധ്യതകളിലും കുടുങ്ങി ഗുരുതര പ്രതിസന്ധിയിൽ സ്പൈസ് ജെറ്റ് വിമാന കമ്പനി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിലും വിമാനത്താവളങ്ങൾക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതിലും കടുത്ത വെല്ലുവിളി നേരിടുകയാണ് സ്പൈസ് ജെറ്റ്. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Was brought to you by Dhanya Group of Companies since 1982. You are listening to Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: എന്റെ വണ്ടിയുടെ കാര്യം.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982. You are listening to Home.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നമ്മൾ ഫുട്ബോൾ പ്രേമികൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി വന്ന ഒരു വാർത്ത നമ്മുടെ ഹൃദയഭേദകമായിരുന്നു അല്ലേ. നമുക്കറിയാം ഒരു ദിവസം മെസ്സി കളി നിർത്തുമെന്ന്. പക്ഷേ ആ ഒരു അറിയിപ്പ് ഔദ്യോഗികമായിട്ട് വരുന്ന സമയത്തുണ്ടാകുന്നൊരു നെഞ്ചിടിപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം എന്തായിരിക്കും ഇനി? അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ലിയോണൽ മെസ്സി. ഈ വേദന ആഴത്തിലുള്ളത് എല്ലാം നൽകി ഇനിയൊന്നും ബാക്കിയില്ല എന്നാണ് മെസ്സി പറയുന്നത്. സ്വപ്നം കണ്ടതെല്ലാം താൻ നേടി, സമാധാനത്തോടെയാണ് പടിയിറക്കം. മെസ്സിക്കിത് സമാധാനത്തോടെയുള്ള പടിയിറക്കമായിരിക്കും. പക്ഷേ കാൽപന്ത് ആരാധകരെ സംബന്ധിച്ച്, മെസ്സി ആരാധകരെ സംബന്ധിച്ച് കാൽപന്തിൽ വിസ്മയം തീർക്കുന്ന, മഹേന്ദ്രജാലം തീർക്കുന്ന, മെസ്സി ഇല്ലാത്ത ഒരു ഫുട്ബോൾ ലോകം നമ്മളെ സംബന്ധിച്ച് ഇനി എങ്ങനെയായിരിക്കും? ഇതിനു മുൻപ് നമ്മൾ സച്ചിൻ്റെ വിടവാങ്ങൽ കണ്ടിരുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ വിടവാങ്ങിയ ആ മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാം. ഒപ്പം മെസ്സിക്ക് മനോഹരമായിട്ടുള്ള ഒരു യാത്രയയപ്പ് നൽകാം അല്ലേ നമുക്ക്. കാരണം അദ്ദേഹം ആ ഒരു നീലയും വെള്ളയും കുപ്പായത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ കണ്ട് പരിചയിച്ച മെസ്സി എന്ന് പറയുന്നത് ആ നീലയും വെള്ളയും കുപ്പായത്തിലുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇനി ആ കുപ്പായത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, ആരാണിത്?
1: അജ്മൽ.
0: എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നോ? അജ്മൽ ഒരു അർജന്റീനൻ ആരാധകനല്ലേ? പോർച്ചുഗൽ ആണെങ്കിലും ഒരു ഒരു മെസ്സി ആരാധകനാണല്ലേ? ഇഷ്ടമാണ് നമുക്ക് അല്ലേ. മെസ്സി ഇല്ലാത്ത ഒരു കാൽപന്ത് ലോകത്തെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്? ആർക്കാ ഇഷ്ടമല്ലാത്തത്? മെസ്സി അല്ലേ? മെസ്സി ഇല്ലാത്ത ഒരു കളിക്കളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അത് എങ്ങനെയായിരിക്കും?
1: നമ്മള് കാര്യമായിട്ട് ക്രിസ്ത്യാനോ ഫാന്, നമ്മള് അർജന്റീനയുടെ കളി കാണുമ്പോ മെസ്സിയെ ഇഷ്ടമാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു പിഴവ് കാണാൻ നമ്മൾ ട്രോളാൻ വേണ്ടി കളി ഇരുന്ന്
0: കാണും.
1: അത് ക്ലബായാലും നാഷണൽ
0: മാച്ചുകളായാലും
1: ഇനി നമ്മൾ എന്തിനു കാണണം ആ കളി കാണാൻ? ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ, അർജന്റീനയുടെ കളി തന്നെ ഇനിയിപ്പോ നമ്മള് പ്രതീക്ഷിക്കുന്നില്ല.
0: അർജന്റീന എന്ന് പറഞ്ഞ ടീം തന്നെ ഇല്ലാണ്ടാണെന്ന് പറഞ്ഞു. മെസ്സി ഇല്ലാത്ത അർജന്റീന എന്താണെന്ന് നമ്മൾ കണ്ടു ഈ ഫുട്ബോൾ വേൾഡ് കപ്പിൽ അല്ലേ.
1: മെസ്സി ഇല്ലാണ്ട് ആ ടീം നമുക്ക്, പക്ഷെ മുമ്പ് ബാറ്റിസ്റ്റൂട്ട, റിക്കൽമി ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അർജന്റീന ഇതുപോലെ തന്നെ ഹൈപ്പുള്ള ടീം തന്നെയായിരുന്നു. എങ്കിലും ഇപ്പൊ ഈ ജനറേഷന് മെസ്സി ഇല്ലാണ്ട്
0: എങ്ങനെയായിരിക്കും അർജന്റീന? പ്രത്യേകിച്ച് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പല മത്സരങ്ങളിലും, ചില മത്സരങ്ങളിൽ പ്ലേമേക്കർ ആയിരുന്നു മെസ്സി. ചില മത്സരങ്ങളെ കൊണ്ടുപോയതും ആ വിജയത്തിലേക്ക് അടുപ്പിച്ചതും, കയ്യിന്ന് പോയി എന്ന് പറഞ്ഞ 86 മിനിറ്റിലൊക്കെ തിരിച്ചു വന്നതൊക്കെ മെസ്സി മാജിക്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്നതിനോട് യോജിക്കാണ്, മെസ്സി ഇല്ലാതെ
1: സച്ചിൻ ഔട്ടായിട്ട് പോകുമ്പോ അതുപോലെ മെസ്സി ഇപ്പൊ ലാസ്റ്റ് വേൾഡ് കപ്പിലൊക്കെ അവര് മെസ്സി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അർജന്റീനയുടെ മിക്ക കളിയും അതിന്റെ ആരാധകർ കാണാതെ നിർത്തിട്ട്
0: പോയിട്ടുണ്ടാവും.
1: മെസ്സി ഉള്ളത് കൊണ്ട് മാത്രം അവൻ അടിക്കും, അവൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നവരാണ് എല്ലാവരും.
0: ശരിക്കും
1: എനിക്ക് തോന്നുന്നു നമ്മള്, ഞാൻ മെസ്സിയുടെ ഫാനല്ല, അർജന്റീനയുടെ ഫാനല്ലായിരുന്നെങ്കിൽ കൂടി സച്ചിൻ വിരമിച്ചപ്പോ എന്തായിരുന്നു ഒരു ഫീല്? അതേ ഒരു ഫീലാണ് ഇന്നലെ മുതല്.
0: ശരിക്കും നമ്മളെ സംബന്ധിച്ചാലേ വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നില്ലേ സച്ചിന്റെ വിരമിക്കൽ മുംബൈയിൽ? അപ്പൊ ആ ഉണ്ടായിരുന്ന ആ ഒരു സങ്കടം തന്നെ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ.
1: അന്ന് നമുക്ക് സച്ചിൻ വിരമിക്കുമെന്ന് നേരത്തെ അറിയായിരുന്നു.
0: അതെ,
1: അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രിപ്പറേഷനിലാണ് ലാസ്റ്റ് മാച്ചുകളെല്ലാം കാണുന്നത്.
0: ഉറപ്പായിട്ടും
1: വിരമിച്ചിട്ട് പോകുന്ന ഇപ്പോഴും നമുക്ക് വളരെ സങ്കടമായിട്ടുള്ള നിമിഷങ്ങളാണ്.
0: ശരിക്കും ഇപ്പോഴും പറയുമ്പോ നമ്മുടെ ഒരു നെഞ്ചിടുന്നുണ്ട്, വാക്കിടുന്നുണ്ട് അല്ലേ. നമുക്ക് അത്രത്തോളം സങ്കടമാണ് സച്ചിൻ പറഞ്ഞ. സച്ചിൻ ഔട്ടായി കഴിഞ്ഞാൽ കളി കാണാത്തവര്, സച്ചിൻ ക്രിക്കറ്റ് മതിയാക്കിയപ്പോ ക്രിക്കറ്റ് കാണൽ അവസാനിപ്പിച്ചവരൊക്കെ ഉണ്ടായിരുന്നു ഈ ലോകത്ത്.
1: പിന്നീട് ഞാനൊക്കെ വീണ്ടും കളി കാണാൻ തുടങ്ങിയ സഞ്ജു സാംസൺ വന്നതിന് ശേഷമാണ്.
0: അതെ, ഇന്ന് നല്ല വാർത്തയുണ്ട്. സഞ്ജു വീണ്ടും അഫ്ഗാനിസ്ഥാനായിട്ടുള്ള എല്ലാ ടി20യിൽ ഇടം പിടിച്ചതെന്ന് സന്തോഷം കൂടി. അതെ അതെ, ടീമിൽ വന്നിട്ടുണ്ട്. എന്തായാലും അജ്മൽ, ആ ഒരു ഓർമ്മകളും മെസ്സിനെ ദേശീയ ടീമിൽ ഉണ്ടാവില്ല. ആ നീലയും വെള്ളയും കുപ്പായത്തിൽ അദ്ദേഹത്തെ കാണാൻ തന്നെ എന്തൊരു അഴകാണ് ആ മൈതാനത്ത് അല്ലേ. നോക്കാം, നമുക്ക് ഒരു പുതിയ അത്ഭുതം ഉണ്ടാവട്ടെ ഇനിയും. താങ്ക് യു സോ മച്ച് അജ്മൽ, വളരെ നന്നായിട്ട് പറഞ്ഞു. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-922-0. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരാണിത്?
2: ഹലോ മിനി പത്മ.
0: ഓ,
2: ഞാൻ നവാസ് അജ്മാൻ.
0: നവാസ് അജ്മാൻ, അജ്മാനിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? നവാസ് അജ്മാൻ, താങ്കൾക്ക് നമ്മുടെ ദുൽഖർ സൽമാന്റെ പുതിയ സിനിമ കാണാൻ ആഗ്രഹമില്ലേ?
1: തീർച്ചയായിട്ടും.
0: ആ സെപ്റ്റംബർ 3-നാണ് അത് നടക്കുന്നത്. താങ്കൾ പറ്റുമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയില്ലേ? 0585299. അപ്പൊ നവാസ് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് ഈ കോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ.
2: എന്താ മെസ്സേജ്
0: അയക്കേണ്ടത്? താങ്കളുടെ പേര്
2: മാത്രം.
0: അതെ, എന്നിട്ട് ഡി ക്യു എന്ന് മാത്രം കൂടി, അതും കൂടി ഒന്ന് ഇട്ടേക്കും കേട്ടോ. ദുൽഖർ സൽമാൻ ഡി ക്യൂ എന്നും കൂടി ഇട്ട്. അതെ, അത്ര മാത്രം ഇട്ടിട്ട് അയച്ചോളൂ.
2: കപ്പ്
0: ഓക്കെ, ടിക്കറ്റ് ഉണ്ട് കേട്ടോ. റാസൽ ഖൈമയിലാണ് കാണേണ്ടത്, ദുബായിലൊന്നും അല്ല. അപ്പൊ ഞാൻ അജ്മാൻ ആ പരിസരത്തിലുള്ളവർക്ക് കുറച്ചുകൂടെ നന്നാവും എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ പോയി കാണോ. അപ്പൊ പറയൂ, നമ്മുടെ മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാവുന്ന വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് തന്നെ മെസ്സി അത് പ്രഖ്യാപിക്കുമെന്ന് അല്ലേ?
2: തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ളതാണല്ലോ.
0: അതെ,
2: പിന്നെ അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ച അതും ആ ഒരു വിഷമഘട്ടത്തിലൊക്കെ ആയിരുന്നല്ലോ.
0: ശരിക്കും ഓ, ചില മത്സരങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹം വിതുമ്പിക്കറിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ മെസ്സി കരയുന്നത്, എങ്ങനെ മെസ്സി കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം പിതാവ്
2: കണ്ടപ്പോ ഭയങ്കരമായ ഹൃദയ വേദന തന്നെയായിരുന്നു.
0: ശരിക്കും മെസ്സി ഇല്ലാത്ത അർജന്റീനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകത്തെ ഇനി എങ്ങനെയായിരിക്കും?
2: മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം എന്ന് പറഞ്ഞു നമുക്ക് അന്നൊരു ഒരു എന്താ പറയാ, അർജന്റീനയിൽ ഒരു ആളൊന്ന് സെറ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് അതിനോടൊന്ന് അതിനനുസരിച്ച് നമുക്ക് ഒന്ന് നീങ്ങി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം എടുക്കും. മനസ്സിലായ?
0: തീർച്ചയായും. അടുത്ത കോപ്പയിലെങ്കിലും അദ്ദേഹത്തെ കാണാന്ന് വിചാരിച്ചവരുണ്ടല്ലേ?
2: തീർച്ചയായിട്ടും. അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. കാരണം നമുക്കിനി നമ്മൾ അർജന്റീന എന്ന ടീം കേൾക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം ചിന്തിക്കാൻ മെസ്സിനാണ്.
0: തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ എവിടെയോ ഉള്ള മനുഷ്യർ, കുഞ്ഞുങ്ങൾ, ഒരു 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികൾക്ക് പോലും മെസ്സി അറിയാം.
2: അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ ഏതെല്ലാം മത്സരങ്ങളില്
0: ആ
2: സമയങ്ങളിൽ, കാരണം അത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ടെൻഷൻ ഒഴിവാക്കി കൊണ്ടുവന്ന സംഭവമാണ്.
0: ശരിക്കും തോറ്റുപോയി എന്ന് പറയുന്ന സ്ഥലത്താണ് കളിയുടെ അവസാന മിനിറ്റുകളിൽ തിരിച്ചുപിടിക്കുന്നത് അല്ലേ?
2: അതെ, അത്രയും ടെൻഷനായിട്ട് ഇരുന്നൊരു 10-15 മിനിറ്റിലാണ് കളി തിരിച്ചുപിടിച്ചത്.
0: അതാ പറയുന്നത്, ഒരു മെസ്സി ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ
2: എന്താ പറയാ, ഈ ഒരു വേൾഡ് കപ്പിൽ കുറെ അപരാധങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. അത് എന്താ പറയാ, അതാ അതിന്റേതായ രീതിയിൽ പോയി.
0: സാറല്ല, എങ്കിലും വേൾഡ് കപ്പ് കിട്ടിയിട്ട് തന്നെയാണല്ലോ പോകുന്നത്. ആ ലോകകപ്പ്
2: എന്തായാലും ഫൈനലിൽ കളിച്ചിട്ടാണ് പോയത്. ആ ഒരു സന്തോഷം നമുക്കുണ്ട്.
0: അതെ, എന്തായാലും മെസ്സിക്ക് നല്ല രീതിയിൽ തന്നെ യാത്രയപ്പ് നൽകാം. അദ്ദേഹം ഫുട്ബോളിന്റെ മറ്റു രൂപങ്ങളിലും മറ്റ് കാര്യങ്ങളുമായിട്ട് നമ്മൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം.
2: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതൊരിക്കലും നമ്മള് നമ്മുടെ മനസ്സിൽ നിന്നൊരു മാഞ്ഞു പോകാത്തൊരു വ്യക്തിയാണ്. അതിപ്പം നമുക്ക് അതിപ്പം അർജന്റീനയിൽ അല്ലാത്ത ആളുകൾക്കും അതല്ലാത്ത ഏത് ബ്രസീലായാലും ജർമ്മനി ആയാലും പോർച്ചുഗൽ ആയാലും ആരായാലും അവരുടെ മനസ്സിൽ അവർക്ക് മെസ്സിയോട് സ്നേഹം ഉള്ളിലുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഞാൻ ഒരു ബ്രസീൽ ഫാനാണ്, പോർച്ചുഗൽ ഫാനായിട്ടുള്ള ആള് വിളിച്ചു.
2: എല്ലാവരുടെ എനിക്കറിയാം, കാരണം ലാസ്റ്റ് ഞാൻ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചത് മിനി പത്മ പറഞ്ഞിട്ടുണ്ടാവും.
0: പക്ഷെ അപ്പോഴും നമ്മള് മെസ്സിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മള് വാചാലരാകും. മെസ്സിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മെസ്സിയുടെ വിടവാങ്ങൽ പറയുമ്പോൾ നമുക്ക് വിതുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്തിനാണ് മെസ്സി ഇത്ര 39-ാമത്തെ വയസ്സിൽ കളി മതിയാക്കുന്നതെന്ന് നമ്മൾ സങ്കടപ്പെടും. കുറച്ചു നാളും കൂടി അടുത്ത കോപ്പ കൂടി കളിച്ചുകൂടെ നമ്മൾ ആഗ്രഹിച്ചു പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? എന്തായാലും ഒരു അനിവാര്യമായിട്ട് ഒരു കാലത്ത് കളി നിർത്തണമല്ലോ.
2: നമ്മള് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു ആ ന്യൂസ് വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
0: അതെ, വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോ തന്നെ അദ്ദേഹം എഴുതി വെച്ച കുറിപ്പുകളായിരുന്നു പുറത്തു വിട്ടത്. ഇപ്പൊ അപ്പൊ സന്തോഷം, ഇനിയും വിളിക്കും കേട്ടോ. നമുക്ക് അർജന്റീനയിൽ മെസ്സി ഇല്ലെങ്കിലും നമുക്ക് മെസ്സിയുടെ കളികൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ നമുക്ക് വീണ്ടും.
2: അതെ, തീർച്ചയായിട്ടും. പക്ഷെ വേറെ കാര്യം വെച്ചാൽ, ഞാൻ അർജന്റീന കളിക്കുമ്പോഴും നമുക്കത് ഭയങ്കരമായൊരു
0: മെസ്സിയുടെ ഉറപ്പായിട്ടും മെസ്സിയെ നമ്മൾ മിസ് ചെയ്യും ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് വിളിച്ചേ കേട്ടോ. എന്തോ പറയാൻ വന്നായിരുന്നു ഞാൻ, കഴിഞ്ഞു വിചാരിച്ചിട്ടാ കട്ട് ചെയ്തേട്ടോ, ക്ഷമിക്കുക. നമസ്കാരം, ഗുഡ് ഈവനിങ്, വിളിക്കൂ. 800-922-0. മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചിരുന്നു കേട്ടോ. റഹീസ് എന്നാണ് പേര്. റഹീസ് ഒരു കടുത്ത മെസ്സി ഫാനാണ്. അപ്പൊ ഞാൻ ഈ മെസ്സി വിരമിച്ച വാർത്ത കേട്ടപ്പോ അവനെയാണ് ആദ്യം വിളിച്ചത്, നീ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ വരുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ഇതാരാണ്?
3: ഹലോ, എന്റെ പേര് അലി എന്നാണ്.
0: അലി, സുഖായിരിക്കുന്നോ? കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു അല്ലേ അലി? ഇന്നലെ വിളിച്ചിരുന്നു അല്ലേ? പറയൂ പറയൂ.
3: തീർച്ചയായും ഒരു മെസ്സി ആരാധകൻ എന്നതിലുപരി ഒരു എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് മെസ്സിയുടെ വിരമിക്കല്.
0: അതെ,
3: എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചും കൂടെ കളിക്കാൻ ആഗ്രഹിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ മരണമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലോണം ബാധിച്ചു എന്ന് തോന്നുന്നുണ്ട്.
0: അതെ,
3: കാരണം അദ്ദേഹം വളരെ ഒരു ഫാമിലി കളിയും അതോടൊപ്പം ഫാമിലി അങ്ങനെ കൊണ്ടുപോകാന്നുള്ള ഉത്തമ ഉദാഹരണം കൂടിയിട്ടാണ് അദ്ദേഹം.
0: മാത്രല്ല, മെസ്സിയെ സംബന്ധിച്ചിട്ട് വളർച്ചയുടെ ഹോർമോൺ ഇല്ലാത്ത ഇരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സ കൊടുത്ത് അദ്ദേഹത്തിന്റെ കരിയറിലും ജീവിതത്തിലും ഉടനീളം നടന്ന ഒരു വ്യക്തിയാണ് അല്ലെ അദ്ദേഹത്തിന്റെ പിതാവ്.
3: അദ്ദേഹം അത് അതിന്റെ കടപ്പാട് എപ്പോഴും അവസാനം വരെ അദ്ദേഹം അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സാധാരണ ഒരു അച്ഛനുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ഈ എല്ലാ ഉയർച്ചയ്ക്കും കാരണം അദ്ദേഹത്തിന്റെ ഫാദറാണ് തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
0: യെസ്, ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല മകനും കൂടിയാണെന്ന് തെളിയിക്കുകയാണ്.
3: അതെ അതെ അതെ, അദ്ദേഹം വളരെ ഒരു ഫാമിലി മാൻ ആണ് അദ്ദേഹം. എനിക്ക് ഫുട്ബോളിനുപരി അദ്ദേഹം മറ്റേ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്ന ആൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്.
0: ഞാൻ
3: ഒരു ബ്രസീൽ ആരാധകനാണെങ്കിൽ കൂടെ എന്താ പറയാ, എല്ലാവരും ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും വലിയൊരു നഷ്ടമാണ്. എന്നിരുന്നാൽ കൂടെ അദ്ദേഹത്തിന്റെ കളികൾ ഇനിയും നമുക്ക് കാണാമെന്നുള്ള ഒരു സന്തോഷം, രാജ്യാന്തര ഫുട്ബോളിന് വിരമിച്ചാലും ഇനിയുള്ള കളികളിലും അദ്ദേഹം ഉണ്ടാവുമല്ലോ.
0: അതെ,
3: ആ ഒരു സന്തോഷം,
0: ആ ഒരു പ്രതീക്ഷയുണ്ട്. ആ ദേശീയ കുപ്പായത്തിൽ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് മെസ്സിയുടെ കളി നമുക്ക് മിസ്സാവില്ലല്ലോ അല്ലേ.
3: അതെ അതെ അതെ, അതായത് ഇനിയുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും അദ്ദേഹത്തിന്റെ കളി കാണാൻ പറ്റില്ല. വളർന്ന തലമുറകൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാം, ഒരു അഞ്ചു ആറു വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഫസ്റ്റ് ഫുട്ബോൾ എന്ന് പറയുമ്പോ മെസ്സി എന്നുള്ളൊരു പേരാണ് ഓർമ്മ വരിക.
0: അലിക്ക് മെസ്സി എന്ന് പറയുമ്പോ മെസ്സിയുടെ ഏതാണ്, വേൾഡ് കപ്പിലെ മത്സരങ്ങളാണോ ഓർമ്മ വരുന്നത്, ക്ലബ് ഫുട്ബോളിലെ മത്സരങ്ങളാണോ ഓർമ്മ വരുന്നത്, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു മത്സരം ഏതാണ്?
3: ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്തപ്പോ അദ്ദേഹം ആ കളി കഴിഞ്ഞ് വിസില് മുഴങ്ങിയതിന് ശേഷം അദ്ദേഹം ആ ഒരു എന്താ പറയാ ഗ്രൗണ്ടിൽ കിടന്നിട്ട് ആ ഒരു വികാര നിർഭയ പ്രകടനം ഉണ്ടല്ലോ, അത് ശരിക്കും എന്താ പറയാ മനസ്സില് തങ്ങി നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ആ ഒരു ബ്രസീൽ ആരാധനാണെങ്കിൽ കൂടെ അദ്ദേഹത്തിന് ആ വിസില് മുഴങ്ങിയ നിമിഷം അത്രയും കാലത്തെ കാത്തിരിപ്പ് എന്താ പറയാ അത് ശരിക്ക് അത് കരച്ചിലായിട്ട് വന്നപ്പോ എല്ലാവരും അതിന്റെ കൂടെ ഞാൻ പറയും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ വെയിലിന് കരഞ്ഞാല് നമ്മളൊപ്പം കരയുന്നു
0: പറയുന്നത്,
3: അതേപോലെ ഫുട്ബോൾ കണ്ടിട്ട് ആ കരച്ചിൽ വരിക എന്ന് പറയുമ്പോ അതൊരു ഭയങ്കര എന്താ പറയാ എല്ലാവരും ജീവിതത്തില കാണാൻ പറ്റിയവരൊക്കെ വലിയ ഭാഗ്യമാണ്. അത് സ്റ്റേഡിയത്തിലിരുന്ന് കാണാൻ പറ്റിയവർ അതിനും വലിയ ബാക്കിയുള്ളവരെന്നാണ് ഞാൻ പറയാം.
0: യെസ്, എന്തായാലും മെസ്സി ഇല്ലാത്ത കാൽപന്ത് ലോകം ഒരു ഒരു ശൂന്യമായിട്ടുള്ള കാലമായിരിക്കും കുറച്ചു കാലെങ്കിലും നമ്മളെ സംബന്ധിച്ച്.
3: ചിലപ്പോ കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ കാലം ശേഷം പ്രതിഭകൾ വരുമായിരിക്കും
0: ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും പെലെ ഉണ്ടായിരുന്നു, മറഡോണ ഉണ്ടായിരുന്നു, മെസ്സി ഉണ്ടായിരുന്നു, റൊണാൾഡോ ഉണ്ടായിരുന്നു, ഇതിഹാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. എങ്കിലും മെസ്സിക്ക് പകരം മെസ്സി അല്ലേ.
3: തീർച്ചയായും തീർച്ചയായും, പക്ഷെ ഇദ്ദേഹത്തിന്റെ പോലെ ഒരു ആരാധന മറ്റുള്ളവർ കിട്ടുമോ എന്നുള്ളത് പോലും നമുക്കറിയില്ല.
0: ശരിക്കും സംശയമാണ്.
3: അതെ അതെ, പിന്നെയുള്ള തലമുറ എത്രത്തോളം ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള എന്താ പറയാ പ്രത്യേകിച്ച് 80s 90s ടീമൊക്കെ അതൊരു വികാരമായി കൊണ്ടുനടക്കുന്നു. 20 കൊല്ലം അദ്ദേഹത്തിന്റെ
0: കളി അഴകുകൾ കണ്ടുവല്ലേ നമ്മളെ മൈതാനത്ത്. അതെ
3: അതെ, നമ്മളെ ശരിക്കതാ ആഘോഷിച്ചതാണ്. സെലിബ്രിറ്റി എന്നതിലുപരി എല്ലാവരും വീട്ടിൽ നമ്മൾ ക്രിക്കറ്റിൽ സച്ചിനൊക്കെ എന്റെ വീട്ടിലെ എന്റെ ഉമ്മക്ക് സച്ചിന് ഔട്ടായോ എത്ര റൺ എടുത്തൊക്കെ ചോദിക്കും, ഒന്നും അറിയില്ല കളിനെ കുറിച്ചിട്ട്, പക്ഷെ സച്ചിൻ അറിയാം.
0: അതെ
3: അതെ, നമ്മളെ ശരിക്കും ആഘോഷിച്ചതാണ്. സെലിബ്രിറ്റി എന്നതിലുപരി ഇവരും വീട്ടിൽ ക്രിക്കറ്റിൽ സച്ചിനൊക്കെ എന്റെ വീട്ടിലെ ഉമ്മക്ക് സച്ചിന് ഔട്ടോ എത്ര റൺ എടുത്തൊക്കെ ചോദിക്കും, ഒന്നും അറിയില്ല ഇതിനെ കുറിച്ചിട്ട്.

0: അലി എവിടെയാണ്? അലി ഏത് എമിറേറ്റിലാണ് ഉള്ളത്? ഏത് എമിറേറ്റിലാണ് താങ്കള്? ഓക്കെ, ഒന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേര് വെച്ചിട്ട് ഒന്ന് ഒരു വാട്സ്ആപ്പ് ഇടാമോ? നമ്മുടെ ഒരു സിനിമ ഉണ്ട് ദുൽഖർ സൽമാന്റെ. 0585829220. 0585829220. ഈ നമ്പറിലേക്ക് താങ്കളുടെ പേര് ഒന്ന് അലി, റാസൽ ഹേമാനും കൂടി ഒന്ന് വെച്ചേക്കണേ കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിക്കാം 800-9220. ഇന്ന് എന്താ എല്ലാവരുടെ അടുത്തും നമ്പർ ചോദിക്കുന്നത്, മെസ്സേജ് അയക്കാൻ പറയണമെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് റാസൽ ഹേമയിലാണ് നമുക്ക് സെപ്റ്റംബർ 2-3 തീയതികളിലൊക്കെ ആയിട്ട് സിനിമ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ദിവസങ്ങളിൽ കാണാൻ അവർക്കല്ലേ കുറച്ചുകൂടെ എളുപ്പം. മാത്രമല്ല എപ്പോഴും ദുബായിലും ഷാർജയിലൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്ക്രീനിങ് വയ്ക്കാറുള്ളത്. ഇവിടെയുള്ളവർക്ക് കാണാൻ പറ്റാറുള്ളൂ. നോർത്തേൺ എമിറേറ്റ്സിലുള്ളവർ കൂടി സിനിമ കാണട്ടെ, അതുകൊണ്ടാണ് അവിടെയുള്ളവരോട് കൂടുതലായിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പറയുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണ്?
1: ഹലോ.
0: ഹലോ,
1: ഹായ്.
0: ഹായ്, ആരാണിത്? കേൾക്കുന്നുണ്ട്. ആരാണ്?
1: തനീജ് ആണ്.
0: ആരാണ്?
1: തനീജ്.
0: തനീജ്?
1: യെസ്.
0: തനീജ്, TH
1: SENWJ. എന്റെ നെയിം ഭയങ്കര പെക്കിലിയർ നെയിമാണ്, അതുകൊണ്ട് ചിലപ്പോ ഒന്ന് കൺഫ്യൂഷൻ.
0: ആഹാ, ഒന്ന് ഒന്ന് ഒന്ന് സ്പെൽ ചെയ്യാമോ?
1: SENWJ.
0: SEN അല്ലേ?
1: യെസ്.
0: ഓ ഓ, ഇത്ര ബുദ്ധിമുട്ടാണ്. ആണല്ലേ, സനീജ് അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും സനീജ്. സനു എന്നൊക്കെ ആയിരിക്കും അല്ലെ ആൾക്കാര് വിളിക്ക?
1: സിനു
0: എന്ന് വിളിക്കും അല്ലേ? സിനു എന്ന് വിളിക്കാം, അതാണ് കുറച്ചുകൂടി എളുപ്പം. പറയൂ സിനു, അപ്പൊ മെസ്സി ഇല്ലാത്ത കാൽപ്പന്തി ലോകം എങ്ങനെയായിരിക്കും? എവിടെയാണ് നാട്ടിൽ? അത് പോട്ടെ, നാട്ടിലെവിടെയാണ്?
1: ഞാൻ നാട്ടില് മലപ്പുറം.
0: മലപ്പുറംകാരനോട് ഇന്ന് ചോദിക്കുമ്പോ ഒരു സന്തോഷം കൂടുതലാണ്, കാരണം ഏറ്റവും അധികം പിന്നെ അർജന്റീനിയൻ ആരാധകരുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം.
1: ബേസിക്കലി ഞാനൊരു ബ്രസീൽ ആരാധകനാണ്.
0: ആ, കമോൺ, അപ്പൊ നമ്മുടെ കൂടെയാണ്, പറയൂ.
1: അതെ, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ ആണ് എന്റെ ഫേവറേറ്റ്. പക്ഷേ മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മറ്റേ വേൾഡ് കപ്പിന്റെ ടൈമിലൊക്കെ പറയുന്ന പോലെ ഈ മംഗലശ്ശേരി നീലകണ്ഠനില്ലാതെ എന്ത് ശേഖരം ചോദിക്കുന്ന മാതിരിയാണ്.
0: കറക്റ്റ്.
1: മെസ്സി റിട്ടയർമെന്റ് ചെയ്ത് കഴിഞ്ഞാല് കാരണം അതിന്റെ ഒരു പീക്ക് ഇയർ എക്സ്പീരിയൻസ് ചെയ്തൊരു ജനറേഷൻ ആയിരുന്നു നമ്മള്. ഇപ്പം അർജന്റീന ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ക്ലബ് ഫുട്ബോളിന്റെ ആയിക്കോട്ടെ,
0: ഉറപ്പായിട്ടും.
1: അപ്പം മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു ഹോപ്പാണ്. അത് ഈ ലാസ്റ്റ് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്.
0: എത്ര പ്രാവശ്യം കണ്ടു അല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ കണ്ടു ആ ഹോപ്പ്?
1: അതെ, അത് അത് ജസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്ന എം ടി സ്പേസിലേക്ക് വാക്യൂം, അങ്ങനത്തെ ഒരു ഫീൽ ആണ് തോന്നുന്നത്. മെസ്സി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞപ്പോ അത് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് കോപ്പ കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിച്ച്.
0: അതെ.
1: ആൻഡ് ഐ വാസ് സോ ലക്കി ദാറ്റ് മെസ്സി ലൈവ് ആയിട്ട് കളിക്കുന്നത്
0: കാണാന്
1: ഖത്തറിൽ വെച്ചിട്ട് ഞാൻ കണ്ടതാണ്. നെവർ എക്സ്പെക്ട്. വേൾഡ് കപ്പ് ഫൈനലി കാണുമ്പോൾ, അതായത് അത് ടിവിയിലാണ് കണ്ടത് കൂടി, അത് മെസ്സിന്റെ ലാസ്റ്റ് മാച്ച് ആണെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല.
0: അത് ശരി,
1: ദാറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്.
0: അങ്ങനെ ഖത്തറിൽ പോയിട്ട് നേരിട്ട് കളി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലേ?
1: അതെ അതെ അതെ. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്തില്ല, അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടി, കണ്ടു.
0: എന്നാലും ആ കളി കാണുമ്പോഴുള്ള ഒരു ഫീൽ എന്തായിരുന്നു? നമ്മള് ടിവിയിലും ടെലിവിഷൻ സ്ക്രീനിലൊക്കെ നമ്മൾ തൊട്ടടുത്ത് മെസ്സി വന്ന് നിൽക്കുന്ന കാണും, പക്ഷെ മൈതാനത്ത് അങ്ങനെ നമ്മുടെ മുന്നിൽ ആ മനുഷ്യൻ ജീവനോടെ ഇങ്ങനെ പന്തിന്റെ പിന്നാലെ കവിത രചിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഉൾപ്പുളകം ഉണ്ടല്ലോ, നമ്മളൊരു ഫാൻ അല്ലെങ്കിൽ പോലും.
1: തീർച്ചയായും, നമ്മള് ഈ ഓരോ ഓരോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ചുമ്മാ എഴുതാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കാണുമ്പോ ഈ ഗൂസ് ബംസ് വരിക. അഗൈൻ ഞാൻ പറഞ്ഞു, ഞാൻ മെസ്സിയുടെ ഒരു ആരാധകനല്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ മെസ്സി കളിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ വേ ലൈക്ക് ഹി ഈസ് പ്ലേയിങ്, ആർക്കും മാച്ച് ചെയ്യാൻ പറ്റില്ല. അത് വേറെ ഒരു ഡിഫറെന്റ്
0: അവസാനത്തെ മാച്ചുകളിലൊക്കെ നമ്മൾ ആ പ്ലേ മേക്കറിന്റെ ഒരു അൾട്ടിമേറ്റ് ഇത് ആ ഒരു പീക്ക് കണ്ടിരുന്നു അല്ലേ?
1: അതെ അതെ.
0: സന്തോഷം എന്തായാലും സിനിമ വിളിച്ചത്. ഏത് എമിറേറ്റിലാണ് താങ്കൾ ഉള്ളത്? ദുബായിലാണോ?
1: ഷാർജയിലാണ്.
0: അപ്പൊ സന്തോഷം, ഇടയ്ക്ക് വിളിക്കൂ, ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ നമ്മള് സംസാരിക്കുന്നത്?
1: ഫസ്റ്റ്
0: ടൈം. പറ്റുമെങ്കിലൊക്കെ സംസാരിക്കണം കേട്ടോ, രാഷ്ട്രീയ ചർച്ചകൾ വരുമ്പോ വരൂ. താങ്ക് യു സോ മച്ച് സിനു.
1: Thank you so much.
0: Thank you. നന്നായിട്ട് പറഞ്ഞു അല്ലേ സിനു. നല്ല ശബ്ദമാണ് കേട്ടോ സിനുവിന്റെ, കേട്ടിരിക്കാൻ പറ്റുന്ന നല്ല സൗണ്ട്. ആരാണിത്? സന്തോഷ് പച്ചാട്ട്. ഇന്ന് വിളിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിളിക്കും? ഞാനല്ലാതെ മറ്റാര്? സുഖായിരിക്കുന്നു സന്തോഷ്? എനിക്ക് മനസ്സിലാവും താങ്കളുടെ പിന്നെ സങ്കടം, കാരണം കാൽപ്പന്ത് സമയത്തൊക്കെ നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ സമയത്ത് മുഴുവൻ അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സിക്ക് വേണ്ടിയിട്ട് നിലവിളിച്ചൊരു മനുഷ്യൻ, ആർത്ത് വിളിച്ചൊരു മനുഷ്യനാണ് താങ്കള്.
2: നല്ല സങ്കടമായിപ്പോയി, കാരണം കരച്ചിലാ വരുന്നത്. കാരണം ഇത്ര പെട്ടെന്ന് അങ്ങനെ ആള് വിരമിക്കുന്ന പ്രതീക്ഷയില്ല. എന്താ ചെയ്യാ, ആകെ ഇമോഷൻ ആയിപ്പോയി. എന്തായാലും

0: എന്താ പറയണ്ടത് തന്നെ അറിയില്ല. കോപ്പ അമേരിക്ക കഴിഞ്ഞിട്ട് പെരുമിച്ചാലും ഞങ്ങൾക്ക്
1: എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്, കോപ്പ വരെ കാത്തിരിക്കാമായിരുന്നില്ലേ എന്ന്.
0: അതാണ് കാരണം ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ കളിയിലൊക്കെ ഇന്റർമിങ് അല്ല ഫോമില്,
1: ശരിക്കും അതാണ് ഫോം ഔട്ടോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ പരിക്കുകളോ ഒന്നും ഇല്ലാത്തൊരു പീരീഡ് അല്ലേ പിന്നെ എന്തിനാണ് അല്ലേ.
0: ആ കുറച്ച് കഴിഞ്ഞ കളിയിൽ ഹാട്രിക് കിട്ടിയതാ, അപ്പൊ അത് അത്രയും ഫോമുള്ള ആള് പെട്ടെന്നതാകാന്നുള്ള നമുക്ക് സങ്കടമായി.
1: ഉറപ്പായിട്ടും താങ്കൾക്ക് മാത്രമല്ല എനിക്കൊന്ന് ഈ ഒരു ഫുട്ബോളിനെ ആരാധിക്കുന്ന ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോൾ പ്രാന്തന്മാരായിട്ടുള്ള ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഇങ്ങനെയൊരു സമയമായിരിക്കും ഇന്നലെ രാത്രി എന്ന് പറയുന്നത്. ഇപ്പോഴും പലർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇനി മെസ്സി ഇല്ലേ, ആ നീലയും വെള്ളയും കുപ്പായത്തിൽ ഇല്ലേ.
0: മന്ദപ്പുരാണ് ഇന്നലെ
1: അല്ല പിന്നെ, അത് അങ്ങനെ തന്നെ ആവട്ടെ. മെസ്സിയുടെ കളികളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബ് ഫുട്ബോളിൽ കളിക്കുമ്പോഴുള്ള ദേശീയ ടീമിലാണോ ഈ അടുത്ത് കണ്ട അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്ന ഒരു ഗെയിം ഏതാണ്?
0: എനിക്ക് അർജന്റീന കളിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: അർജന്റീനയുടെ കുപ്പായത്തിൽ ദേശീയ
0: എല്ലാവരും പറയാ ഈ ക്ലബിനാണ് കൂടുതൽ കളിക്കണത് എന്നുള്ള അങ്ങനെയാണ് ആദ്യം പറഞ്ഞു പറയാനല്ലേ.
1: അതെ, പക്ഷെ ആ ദേശീയ കുപ്പായത്തിൽ കാണാനാണ് ഒരു ഒരു കളി കാണാനൊരു ഒരു ഭംഗി അല്ലേ.
0: ഭംഗി ഭംഗി അതാണ് ഏറ്റവും വലിയ ഭംഗി.
1: യെസ്, ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ താങ്കളുടെ ഒരു ജനറേഷന്റെ സമയത്ത് ഒരാൾ കളി നിർത്തിയപ്പോ ഇത്രയും സങ്കടപ്പെട്ടത് ഇതിനു മുൻപ് ആരുടെയായിരുന്നു?
0: അത് സച്ചിന്റെ ക്രിക്കറ്റിലാണ് നമുക്ക് ഇത്രയും.
1: അതെ, വിരമിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു മൊമെന്റ് അല്ലേ. അയ്യോ, അത് മിക്കവാറും അങ്ങനെയായിരുന്നു അല്ലേ, 95-ലെ 97-ലെ ഒക്കെ ഔട്ട് ആവുമായിരുന്നു ഒരു കാലത്ത് സച്ചിൻ. ഉറപ്പായിട്ടും അത് അങ്ങനെയാണല്ലോ, സഞ്ജു ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമാണല്ലോ.
0: ഇപ്പോഴും വിവാദങ്ങൾ വരുമ്പോൾ.
1: അതെ സന്തോഷേ, താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോവാണ് സന്തോഷേ. യാത്ര ചെയ്യാൻ തോന്നുന്നു, ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നു അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? വെരി ഗുഡ് ഈവനിങ്. നിതിനെ പറയൂ, മെസ്സി ഇല്ലാത്തൊരു കാൽപന്ത് ലോകം എങ്ങനെയായിരിക്കും?
2: ഞാൻ ആലോചിച്ചു പോയത് അതല്ല, നമ്മൾ ഈ ഒരു മെസ്സിയുടെ റിട്ടയർമെന്റ് ചർച്ച ചെയ്യുമ്പോൾ ആ സച്ചിന്റെ ഓറ.
1: അതെ, അതവിടെ നിൽക്കുകയാണല്ലേ.
2: അയ്യോ, ഇന്ന് ആലോചിച്ചു ഈ ലോകത്ത് ആര് റിട്ടയർ ചെയ്താലും നമ്മൾ സച്ചിനെ ആലോചിക്കാണ്ടിരിക്കും.
1: ശരിക്കും നമ്മുടെ മനസ്സിൽ അതാണ് ആദ്യം വരുന്നത്, ഒരു വിരമിക്കൽ വരുമ്പോ നമുക്ക് സച്ചിന് മുന്നിലാണ്.
2: മൈ ലൈഫ് ബിറ്റ്വീൻ 22 yards for 24 years എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു. പുള്ളി പോർക്കാത്തതായിട്ട് ആരുമില്ല. പഴയ കോച്ച്, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, എല്ലാ സഹപ്രവർത്തകര്, കൂടെ കളിച്ചവരെ എല്ലാരെയും അഡ്രസ് ചെയ്തൊരു സ്പീച്ച് ഉണ്ടായിരുന്നു.
1: കറക്റ്റ്.
2: ആ ഒരു ഇമോഷൻ ഒന്നും, ആസ് എ ഞാനൊരു ഫുട്ബോൾ ഫാനാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും വരില്ല ഒന്നും. പിന്നെ ഇതിലും വലിയ ഒരു വാർത്തയായിരിക്കും റൊണാൾഡോ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
1: ഉറപ്പായിട്ടും, കാരണം അതിലും വലിയ ഒരു എനിക്ക് ചിലപ്പോ യങ്ങർ ജനറേഷൻ മൊത്തമായിട്ടുണ്ടല്ലോ അല്ലേ.
2: ഇത് ഫുട്ബോൾ കളി മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് മെസ്സിയുടെ ഫാൻസ്. മറ്റേതൊരു ഗ്ലാമർ ലോകം കൂടെ പുള്ളിയുടെ പുറകിലുണ്ട്,
1: റൊണാൾഡോയുടെ
2: പുറകിൽ. അപ്പൊ അത് ഇതിലും ഭയങ്കര സംഭവമായിരിക്കും. പിന്നെ നിങ്ങളാരും പ്രതീക്ഷ കൈവിട്ടില്ല, ചിലപ്പോ കോപ്പ അമേരിക്കയിൽ മെസ്സി കളിക്കും. കാരണം മെസ്സി ഇതിനു മുമ്പ് റിട്ടയർ ചെയ്തിട്ടുണ്ട്
1: ഒരുപാട് തവണ അല്ലേ.
2: അതെ, അപ്പൊ ചിലപ്പോ ഇതും പിൻവലിക്കാം.
1: പക്ഷെ ഇപ്രാവശ്യം വലിയ ഇമോഷണൽ ആണ്, പിതാവിന്റെ മരണം, വേൾഡ് കപ്പ്. ഒരു വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞു, അടുത്ത വേൾഡ് കപ്പിൽ പ്രതീക്ഷിച്ച പോലെ പിന്നെ പെരുമാറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രകടനം അത്ര നന്നായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് പല മത്സരങ്ങളും ജയിപ്പിച്ചെങ്കിലും ഒരിക്കൽ കൂടി ആ ടീമിന് കിരീടം നേടിക്കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇനി ദേശീയ കുപ്പായത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്.
2: എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരാളാണ് പുള്ളി. മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു പുള്ളി. പെട്ടെന്നൊരു റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യും, ചിലപ്പോ അത് കഴിഞ്ഞ് എല്ലാരും കൂടെ പറയുമ്പോൾ മാറ്റും.
1: അതെ, ആ പ്രതീക്ഷ നമുക്ക് വേണമെങ്കിൽ വെക്കാം അല്ലെ. അപ്പൊ കുറച്ച് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്ന നല്ലതാണ്. ശരി, താങ്ക് യു സോ മച്ച് നിതിൻ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. ആരാണിത്?
3: അരുൺ,
1: സുഖായിരിക്കുന്നോ? യെസ്. 2013 നവംബർ 16 സച്ചിന്റെ ഒരു വിരമിക്കൽ പ്രസംഗവും വിരമിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇപ്പോ മെസ്സി വിരമിച്ചു എന്ന വാർത്ത പറയുമ്പോഴും നമ്മൾ അറിയാതെ സച്ചിനെ ഓർക്കുന്നു എന്നാണ് കുറച്ചു മുമ്പ് വിളിച്ച് നിതിൻ പറഞ്ഞത് അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ആര് വിരമിച്ചാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ മനുഷ്യനുണ്ടാവും, സച്ചിൻ എന്ന് പറയുന്ന സച്ചിൻ സച്ചിൻ എന്ന് പറഞ്ഞ വൈക്കിംഗ് ക്ലാപ്പൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരും. എന്താണ് താങ്കൾ പറയുന്നൊന്നും കേൾക്കണില്ലല്ലോ, ഇത് എവിടുന്നാണ് സംസാരിക്കുന്നത്? മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നല്ലോ. നല്ല കടുത്ത മെസ്സി ആരാധകനാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലും സച്ചിനെ പറയുമ്പോൾ അത്രയൊന്നും ഇല്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? പറ്റുമെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കൂ കേട്ടോ, താങ്കളുടെ കോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കൂ കേട്ടോ, എനിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ.
1: നമസ്കാരം.
3: നമസ്കാരം.
1: ആരാണിത്? കുറച്ച് ഉഷാറായിട്ട് സംസാരിച്ചോളൂ. ആരാണ്?
3: ഞാൻ അജീബ് ആണ്, അജ്മാലിനാണ് വിളിക്കുന്നത്.
1: അജീബ്? അജീബ് അജ്മാലിൽ നിന്ന്.
3: കടുത്ത മെസ്സി ഫാനാണ്.
1: കടുത്ത മെസ്സി ഫാൻ ആയതുകൊണ്ടാണ് ആ സങ്കടത്തിന്റെ ശബ്ദം അല്ലേ?
3: മെസ്സി എന്ന് പറഞ്ഞാല് മരിക്കും കേട്ടോ. മരിക്കും. ഹലോ.
1: മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും അല്ലെ? എന്തും ചെയ്യും നമ്മൾ അല്ലെ മെസ്സിക്ക് വേണ്ടിട്ട്.
3: ഹലോ,
1: കേൾക്കുന്നുണ്ട് അജീബെ? കേൾക്കുന്നുണ്ട്.
3: മെസ്സി പറഞ്ഞാല് ഞാന് ക്ലബ് ഫുട്ബോൾ ഒന്നും അങ്ങനെ കണ്ടിരുന്നില്ല, പക്ഷെ മെസ്സി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പുലർച്ചെ വരെ ഇന്റർമിയാടെ കളി കാണും.
1: ഇന്റർമിയാടെ
3: കളി പുലർച്ചെ 3 മണിക്കൊക്കെ ഉണ്ടാവും, പക്ഷെ മെസ്സി ഫോട്ടോ മാത്രം കാണുന്നതാണ്.
1: അതെ, നമ്മൾ നേരത്തെ സംസാരിക്കായിരുന്നു സച്ചിന്റെ ഒരു കളി കളിക്കുന്ന സമയത്ത്. ഈ പറഞ്ഞ പോലെ നേരത്തെ ഉമ്മ വരെ ചോദിക്കുമായിരുന്നു സച്ചിൻ ഔട്ടായോ, സച്ചിൻ എത്ര റൺ എടുത്തു എന്ന്. അതായത് അറിയാത്തവർക്ക് പോലും സച്ചിനെ അറിയാം, കളി അറിയാത്തവർക്ക്. അതുപോലെയാണ് മെസ്സിയെ ഫുട്ബോൾ അറിയണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം ലോകത്തിലെ.
3: എന്റെ ചെറുമോൾക്ക് വരെ മെസ്സി എന്ന് പറഞ്ഞാൽ അറിയാം, കുട്ടിക്ക് വരെ അറിയാം, അവൾക്ക് വരെ അറിയാം മെസ്സി എന്ന് പറഞ്ഞാല് ആരാന്നറിയാം. പക്ഷെ അവൾ ഏത് അർജന്റീന ടീം എന്നല്ല പറയാം, മെസ്സി ജയിച്ചോ അല്ലെ മെസ്സി ജയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, അർജന്റീന ജയിച്ചോ എന്നല്ല അവള് ചോദിക്കുക. അത്രത്തോളം അവ കുട്ടികൾക്ക് വരെ മെസ്സിനെ അറിയാം. എന്റെ മോൾക്കാണെങ്കിലും മോൾക്കാണ് എല്ലാവർക്കും അറിയാം. മോനൊക്കെ ക്രിസ്ത്യാനോ ഫാനാണ്, എന്നാലും മെസ്സിനെ നന്നായിട്ട് അറിയാം.
1: മെസ്സി ഇല്ലാത്തൊരു കാലത്തിന് എങ്ങനെയായിരിക്കും താങ്കൾ അടയാളപ്പെടുത്തുന്നത്? മെസ്സി ഇല്ലാത്തൊരു കാൽപന്ത ലോകം,
3: ഇല്ലാത്തൊരു കാലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മെസ്സിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത്
1: നമ്മുടെ ഭാഗ്യം
3: സംഭവമാണ്. കാരണം അങ്ങനത്തെ ഒരു ലിജൻഡ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഞാൻ മുന്നൊക്കെ എത്രയോ കാലം മുന്നേ ഇപ്പൊ മറഡോണയുടെ മറ്റേതേപോലെ തന്നെ ഇപ്പൊ എല്ലാവരെ കളിയൊക്കെ അറിയാം. പക്ഷെ മെസ്സി എന്നുള്ള ഒരു മനുഷ്യൻ അതൊരു വേറെ തന്നെ ഒരു ലോകം തന്നെയാണ്. ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല അന്നേരം. എനിക്ക് പറഞ്ഞാല്
1: ഒരു മിറാക്കിൾ അല്ലേ?
3: ഒരു മിറാക്കിൾ, ഒരു ഒരു ഇതിന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേക തരം ഒരു സൃഷ്ടിയാണ് അത്.
1: അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ മിശിഹ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിനെ അല്ലേ?
3: വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ. കാരണം അങ്ങേരുടെ പല കളികളും തോറ്റ കളികൾ വരെ അങ്ങേക്ക് കാരണം ജയിപ്പിച്ചതുണ്ട്.
1: ഉറപ്പ്. ഈ വേൾഡ് കപ്പ് തന്നെ നമ്മൾ കണ്ടില്ലേ എത്ര മത്സരങ്ങളാണ് മെസ്സി മാത്രം മുന്നിൽ നിന്ന് ജയിപ്പിച്ച കളികള്.
3: അതന്നെ. പിന്നെ ഒരുപാട് ഇത് പറഞ്ഞ പോലെ തന്നെ വേൾഡ് റെക്കോർഡുകൾ ഒരാൾക്ക് ഒരുപാടൊന്നും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊക്കെ കിട്ടിയത് ആൾക്ക് പിന്നെ
1: എണ്ണമില്ലാത്ത ബലൻറ്റിയറുകൾ അല്ലേ?
3: ഇതന്നെ ഇത്ര ബലൻറ്റിയർ കിട്ടിയ ഒരു വ്യക്തി. പിന്നെ വേൾഡ് കപ്പ്, ഒരുപാട് കപ്പുകൾ ആള് കാരണം അർജന്റീനക്ക് നേടിക്കൊടുക്കാൻ ആളെ കൊണ്ട് സാധിപ്പിച്ചു.
1: ഒന്ന് ആലോചിച്ചേക്ക, ഒരു മനുഷ്യൻ ആദ്യ കളിയിൽ 47 സെക്കൻഡകം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി, പിന്നാലെ പരാജയങ്ങളുടെ നീണ്ട രാത്രി വരുന്നു, വിരമിക്കൽ പ്രഖ്യാപനം, തിരിച്ചുവരവ്, കോപ്പ അമേരിക്ക ലോകകപ്പിന്റെ നേട്ടം, ലയണൽ മെസ്സിയും അർജന്റീനയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രണയബന്ധം പോലെയാണ്. ഇടയ്ക്ക് ഇണങ്ങും പിണങ്ങും, ചിലപ്പോ പിരിഞ്ഞു പോവും, പിന്നെയും വരും.
3: തീർച്ചയായും. പക്ഷെ പോയി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സംഘം. ആ ഒരു നീലക്കുപ്പാറ്റില് മെസ്സി ഇല്ല എന്ന് പറയുമ്പോ പണ്ട് ഡീമറിയും പോയപ്പോ ഇങ്ങോട്ട് തന്നെയായിരുന്നു.
1: മെസ്സി പോയി
3: ഡീമറി ഇല്ലാത്ത ഒരു വേൾഡ് കപ്പ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വല്ലാണ്ട് എഫക്ട് ചെയ്ത സാധനം.
1: അതെ, ഡീമറിയാണ് പിന്നെ മെസ്സിയുടെ ഒരു കരുത്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ? എടുത്തും പലത്തുമായിട്ടുള്ള ഒരു കാവൽക്കാരെ പോലെയല്ലേ നമ്മൾ പറയാറുള്ളത്.
3: അതെ, പക്ഷെ ഇപ്പൊ മെസ്സി കൂടി പോയി നോക്കുമ്പോ അത് വലിയൊരു ഒരു ശൂന്യത തന്നെയാണ് അർജന്റീന ടീമിനുള്ളത്.
1: മറ്റൊരു മെസ്സിയോ മറ്റൊരു താരോ ഇനി ഉയർന്നു വരാനല്ലേ നമ്മള് കാത്തിരിക്കണം.
3: വെയിറ്റ് ചെയ്യാം, വരാൻ വിചാരിക്കാം, വരും, വരാതിരിക്കില്ല.
1: നമുക്കുണ്ട്, നമുക്കൊരു ലമിനി യമാല് പതുക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതും മെസ്സിയുടെ അതേ പരമ്പരയിൽ, അതേ പാരമ്പര്യത്തിൽ, അതേ ക്ലബിലൂടെ ഉയർന്നു വന്നൊരു താരം ഉണ്ട്. വരട്ടെ, എനിക്കൊന്നും നമുക്ക് ശേഷമുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കൊക്കെ പിന്നെ വിരമിക്കുന്നത് പറയാനുണ്ടാവുക ഒരുപക്ഷെ ലമിനി യമാലിനെ കുറിച്ചായിരിക്കും. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചില്. നാടെവിടെയാണെന്നാ പറഞ്ഞത്? പട്ടാമ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. 800-9220 ആരാണിത്? മെസ്സി ഇല്ലാത്ത കടുത്തത് ലോകം ആരാണ്? ആരാണിത്? ഷാരോണാണ് വിളിച്ചിരുന്നത് നേരത്തെ. ഷാരോൺ പറയൂ, അർജന്റീന അതുപോലെ മെസ്സി ഇല്ലാത്ത ഒരു അർജന്റീനൻ ടീം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കാൽപന്ത് ലോകം എങ്ങനെയായിരിക്കും? അർജന്റീന പോട്ടെ,
2: കാൽപന്ത് ലോകം ഇനിയും താരങ്ങൾ വരും, പക്ഷെ മെസ്സിയുടെ പോലെ ഉണ്ടാവും അറിയില്ല.
1: മെസ്സിക്ക് ഒരു മെസ്സി മാത്രമല്ലേ അല്ലേ?
2: അതെ,
1: തീരെ അതെന്താ അത്ര ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് അവരെന്തെങ്കിലും ചെയ്തോ, പിടിച്ചു കടിച്ചോ? അത് ശരി, വെറുതെ അല്ല അത് ശരി. എങ്കിലും നമുക്ക് അർജന്റീനൻ ടീമിന് ഇഷ്ടമല്ലെങ്കിലും നമുക്ക് അതിലൊരു മെസ്സി ഉണ്ടല്ലോ.
2: മെസ്സീനെ ഇഷ്ടമാണ്, അതെന്തോ അറിയില്ല, മെസ്സീനെ കളി കാണുമ്പോ എല്ലാരും ഇഷ്ടപ്പെട്ടു പോകും, ആരും അങ്ങനെ നിർത്തില്ല.
1: അതാണ് ആ മനുഷ്യന്റെ വിജയം.
4: മെസ്സിക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഇനിയിപ്പോ എൻ എസ് ടി അന്വേഷണം ഇപ്പോ എമ്മാലി നമ്മുടെ ബിൽഡിംഗ് അങ്ങനെ മാറ്റില്ല, ബിൽഡിംഗ് ആകുമ്പോ അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ്
1: ശരിക്കും ഉറപ്പായിട്ടും.
4: അതെ, ഇപ്പോ റയൽ മാഡ്രിഡ് ഭാഗമാണ് കൊണ്ടുപോകുന്നത്.
1: അതെ,
4: പിന്നെ സച്ചിക്ക് ഇരിക്കുമ്പോൾ ഈ മെസ്സിക്ക് അത്രയും ഒരു വശമൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. മെസ്സി നമുക്ക് സച്ചിൻ എന്ന് പറയുമ്പോ എല്ലാ എന്താ പറയാ എല്ലാ അച്ചീവ്മെന്റ്സും ആയി കഴിഞ്ഞു വന്നിട്ടാണ് വിരമിച്ചത്. എല്ലാം
1: നേടിയിട്ട് മെസ്സിയും എല്ലാം നേടിയിട്ട് തന്നെയല്ലേ വിരമിക്കുന്നത്?
4: എല്ലാം നേടി, പക്ഷെ എന്നാലും ടീം ഇപ്പോ മെസ്സി ഇല്ലാതെ പരിപൂർണ ആവില്ല. പക്ഷെ ഇന്ത്യൻ ടീം അങ്ങനെയല്ല, സച്ചിൻ ഇല്ലുമ്പോഴും ഇല്ലാതെ പോകുമ്പോഴും ടീം ഓൾറെഡി ഒരു തെറ്റായിട്ടാണ് സച്ചിൻ നിർമ്മിക്കുന്നത്.
1: ഉറപ്പായിട്ടും അത് ശരിയാണ്.
4: അതുപോലെ അർജന്റീന മെസ്സി ഇല്ലെങ്കിൽ ഒരു ശൂന്യമാണ്.
1: അപ്പൊ ഒരു വലിയ ശൂന്യത അവശേഷിപ്പിച്ചിട്ടാണ് മെസ്സി ഇവിടെ പറയുന്നത് അല്ലേ?
4: അതെ അതെ, അത് സത്യം. പിന്നെ എനിക്ക് കൂടുതൽ വിഷമമായിട്ടുള്ളത് ഡിവില്ലിയേഴ്സ് വിരമിച്ചപ്പോഴായിരുന്നു കേട്ടോ.
1: അത് ശരി.
4: അതെ,
1: അത് എന്തുകൊണ്ടാണ്?
4: പറഞ്ഞ് വിരമിച്ചപ്പോ കാരണം അത്രയും പ്രയത്നിച്ചിട്ട് ഒന്നും നേടാൻ കഴിയാതെയാണ് പോയത്.
1: ശരിക്കും എന്തൊരു പറച്ചിലായിരുന്നു അല്ലേ അത്? ഐ ആം ടയേർഡ്.
4: കാരണം ക്രിക്കറ്റ് ലോകത്തിലെ ആ സമയത്ത് ഏറ്റവും മികച്ചൊരു കളിക്കാരൻ ഡിവില്ലിയേഴ്സ് ആയിരുന്നു എല്ലാം കൊണ്ടും.
1: യെസ്, തീർച്ചയായിട്ടും. പക്ഷെ സച്ചിൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സച്ചിന്റെ വിരമിക്കില്ല സച്ചിൻ ഉപയോഗിച്ച വാക്കുകൾ ഓർമ്മയുണ്ടോ? ഓൾ മൈ ഫ്രണ്ട്സ് സെറ്റിൽ ഡൗൺ, ലെറ്റ് മീ ടോക്ക്, ഐ ഗെറ്റ് മോർ ആൻഡ് മോർ ഇമോഷണൽ എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യൻ സംസാരം ആരംഭിച്ചത് അല്ലേ? അതെ, ഉറപ്പായിട്ടും. ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് നമ്മുടെ മുന്നിൽ അല്ലേ?
4: അതെ അതെ, ഇതിലെല്ലാം പോകുമ്പോ ഒരു അച്ചീവ്മെന്റ് നേടാൻ പറ്റാതെ പോകുമ്പോ വിഷമമുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ.
1: സി ആർ സെവനും നെയ്മറും ഒക്കെ പോകുമ്പോ നമുക്കുള്ള വിഷമം അതാണ്.
4: ഇത്രയും വലിയ പ്രതിഭകളായിട്ടും ഒന്നും നേടാൻ പറ്റാതെ പോകുമ്പോ ഉള്ള വിഷമമാണ് കൂടുതൽ വിഷമം.
1: ഉറപ്പായിട്ടും.
4: അതെ, അതായിരിക്കും കൂടുതൽ.
1: എന്തായാലും താങ്ക് യു സോ മച്ച് ഷെറോൺ വിളിച്ചതിൽ. കോൾ കട്ടായിട്ടുണ്ടെങ്കിലും താങ്കൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഇന്ന് സന്തോഷം എന്ന് പറയാൻ തോന്നില്ല, കാരണം നമ്മുടെ പ്രിയപ്പെട്ട മെസ്സി വിരമിച്ചിരിക്കുകയാണ്. ദേശീയ ടീമിൽ നിന്ന് നീലയും വെള്ളയും കുപ്പായത്തിൽ ഇനി നമുക്ക് മെസ്സിയെ കാണാൻ പറ്റുന്നില്ല. അപ്പോഴും നേരത്തെ നിത്യം പറഞ്ഞ പോലെ അത്ഭുതങ്ങളുമായിട്ട് വീണ്ടും ആ നീലയും വെള്ളയും കുപ്പായത്തിൽ അദ്ദേഹം വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാമല്ലേ. അങ്ങനെ ആവട്ടെ, കുറച്ച് നാൾ കൂടി നമുക്ക് മെസ്സിയുടെ കളി കാണാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഏറ്റവും ഭാഗ്യമെന്ന് നമ്മൾ കരുതുക. മെസ്സി ആയാലും നെയ്മർ ആയാലും സി ആർ സെവൻ ആയാലും അവരുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതാണ് കാൽപന്ത് ലോകത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. അർജന്റീനയുടെ ആരാധകരുണ്ടായിരുന്നു, അർജന്റീനൻ ടീമിനെ തീരെ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ കൂടിയും മെസ്സി എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഒരേ ഒരു വികാരമാണ്, അത് കാൽപന്തിൻ്റെ മനോഹാരിതയാണ്, കാൽപന്തിൻ്റെ മിഷിഹായാണ്, കാൽപന്തിൽ മഹേന്ദ്രജാലം കാണിച്ച ആ മനുഷ്യനാണ്. നീലയും വെള്ളയും കുപ്പായത്തിൽ നിന്ന് ഇപ്പോൾ വിട പറയുന്നത്, അത് ഊരി വെച്ചിരിക്കുന്നത്. പിതാവിൻ്റെ മരണത്തെ തുടർന്ന് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. എന്തായാലും ആ തീരുമാനം ഒഫീഷ്യലായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
5: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സഞ്ജു വീണ്ടും ദേശീയ ടീമിൽ. സി ജെ പി സമരം കേസുകൾ പിൻവലിച്ച സുപ്രീംകോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡൽഹിയിലെ കൊക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എല്ലാ കേസുകളും പൂർണ്ണമായും അവസാനിപ്പിച്ചതായി സുപ്രീംകോടതി വ്യക്തമാക്കി. ജൂലൈ 20 മുതൽ 25 വരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകളാണ് റദ്ദാക്കിയത്. നീതി ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രസ്താവിച്ചു. പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. ഇതോടെ ശനിയാഴ്ച ഡൽഹിയിൽ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ മാർച്ച് സി ജെ പി പിൻവലിച്ചു. കേസുകൾ റദ്ദാക്കിയതിന് സി ജെ പി കോടതിയിൽ നന്ദി അറിയിച്ചു. ഇത് ചരിത്രമെന്നും സി ജെ പി കോ കൺവീനർ സൗരവ് ദാസ് പ്രതികരിച്ചു. എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്കെന്ന കേന്ദ്രത്തോടും സൗരവ് ദാസിനോടും ചീഫ് ജസ്റ്റിസ് തിരിച്ചും പറഞ്ഞു. കേസിൽ സുപ്രീംകോടതിയിൽ കേരളവും നിലപാട് അറിയിച്ചു. കേസുകളുടെ വിവരങ്ങൾ കൈമാറി കോടതി നിർദ്ദേശമനുസരിച്ച് തുടർ നടപടിയെടുക്കാമെന്ന് കേരളം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സുപ്രീംകോടതി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയെ ന്യായീകരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്ത്രീകളുടെ സുരക്ഷയാണ് കാന്തപുരം ഉദ്ദേശിച്ചതെന്നും ഈ കാലഘട്ടത്തിൽ വേട്ടയാടപ്പെടുന്നത് സ്ത്രീകളെന്നും സാദിഖ് അലി തങ്ങൾ പണ്ഡിജോചിതമായ അഭിപ്രായം അധികം പ്രകടിപ്പിച്ചതാണ്. അതിനപ്പുറത്തൊന്നും പറയാനില്ല. വർത്തമാനകാലത്ത് സ്ത്രീകൾ ഏറെ വേട്ടയാടപ്പെടുന്നു. അതൊക്കെ ഉദ്ദേശിച്ചാകാം അധികം പറഞ്ഞിട്ടുണ്ടാവുക. സാമൂഹ്യമായിട്ടുള്ള അവസ്ഥയെ പരാമർശിച്ച് പറഞ്ഞതാകാം. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാകാം. സാമൂഹ്യമായ ഇത്തരം അവസ്ഥയിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമെന്നില്ല, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണെന്നും പാണക്കാട് തങ്ങൾ. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ തരം താഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നും രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം ചിലരുടെ നുണകളുടെ അലയൊലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. രാവിലെയായിരുന്നു പ്രധാന സെഷൻ നടന്നത്.

കിർഗിസ്ഥാന് തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫിൽ നിന്ന് പാക് സർക്കാരിന്റെ എഡിറ്റിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ചില ലോക നേതാക്കളെ ഒഴിവാക്കി പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫിനെ മധ്യഭാഗത്താക്കിയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്തത്. പാക് പ്രധാനമന്ത്രി ഓഫീസ് പിന്നീട് ഈ ചിത്രം നീക്കുകയും ചെയ്തു. ഉച്ചകോടിക്ക് മുന്നോടിയായി അംഗരാജ്യങ്ങളുടെ തലവന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഒന്നിച്ചു നിൽക്കുന്നതായിരുന്നു ചിത്രം. അനാശാസ്യ കേന്ദ്രങ്ങളിൽ ലൈംഗിക ആവശ്യങ്ങൾക്കായി എത്തുന്ന ഇടപാടുകാർക്കെതിരെയും കേസെടുക്കാമെന്ന് ഹൈക്കോടതി. ഇവിടെ എത്തുന്നവരെ വ്യഭിചാര പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണക്കാക്കും. 1956 മോറൽ ട്രാഫിക് നിയമത്തിലെ 5-7 വകുപ്പുകൾ പ്രകാരം അവർക്കെതിരെ കേസെടുക്കാമെന്ന് ജസ്റ്റിസുമാരായി വി രാജ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു.

0: സഞ്ജുവി സാംസൺ ദേശീയ ടീമിൽ. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദവാർത്ത 6 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening. Station clockil ippol samayam 5 mani kazhinju krithyam 5 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 64%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ഈ മാസത്തെ ആദ്യത്തെ ബാക്ക് ടു ഹോം ഈ മാസം, ഇത് സെപ്റ്റംബർ മാസം, 9-ാമത്തെ മാസം. 8 മാസങ്ങൾ 2026 കടന്നു പോയതിന് ശേഷം മുന്നോട്ട് വരുന്ന മാസം. സെപ്റ്റംബർ 1-ാം തീയതിയാണ്, 8 മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 2026 എന്ന വർഷം ഇന്നലെ തുടങ്ങിയതുപോലെ ആയിരിക്കും. എല്ലാ മാസവും 1-ാം തീയതി ആവുന്ന സമയത്ത് ഞാനിത് വർത്തമാനം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പല റെസൊല്യൂഷൻസും പ്ലാൻസും ഒക്കെ തന്നെ നമുക്കൊന്ന് വിലയിരുത്തുന്നതിനും എത്ര ദൂരം നമ്മൾ അത് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരാനുമൊക്കെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇനിയുമുണ്ട് ഈ വർഷത്തിൽ 4 മാസങ്ങൾ. എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ 2026 ചെയ്ത് തീർക്കണം എന്ന് കരുതി കൂട്ടിയ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ വൈകിയിട്ടില്ല. 4 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് 100-120 ദിവസം വരും. ആ ദിവസങ്ങൾ പരമാവധി ഉപയോഗിച്ചാൽ മതി കേട്ടോ. മാത്രമല്ല, ഇനി ഈ ഒരു വർഷത്തിന്റെ അവശേഷിക്കും മാസങ്ങൾ, പ്രത്യേകിച്ചും UAE ഒക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാലാവസ്ഥ കിട്ടുന്ന, ഏറ്റവും സുഖകരമായിട്ടുള്ള കാലാവസ്ഥ കിട്ടുന്ന ദിവസങ്ങളാണ്. ഞാനിത് പറയുന്ന സമയത്ത് ഇന്നലെ രാത്രി മുതൽ ഹെവി ഹ്യൂമിഡിറ്റി കാരണം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സെക്കൻഡിൽ ശരീരം ആകെ വിയർക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. പക്ഷെ മാറും, വരും ദിവസങ്ങളിലേക്ക് കാലാവസ്ഥയൊക്കെ നല്ല രീതിയിൽ മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം സ്കൂളുകൾ തുറന്നു. ഇന്നലെ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരിക്കും 1-ാം തീയതിയൊക്കെ പ്രമാണിച്ചുകൊണ്ട്. എന്തായാലും റോഡിൽ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ രാവിലെ മുതൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അത് പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണെങ്കിലും ആൻഡ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫീസ് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് റോഡിലെ ഈ പുതുക്കിയ തിരക്ക്, അല്ലെങ്കിൽ സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ ശേഷം ആദ്യം ഉണ്ടാവുന്ന ഒരു തിരക്കിനെ കുറിച്ചൊക്കെയുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. എന്തായാലും കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് UAE ഒരു പുതിയ ബോധവൽക്കരണ ക്യാമ്പയിൻ നമ്മുടെ UAE ആഭ്യന്തര മന്ത്രാലയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂൾ സ്റ്റുഡൻസിന്റെ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് MOI ഫെഡറൽ ട്രാഫിക് കൗൺസിലിന്റെ സഹകരണത്തോടെ പുതിയൊരു ക്യാമ്പയിൻ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. 2026 വർഷത്തെ 4-ാം പാദ ക്യാമ്പയിനാണ് നമ്മുടെ സ്റ്റുഡൻസിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വഴി എന്ന ഒരു പ്രമേയത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. സ്റ്റുഡൻസിനിടയിൽ ശരിയായിട്ടുള്ള റോഡ് സുരക്ഷാ ശീലങ്ങളും ആൻഡ് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധമൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞ് ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു മാസം സെപ്റ്റംബർ മാസം എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്ന നല്ലൊരു മാസമാകട്ടെ എന്ന ആശംസയോടെ, ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് എന്തായാലും ആരംഭിക്കാം. ദിവസം തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത്. ഐ തിങ്ക് ഐ എം എ കൈൻഡ് ഓഫ് മോർണിംഗ് പേഴ്സൺ അല്ലേ. വൈകുന്നേരത്ത് ഒന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ടോ? നിങ്ങൾ വൈകുന്നേരത്ത് കുറച്ച് പാട്ടൊക്കെ കേട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലിരിക്കുന്ന സമയത്തായിരിക്കും ഇവൻ വന്ന് ഇവ എന്തൊക്കെ വർത്താനമായി പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, മെസ്സേജ് അയച്ച് പറയണം. ഐ എം വെരി ഓപ്പൺ ടു ദാറ്റ്. നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. എന്തായാലും ഇന്നത്തെ ദിവസം മുതൽ വി ആർ ആക്ച്വലി ഗിവിങ് യു ദ മൂവി ടിക്കറ്റ്സ് ഏത് പടത്തിന്? ഈ ആഴ്ച എല്ലാ മലയാളികളും ഒന്നുപോലെ അല്ലെങ്കിൽ ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമ ഓണത്തിന് റിലീസാകുമെന്ന് പ്രതീക്ഷിച്ച് ഇത്തിരി നീണ്ടുപോയ സിനിമ ദാറ്റ്സ് ഐ ആം ഗെയിമിനുള്ള ടിക്കറ്റ്സ് ഞാനിവിടെ എടുത്ത് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതിനുള്ള ചോദ്യത്തിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകാം. എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാണണ്ടേ നമുക്ക് ഈ വീക്കെൻഡിൽ തന്നെ ദുൽഖർ സൽമാന്റെ മലയാളത്തിലേക്കുള്ള ഒരു വലിയ തിരിച്ചൊരു ഐ ആം ഗെയിമിന്. അപ്പോൾ പാട്ട് കേട്ട് ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഷടപടയിൽ നിന്ന് ഓടി തിരിച്ചു.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ട്രെൻഡിങ് സോങ് ഓഫ് ദി ഇയർ.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Amone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഐ ആം ഗെയിം. മലയാളികൾ മാത്രമല്ല പാൻ ഇന്ത്യൻ ഓഡിയൻസ് ഇന്ന് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ദുൽഖർ സൽമാൻ എന്ന താരം. അതിരുകൾക്കപ്പുറത്തേക്ക് കടന്ന് ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഉൾപ്പെടെ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു സ്റ്റാർഡം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മലയാള സിനിമയുടെ ടോർച്ച് ബെയറായി ഇന്ന് പാൻ ഇന്ത്യൻ ഹിറ്റായി, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന, പ്രേക്ഷകർ പല ഭാഷകളിലായി കാത്തിരിക്കുന്ന ഈ വർഷത്തെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാള ചിത്രങ്ങളിലൊന്ന് ഐ ആം ഗെയിം അങ്ങനെ ഈ ഒരു വാരാന്ത്യത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നമ്മളെല്ലാവരും വളരെ എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. ആൻഡ് മാത്രമല്ല, ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ, അതായത് ഇന്ന് വൈകുന്നേരത്ത് ഇന്ത്യൻ സമയം 5 മണിക്കോ മറ്റോ ആണ് അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നത്, മിനിറ്റുകൾക്കുള്ളിൽ, ലിറ്ററലി മിനിറ്റുകൾക്കുള്ളിൽ തിയേറ്ററുകളെല്ലാം തന്നെ ഹൗസ്ഫുള്ളായി മാറുന്ന ഒരു കാഴ്ച. അതായത് റിലീസ് ചെയ്യപ്പെടുന്ന തിയേറ്ററുകളിലെ എല്ലാം തന്നെ ആദ്യ ദിവസത്തെ ഷോസ് കംപ്ലീറ്റ്ലി ഹൗസ്ഫുള്ളായി മാറുന്ന അത്രമാത്രം വെയിറ്റ്, അല്ലെങ്കിൽ അത്രമാത്രം കാത്തിരിപ്പ് പ്രേക്ഷകർക്കിടയിൽ ഈ ഒരു സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വന്തം സ്വത്താണ് ദുൽഖർ സൽമാൻ. അദ്ദേഹം ഏതാണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ഡയറക്ട്ലി ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. മാത്രമല്ല, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യൻസ് ആവട്ടെ, അണിയറ പ്രവർത്തകരാവട്ടെ, എല്ലാം തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ അത്രമാത്രം വർദ്ധിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ്. RDX എന്ന് പറയുന്ന കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷത്തെ രണ്ടു വർഷത്തിന് മുൻപെയുള്ള ഒരു ഓണം റിലീസ്, കംപ്ലീറ്റ്ലി ഹിറ്റടിച്ച നഹാസ് ഹിദായത്ത് എന്ന സംവിധായകന്റെ 3 വർഷം നീണ്ട ഏറ്റവും വലിയ എഫേർട്ടാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ. ഇതുവരെയും മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത തരം ജോണറിൽ ഒരുങ്ങുന്ന ഒരു ചിത്രം. ഇപ്പോൾ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രെയിലറിൽ നമ്മൾ കണ്ടതല്ല പടം. ട്രെയിലറിൽ ആക്ച്വലി അവർ അതിൻ്റെ ഒരു ലിംസ് പോലെ ചിലപ്പോൾ ചില നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചില പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലൊരു സംഗതിയാണ് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് സിനിമ ശരിക്കും ഞെട്ടിക്കും. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് അറിയോ, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റ് മേക്കേഴ്സിൽ ഒരാളായിട്ടുള്ള സംവിധായകനാണ് ഇന്ന് ലോകേഷ് കനകരാജ്. ഈ ഒരു സിനിമയിൽ, നമ്മുടെ ഐ ആം ഗെയിമിൽ ഒരു മുഖ്യ കഥാപാത്രം ചെയ്തിരിക്കുന്ന തമിഴ് താരം കദിറിനെ ഈ ഒരു സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ലോകേഷ് കനകരാജാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഈ സ്ക്രിപ്റ്റ് എനിക്കറിയാം, സോ നീ കഥ പോലും കേൾക്കാതെ ഈ സിനിമയിൽ പോയി അഭിനയിച്ചോ എന്നാണ് കദിറിനോട് ലോകേഷ് പറഞ്ഞിട്ടുള്ളത് അത്രേ. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, ലോകേഷ് കനകരാജിനെ പോലെ ഒരു സംവിധായകൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംതിങ് ഇസ് ദെയർ അല്ലേ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് അധികം നീളം ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു വീക്കെൻഡിൽ September 3 ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തുകയാണ് നമ്മുടെ സ്വന്തം ഐ ആം ഗെയിം. ആൻഡ് UAE GCC ഒക്കെ ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ദുൽഖറിന്റെ സ്വന്തം വേഫറർ ഫിലിംസ് തന്നെയാണ്. അപ്പോൾ ടിക്കറ്റ് വേണ്ട നിങ്ങൾക്ക്, എനിക്കറിയാം നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെന്ന്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കും, വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. ദുൽഖറിന്റെ കരിയറിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സിനിമയിൽ നിന്നുള്ള ഒരു BGM ഞാനിവിടെ അങ്ങോട്ട് പ്ലേ ചെയ്യും. അത് ഏത് സിനിമയിലേതാണ് എന്ന് നിങ്ങൾ ഗസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. കൃത്യമായിട്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും ഐ ആം ഗെയിം കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവോയ്സ്. സോ ദ BGM ഗോസ് ലൈക്ക് ദിസ്.

0: ഈ സിനിമയുടെ ഏതാണ്ട് ഒരു ഇന്റർവെൽ പോർഷനോട് അടുക്കുന്ന സമയത്ത് ഈ ഒരു ബി ജി എമ്മിന്റെ അകമ്പടിയോടെ ദുൽഖർ സൽമാന്റെ ഒരു സ്ലോ മോഷൻ നടത്തമുണ്ട്. യാ മോനെ, ഒന്നും പറയാനില്ല അല്ലേ? ഓഫ് കോഴ്സ് ഫാൻസൊക്കെ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്തൊരു മൊമെന്റ് തന്നെയായിരിക്കും. ദുൽഖർ സൽമാന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ. അപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണ് ഈ സിനിമ, അല്ലെങ്കിൽ ഏത് സിനിമയിലെ വിജയമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ, ഹോം തിയേറ്ററിന്റെ എച്ച് ടി സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, എച്ച് ടി സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ചെയ്ത നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ആൻഡ് മാത്രമല്ല, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൂടിയുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഈസ്റ്റേൺ എമിറേറ്റ്സിൽ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി റാക്കിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മെസ്സേജിന്റെ ഫോർമാറ്റ് അയക്കുന്ന കൂട്ടത്തിൽ റാക്ക് എന്ന് കൂടി ചേർത്ത് അയച്ചോളൂ. നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് നമ്മൾ കരുതി വെക്കുന്നതായിരിക്കും. പലപ്പോഴും ഒരുപാട് പരാതികൾ വരാറുണ്ട്. കൂടുതൽ മൂവി സ്ക്രീനിങ്ങുകളും ദുബായിൽ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ ഷാർജയിലോ അല്ലെങ്കിൽ റാസൽ ഖൈമയിലോ ഉമ്മൽ ഖൈലോ ഒക്കെ ഉള്ളവർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടി നമ്മൾ സ്പെഷ്യലി പരിഗണിക്കുകയാണ്. സോ റാക്കിലുള്ളവർ ഉത്തരങ്ങളുടെ ഫോർമാറ്റ് അയക്കുമ്പോൾ എച്ച് ടി സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിനൊപ്പം തന്നെ റാക്ക് എന്ന് കൂടി ചേർത്ത് അയച്ചോളൂ. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ, ഇനി ഒട്ടും വൈകണ്ട, കാത്തിരിക്കാം. ഐ എം ഗെയിമിന്റെ റിലീസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 3 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഐ എം ഗെയിം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദി റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് എവിടേക്കാണ് ട്രാഫിക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ എളുപ്പം എവിടേക്കാണ് ട്രാഫിക് ഇല്ലാത്തത് എന്ന് പറയുന്നതായിരിക്കും. കാരണം ക്ലോക്കിലേക്ക് അല്ലെ, ക്ലോക്കിലേക്കല്ല, നമ്മുടെ സ്ക്രീനിലേക്ക് മാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സാണ് കാണാൻ സാധിക്കുന്നത്. ഓൾ ദ വേ ഫ്രം ജബലാലി സൈഡിൽ നിന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഹെസ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്ഡ് ആണ്. അൽഖേൽ റോഡിൽ മെയിൻലി ട്രാഫിക് കഞ്ചഷൻസ് ആ ഒരു ദുബായ് ഹിൽസ് എസ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് മർക്കത്ത് ഭാഗത്തും വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ബേ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്കും അൽഖേൽ റോഡിലും ഇന്ന് നല്ല കഞ്ചഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ദുബായ് അല്ലൈൻ റോഡിൽ സാധാരണ ഇല്ലാത്ത രീതിയിൽ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ റിപ്പോർട്ടിംഗ് അറൌണ്ട് നാദൽ ഷിബ ഭാഗത്തായിട്ട് കുറച്ചധികം കഞ്ചഷൻസ്, അവിടെ നിന്നും ആ ഒരു സിൽക്കണോയാസിസ് ഒക്കെ എത്തുന്നവരെ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. ആൻഡ് ഒരു മൈനർ ആക്സിഡന്റും ആ ഒരു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാസൽഖോർ റോഡിൽ അൽവർക്ക ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് കാണുകയാണെങ്കിൽ അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഒന്നും ചെയ്യേണ്ട, ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ഡ്രൈവ് തന്നെ ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡ്രൈവിംഗ് സീറ്റിൽ അല്ലാതെ മറ്റിടത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചോളൂ 0585829220 നമുക്കത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാം. പിറകെ വരുന്നവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റും.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
7: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
6: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
7: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
6: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

കയ്യിലിരിക്കുന്നത് ഐഫോണിന്റെ 17 സീരീസ് ആണ്. ഐഫോൺ 17 പ്രോ ആണ്, 17 പ്രോ മാക്സ് ആണ്. പക്ഷെ എന്നാലും ഒരു രസമില്ല. അത് അടുത്ത സീരീസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫോൺ അപ്ഗ്രേഡ് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടോ, അങ്ങനെയാണെങ്കിൽ നല്ല സമയമാണ് ഐഫോൺ 18 സീരീസിലേക്ക് മാറാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ. അതിൻ്റെതായിട്ടുള്ള പല ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ റിവീൽ ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് മാത്രമല്ല, ആപ്പിളിൻ്റെ ചരിത്രത്തിൽ ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ നിർണായകമാണ്. സ്റ്റീവ് ജോബ്സിന് ശേഷം ആപ്പിളിനെ ഇത്രത്തോളം എത്തിച്ച, അത് നല്ല രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വിമർശനങ്ങളുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ തന്നെയും, ഏറ്റവും അധികം പറയപ്പെട്ട പേര് ടിം കുക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇന്നോവേഷൻസ് ഒരുപാട് ആപ്പിൾ എന്ന കമ്പനിയെ വളർത്തുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ടിം കുക്ക് ഇന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. ആപ്പിളിൻ്റെ പുതിയ CEO ആയിട്ട് ജോൺ ടെർണസ് എന്ന വ്യക്തിയെ അധികാരം ഏറ്റെടുക്കുകയാണ്. 2011 കമ്പനിയുടെ സഹസ്ഥാപകനായിരുന്ന സ്റ്റീവ് ജോബ്സിൻ്റെ പിൻഗാമിയായിട്ട് ചുമതലയേറ്റ കുക്ക് ഏതാണ്ട് 15 വർഷം കൊണ്ട് പലതരത്തിലുള്ള മോഡലുകളാവട്ടെ, അല്ലെങ്കിൽ ഐപാഡിൻ്റെ ഒക്കെ പലതരത്തിലുള്ള വിന്യാസങ്ങൾക്ക് കാരണമായി മാറിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ആപ്പിളിൻ്റെ അടുത്ത്

0: സിഇഒ ആയിട്ട് ഹാർഡ്വെയർ എഞ്ചിനീയർ സീനിയർ വൈസ് പ്രസിഡന്റ് ആയ ജോൺ ടെന്നസ് അങ്ങനെ ചുമതലയേൽക്കുകയാണ്. അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം വരുന്ന ഐഫോണിന്റെ 18 സീരീസിൽ, ഇത് കേൾക്കുന്ന സമയത്ത് എന്തായാലും 18 മാറാൻ വലിയ പ്ലാൻ ഇല്ലാത്തവർ തന്നെ വിചാരിക്കും എന്തിനാണ് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഫോൺ എന്ന്. പക്ഷെ അങ്ങനല്ല, ആപ്പിളിന്റെ 18 സീരീസ് വരുന്ന സമയത്ത് കുറേയധികം പുതിയ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ 2nm പ്രോസസറുമായിട്ട് വരുന്ന ഒരു ഫോണായിരിക്കും. പെർഫോമൻസിൽ വലിയൊരു കുതിച്ചു ചാട്ടം, അതായത് പടപടയെന്ന് ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ആപ്പും കാര്യങ്ങളും ഒക്കെ ഓപ്പൺ ആകും. ലാഗ് ഇല്ല, ഡിലേ ഇല്ല, കംപ്ലീറ്റ്ലി കിഡിലൻ ഫംഗ്ഷൻ, അതായത് ഏകദേശം 30% വരെ മികച്ച എനർജി എഫിഷ്യൻസി നൽകുന്ന ഏറ്റവും പുതിയ ചിപ്സെറ്റ് ആയിരിക്കും. അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ 2nm പ്രോസസർ ആയിരിക്കും. 820 പ്രോ ചിപ്പാണ് ഈ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ 18 സീരീസിൽ വരാൻ വേണ്ടി പോകുന്നത്. വേരിയബിൾ അപ്പർച്ചർ തരുന്ന DSLR ലെവലിലുള്ള ക്യാമറയാണ് ഇവർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ലൈറ്റിങ്ങിനനുസരിച്ച് ഫിസിക്കലായിട്ട് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുന്ന അപ്പർച്ചർ മെയിൻ ക്യാമറയിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ രാത്രികാല ഫോട്ടോസിന്, പ്രത്യേകിച്ചും ഈ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്കും പോർട്രേറ്റ് ഷോട്ടുകൾക്കൊക്കെ പ്രൊഫഷണൽ ക്യാമറയിലെടുത്താൽ, ഓൾറെഡി ആപ്പിളിൻ്റെ ക്യാമറാസ് ഓൾവേസ് എക്ലെയിംഡ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രാ ലെവൽ പെർഫെക്ഷൻ തന്നെയായിരിക്കും ഇനിയിപ്പോൾ 18 സീരീസിലൂടെ കിട്ടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. 35% ചെറിയ ഡൈനാമിക് ഐലൻഡ് ആയിരിക്കും വരുന്നത്. അതായത് ആ മുകളിലത്തെ ചെറിയൊരു നോട്ട് ഉണ്ടല്ലോ, അത് ഫേസ് ഐ ഡി ഘടകങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് അടിയിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ അവിടെ കുറച്ചൊരു ചെറിയ നോട്ട്, അപ്പോൾ കുറച്ച് കൂടുതൽ വലിപ്പമുള്ളൊരു സ്ക്രീൻ, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ സംഭവങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ആപ്പിളിന് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയാണ് ആപ്പിളിൻ്റെ ബാറ്ററിയെ കുറിച്ചിട്ട്, ബാറ്ററി എഫിഷ്യൻസിയെ കുറിച്ചിട്ട്. പക്ഷേ ആപ്പിൾ സ്വന്തമായിട്ട് വികസിപ്പിച്ച C2 5G മോഡവും ആൻഡ് വലിയ ബാറ്ററിയും ഒക്കെ കാരണം ഐഫോൺ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്ററി ലൈഫ് ആയിരിക്കും 18 സീരീസ് മുതൽ കിട്ടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ സീരീസ് ഇറങ്ങിയ സമയത്ത് എല്ലാവരും അതിൻ്റെ ഓറഞ്ച് കളർ ഫോണുകൾക്ക് വേണ്ടിയിട്ട് ആയിരുന്നല്ലോ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം അതൊരു എക്സ്ട്രാ പ്രിവിലേജ് ആയിട്ട് കരുതിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അത് ഡാർക്ക് ചെറി കളറിലാണ് ഏറ്റവും അതിൻ്റെ ഹൈലൈറ്റ് മോഡൽ വരാൻ വേണ്ടി പോകുന്നത്. മുൻവശത്തും പിൻവശത്തും ഒക്കെ കൂടുതൽ പ്രീമിയം ലുക്ക് നൽകുന്ന ഒരു ഡീപ്പ് വൈൻ ഫിനിഷുള്ള പുതിയൊരു കളർ ഓപ്ഷൻ കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, കുറേയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും കേട്ട് കേട്ട് മടുക്കത്തില്ലേ. അപ്പോൾ ഒരു കിഡിലൻ ഡിവൈസ് ആണ്. ആക്ച്വലി ആപ്പിൾ ഇതുവരെയും കൊണ്ടുവന്നിട്ടുള്ളതിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ, ഇപ്പോൾ 17, 16 സീരീസുകളിലൊക്കെ ഉണ്ടായിരുന്ന അപ്ഡേറ്റ്സിനേക്കാൾ കുറേയധികം അപ്ഡേറ്റ്സ് ഇൻ ആൻഡ് ഔട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ മോഡലാണ് വരാൻ വേണ്ടി പോകുന്ന 18 സീരീസ് ഡിവൈസുകളെന്നാണ് കേട്ടിടത്തോളം അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നോക്കാം, വരട്ടെ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CGP സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. ശനിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച് പിൻവലിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. പാകിസ്ഥാനും ചൈനയ്ക്കു മുന്നിൽ നിലപാട് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി. ഭീകരത നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ല. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർച്ചയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാന്തപുരത്തിന്റെ പരാമർശം തള്ളാതെ മുസ്ലിം ലീഗ്. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രസ്താവന ആകാമെന്ന് സാദിഖ് അലി തങ്ങൾ. കേരള സർവകലാശാല പരിപാടിയിലെ വന്ദേമാതരം, SFI മാർച്ചിൽ സംഘർഷം. നേപ്പാൾ ദുരന്തം, മരണസംഖ്യ 1000 കടന്നു. സഞ്ജുവി സാംസൺ ഇന്ത്യൻ ടീമിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരള സർവകലാശാലയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിനെതിരെ SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. SFI കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ 3 വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് ലാത്തിചാർജ് അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പെൺകുട്ടികൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കുപറ്റിയെന്നും എതിർ ശബ്ദം ഉയർത്തുന്നവരെ മർദ്ദിച്ചൊതുക്കുക എന്ന UDF സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ സംഘപരിവാർ വിധേയത്വം തുറന്നുകാട്ടപ്പെടുന്നതിലുള്ള അസഹിഷ്ണുതയാണോ പോലീസ് നടനായാട്ടിന് പിന്നിലുള്ളതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. CJP സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. ഡൽഹിയടക്കം ഇന്ത്യയുടെ വിവിധയിടങ്ങളിലെടുത്ത കേസുകൾ റദ്ദാക്കാൻ തീരുമാനം. നീതി ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഗുരുതര കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ വേറെ കേസെടുക്കും. സുപ്രീംകോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി. ശനിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച് പിൻവലിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. ഇക്കാര്യം സുപ്രീംകോടതിയിൽ നേരിട്ടറിയിച്ച് CJP വക്താവ് സൌരവ് ദാസ്. സർക്കാർ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജീവനൊടുക്കിയവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന് കേന്ദ്രം അറിയിച്ചു. സുപ്രീംകോടതിയിലാണ് കേന്ദ്രം തീരുമാനം അറിയിച്ചത്. യുദ്ധങ്ങളും തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഭീകരവാദത്തിനുള്ള ധനസഹായം, റിക്രൂട്ട്മെന്റ്, തീവ്രവാദത്തിന് സുരക്ഷിത താവളങ്ങൾ ഒരുക്കൽ എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കണമെന്നും പ്രധാനമന്ത്രി. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫിൽ പാക് സർക്കാരിന്റെ എഡിറ്റിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ചില ലോക നേതാക്കളെ ഒഴിവാക്കി. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫിനെ മധ്യഭാഗത്താക്കിയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്തത്. പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിന്നീട് ഈ ചിത്രം നീക്കി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി തന്റെ സന്തോഷം പങ്കുവച്ചത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരംതാഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം, ചിലരുടെ നുണകളുടെ ആലയോലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രംഗത്ത്. വിനാശം പ്രവചിച്ചവർ തോറ്റമ്പിയെന്നും ഇന്ത്യ വീണ്ടും തഴച്ചു വളരുകയാണെന്നും ഇന്ത്യയുടെ 7.8% GDP വളർച്ചയെ ചൂണ്ടിക്കാട്ടിയുള്ള സെൽഫി വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ പ്രോത്സാഹിപ്പിക്കണമെന്നും പരമാവധി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്നും പ്രധാനമന്ത്രി. കാന്തപുരത്തിന്റെ പരാമർശം തള്ളാതെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രസ്താവന ആകാമെന്നും വർത്തമാനകാലത്ത് സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ അവസ്ഥയാകും കാന്തപുരം ഉദ്ദേശിച്ചത്. മതപണ്ഡിതന്റെ അഭിപ്രായമാണതെന്നും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയുള്ള അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും സാദിഖ് അലി തങ്ങൾ. സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഐക്യമാണ് പ്രധാനമെന്നും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കി. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ സർക്കാരിനോട് ചോദ്യവുമായി ബിജെപി. സ്ത്രീ വിരുദ്ധ പ്രസ്താവനയിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? രാഹുൽഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും ബിജെപിയുടെ ചോദ്യം. സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത സംഘടനകൾ. പ്രത്യയശാസ്ത്ര ഷാഢ്യം പാർട്ടി ക്ലാസുകളിൽ മതിയെന്ന് SYS. പൊതുസമൂഹത്തിന് ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ, കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള സമ്മതിയല്ല. ലോകമെമ്പാടും പരാജയപ്പെട്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടവർ വിശ്വാസികളുടെ ആഭ്യന്തരകാര്യത്തിൽ ഇടപെടാൻ പറയേണ്ടതില്ലെന്ന് SYS മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലി സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ സിപിഐയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ നിർവാഹക സമിതി, ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെ. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സിപിഐക്ക് അതിനെക്കുറിച്ചിപ്പോൾ അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. LDF സിപിഐയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസമാണെന്ന് KRAJAN. സിപിഐ ശരിയായ ആവശ്യമാണ് ഉന്നയിച്ചത്, അക്കാര്യത്തിൽ ഉറച്ചുനിൽക്കുന്നു. LDFന്റെ സൃഷ്ടി സിപിഐയുടെ കൂടി ത്യാഗത്തിന്റെയും നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുവിട്ട് സിപിഐ പോകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. LDF ഭിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിലപാടെടുക്കുമ്പോൾ എല്ലാം കടുത്തതായിരിക്കും, എന്നാൽ അത് അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടല്ലെന്നും KRAJAN. പയ്യന്നൂരിലെ പിണറായി വിജയന്റെ പരിപാടിക്ക് ശേഷം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് സിപിഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതാക്കൾ. മുൻ MLA TI മധുസൂദനും ഏരിയ സെക്രട്ടറി P സന്തോഷും നഗരസഭാ ചെയർമാൻ സരിൻ ശശിയും അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടു. പിണറായി വിജയൻ ഭീഷണി പ്രസംഗം നടത്തുന്നുവെന്ന വ്യാഖ്യാനമാണ് വരുന്നതെന്ന് TI മധുസൂദനൻ. സിപിഎം സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെന്റാണെന്നും അക്കാര്യങ്ങളാണ് പിണറായി പൊതുസമൂഹത്തിൽ പറഞ്ഞതെന്നും അതിൽ ഭീഷണിയുടെ സ്വരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെ കാണുമ്പോൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലെ ഉറപ്പില്ലായ്മയാണെന്നും തങ്ങളുടെ കുറ്റമല്ലെന്നും മധുസൂദൻ. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ TIയുടെ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED നീക്കം. ആദ്യഘട്ടത്തിൽ 18 കോടിക്ക് മുകളിൽ വിലയുള്ള ആസ്തികൾ ED മരവിപ്പിച്ചിരുന്നു. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന കേസിലെ തുടരന്വേഷണം ആരംഭിച്ച SIT. പരാതിക്കാരായ വീണ ജോർജിന്റെയും ഗൺമാന്റെയും മൊഴി രേഖപ്പെടുത്തും. സംഭവം നടന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. KSU പ്രവർത്തകർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമോയെന്ന് SIT പരിശോധിക്കും. KAP 4th Battalion കമാൻഡന്റ് യു പ്രേമന്റെ നേതൃത്വത്തിലാണ് തുടരന്വേഷണം നടത്തുന്നത്. കൊച്ചി മെട്രോ 3rd ഘട്ട പദ്ധതിയുടെ രേഖ സർക്കാരിന് സമർപ്പിച്ചു. നെടുമ്പാശ്ശേരി വഴി അങ്കമാലിയിലേക്ക് മെട്രോ നീട്ടുന്ന പദ്ധതി രേഖയാണ് സമർപ്പിച്ചത്. എക്സൈസ് വകുപ്പിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി M ലിജു. കോട്ടയത്തെ ക്രമക്കേടിൽ തനിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്നും അപ്പോൾ തന്നെ നേരിട്ട് പോലീസ് ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എക്സൈസ് കമ്മീഷണറെ മന്ത്രി അഭിനന്ദിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധന നടത്തുന്നത്. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിലാണ് 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന കേരളം കുറേ നാളായി ആവശ്യപ്പെടുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. പരിശോധനാ റിപ്പോർട്ടിനായി കേരളം കാത്തിരിക്കുകയാണെന്നും അടുത്ത ദിവസങ്ങളിൽ പരിശോധന സംബന്ധിച്ച് ചർച്ചകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്ര നിലപാടെന്താണെന്ന് പരിശോധിക്കും. സുപ്രീംകോടതിയിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ മുതിർന്ന അഭിഭാഷകരുടെ സംഘത്തെ നിയോഗിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആശയത്തിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും ഈ മാസം അവസാനം ഡൽഹിയിൽ പ്രത്യേക യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികളടക്കം 4000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ ദുരന്തത്തിൽ കൊല്ലം പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണിരാജിനെ കാണാതായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 3916 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിദേശികളടക്കം 11000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ത്തിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. നദികളിലും അരുവികളിലും വീണ്ടും ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെയാണ് നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. ഹോർമോസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൈദരാബാദിലെ അതീവ സുരക്ഷാ മേഖലയായ മദ്രാസ് റെജിമെന്റ് കേന്ദ്രത്തിൽ ആയുധങ്ങളും വെടിയുണ്ടകളും മോഷണം പോയ സംഭവത്തിൽ കനത്ത സുരക്ഷാ വീഴ്ച. സെക്കന്ദരാബാദ് കന്റോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് AK-47 റൈഫിളുകൾ, 6 പിസ്റ്റളുകൾ, ഒരു ഇൻസാസ് റൈഫിൾ എന്നിവയടക്കം വെടിയുണ്ടകളും ആയുധങ്ങളുമാണ് മോഷണം പോയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായി T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു വി സാംസൺ, മറ്റ് ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ എന്നിവരും ടീമിലുണ്ട്. നേരത്തെ സഞ്ജുവിനെ സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. പരിക്കിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും മോചിതനായിട്ടില്ലെന്നാണ് വിവരം. ദിലീപ് ട്രോഫിയിൽ ഈസ്റ്റേൺ സോൺ ഫൈനലിൽ സെമിയിൽ സെൻട്രൽ സോണിനെ 4 wicketsന് തകർത്താണ് ഈസ്റ്റേൺ സോൺ ഫൈനലിലെത്തിയത്. സെൻട്രൽ സോൺ ഉയർത്തിയ 159 റൺസ് വിജയലക്ഷ്യം 6 wicket നഷ്ടത്തിൽ ഈസ്റ്റ് സോൺ മറികടന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും 266 റൺസാണ് എടുത്തത്. രണ്ട് ഇന്നിംഗ്സിലും വൈഭവ് സൂര്യവംശിയാണ് ഈസ്റ്റ് സോണിന്റെ ടോപ് സ്കോറർ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഓൾറൈറ്റ്, ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മളിവിടെ യു എ ഇയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും, അതായത് ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളെയും ഒരുക്കിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന സിറ്റിസൻസ് ആവട്ടെ റെസിഡൻസ് ആവട്ടെ എല്ലാവരുടെയും എല്ലാ തരത്തിലെയും ഉള്ള സുരക്ഷിതത്വം, അതായത് ഒരു തരത്തിലും ഒരാൾ, ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പോൾ ചില പരസ്യങ്ങൾ കണ്ട് നമ്മൾ സ്പാമിൽ ചെന്ന് വീഴാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സ്പാമും ഇവിടെ പാടില്ല എന്ന് നിഷ്കർഷിക്കപ്പെടുന്ന ഒരു രാജ്യം തന്നെയാണ് യു എ ഇ. സോ യു എ ഇയിൽ ഇന്ന് ആക്ച്വലി അത്തരത്തിൽ ദുബായിൽ പുതുതായിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദുബായിലെ ഡോക്ടേഴ്സിന് പരസ്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. 100% ഫലം കിട്ടുന്ന, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് യാതൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ ഇനി പാടില്ല. പ്രത്യേകിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഉപയോഗിക്കാൻ ഇനി അനുമതിയില്ല എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടേഴ്സിന് ഡി എച്ച് എയുടെ ഒരു മുന്നറിയിപ്പ് തന്നെ ഈ ഒരു സമയത്ത് കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ പല പരസ്യങ്ങളിലും, അതിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡെയിലി ബേസിസിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഈവൻ ഇപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡിന് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിന് ഉൾപ്പെടെ, ഇങ്ങനെ പല കാര്യങ്ങളിലും 100% നമുക്ക് ഗുണം തരുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ 100% ഗുണം തരുന്ന സർവീസ്, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് യാതൊന്നും ഇല്ലാത്തത് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ പലപ്പോഴും കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഒതൻറ്റിക്കേഷനായിട്ടാണ് ഒരു ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തോട് നമുക്കുള്ള അത്രമാത്രം വലിയ വിശ്വാസത്തെ ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഡി എച്ച് എ ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡോക്ടേഴ്സിന്റെ പരസ്യങ്ങൾക്ക് ഇനി മുതൽ നിയന്ത്രണം കൊണ്ടുവരികയാണെന്നാണ് ഇപ്പോൾ ഡി എച്ച്
1: അറിയിച്ചിട്ടുള്ളത്.
2: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
3: Mandrigam, mandrigam, mandrigam. Vaakugal, cheedigal, yaandrigam.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാ, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 തൊട്ട് 11 വരെ.
0: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: അപ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യല്ലേ?
4: ട്യൂൺ ചെയ്യല്ലേ?
2: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
0: ബ്രോട്ട് ടു യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ആൻഡ് ഓഫ്കോഴ്സ് ഇങ്ങനെ സീസണുകൾ മാറുന്നതനുസരിച്ച് പ്രത്യേകിച്ചും സമ്മറിലൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട സംഗതികളൊന്ന് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഗോ ടു
1: Health Tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഗതിയുടെ ഗുണവശങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഹെൽത്ത് ടിപ്സ് എടുക്കാൻ തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, നാട്ടിലെ സ്റ്റാറായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് സാത്തുക്കുടി, അല്ലേ? ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ ഒരു റെഫറൻസോടുകൂടി സാത്തുക്കുടിക്ക് ഒരു എക്സ്ട്രാ ഫാൻ ബേസ് വന്ന് കഴിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫ്രൂട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഇഷ്ടമാണ്, ചിലർക്ക് അത്ര വലിയൊരു ഫേവറേറ്റ് ലിസ്റ്റിലൊന്നും ഉള്ള ഫ്രൂട്ടല്ല സാത്തുക്കുടി. പക്ഷേ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോഷകങ്ങളും ആൻഡ് അത് ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജലാംശം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പഴങ്ങളിൽ ഒന്നാണ് സാത്തുക്കുടി. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു സമ്മർ സീസണിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും വെയിറ്റൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കലോറി കൂടുതലുള്ള മധുര പലഹാരങ്ങൾക്കൊക്കെ പകരം ഏതെങ്കിലും ഒരു പഴം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഒരു ഡയറ്റിൽ നല്ലൊരു മാറ്റം തന്നെയാണ്. സാത്തുക്കുടിയിലുള്ള ജലാംശമാവട്ടെ, അതോടൊപ്പം ഉള്ള ഫൈബറുകളാവട്ടെ, ഇതൊക്കെ കൂടുതൽ നേരത്തേക്ക് നമ്മുടെ ഒരു വയറ് ഫില്ലായിട്ട് തോന്നാൻ നമ്മളെ സഹായിക്കുന്ന ഫ്രൂട്ട്സ് ഇനങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഭാരം കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക ഭക്ഷണം എന്ന നിലയിൽ മാത്രം ഇതിനെ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ആക്ച്വലി സാത്തുക്കുടി കൊണ്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാത്തുക്കുടി ജ്യൂസ് ആരോഗ്യകരമായിട്ടുള്ള ഒരു പാനീയമാണെങ്കിലും അതിനകത്ത് എക്സ്ട്രാ ഷുഗറും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കലോറി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിലും പഞ്ചസാര ചേർക്കാതെ തന്നെ ജ്യൂസ് തയ്യാറാക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സാത്തുക്കുടി. സാത്തുക്കുടിയിൽ വൈറ്റമിൻ സി ഏറെ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ സി ശരിക്കും സാത്തുക്കുടിയിലൂടെ കിട്ടും എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ശരീരത്തിലെ അയണിൻ്റെ ആകിരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും കൊളാജൻ രൂപീകരണത്തിനുമൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻ സിയുടേതായിട്ടുള്ള കമ്പോണൻസ് നമുക്ക് സാത്തുക്കുടിയിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ദഹനത്തിന് ബെനിഫിറ്റായി മാറുന്ന ഫൈബർ കോണ്ടന്റുകളാവട്ടെ, ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഒരു ഉറവിടം എന്ന നിലയിലാവട്ടെ, ഒക്കെ തന്നെ സാത്തുക്കുടി മെച്ചപ്പെട്ടൊരു ഫ്രൂട്ട് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത്തെ ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലം കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, എക്സസൈസുകൾ ചെയ്യാറുണ്ട്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇന്നത്തെ ജനറേഷൻ വളരെ കെയർഫുള്ളാണ് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളിലുള്ള ഏറ്റവും വലിയ അസറ്റ് ഇത് തന്നെയാണ് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എത്ര ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ നമ്മൾ പരിപാലിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാണ് ഹെൽത്ത് ചെക്കപ്പുകൾ. കാരണം പലപ്പോഴും നമുക്കറിയാം, ചെറിയ രീതിയിൽ നമുക്ക് കണ്ടുവരുന്ന ചില തലവേദനകളാവട്ടെ, നടുവേദനകളാവട്ടെ, ചില ക്ഷീണങ്ങളാവട്ടെ, പലപ്പോഴും ഇവയൊക്കെ ചെറിയ കാര്യങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളത് സമ്മറിൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാറുണ്ട്. പക്ഷേ ദീർഘകാലമായിട്ട് ഇത്തരത്തിൽ തുടരുന്ന ചില ലക്ഷണങ്ങൾ ഒരു മുന്നറിയിപ്പായിരിക്കാം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. പ്രശ്നം വലുതാകുന്നതുവരെ കാത്തിരിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ള സ്കാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. MRI ആവട്ടെ, CT സ്കാൻ ആവട്ടെ, അൾട്രാസൗണ്ട് ആവട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളാവട്ടെ, ഇവയൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള രോഗനിർണയം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ഏറ്റവും ഫലപ്രദമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ആരെയും പേടിപ്പിക്കുന്നതല്ല, പക്ഷേ ഫാക്ട്സ് നമ്മൾ എപ്പോഴും സംസാരിക്കണമല്ലോ, ഫാക്ട്സ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കണമല്ലോ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കുന്നതിനാവട്ടെ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് വേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു റൂട്ട് മാപ്പ് സെറ്റ് ചെയ്യുന്നതിനാവട്ടെ, ഒക്കെ തന്നെ നമുക്ക് ഏറ്റവും വിശ്വാസപൂർവ്വം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഇടം ദുബായിലുള്ള ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് തന്നെയാണ്. എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യവും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഈ പാക്കേജുകൾ, നാട്ടിലേക്ക് പോകാതെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറവിൽ ഈ പലതരത്തിലുള്ള പാക്കേജുകളിലൂടെ ഈ പ്രീമിയം സർവീസുകൾ നമുക്ക് തരിക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന അവരുടെ ഏറ്റവും വലിയ എയിമുകളിലൊന്ന്. ഇപ്പോൾ ബേസിക് പാക്കേജുകളുണ്ട്, ലേഡീസിനും ജെൻസിനുമുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്, അഡ്വാൻസ് പാക്കേജുകളുണ്ട്. എല്ലാം തന്നെ 50%+ ഡിസ്കൗണ്ടിലാണ് MVR പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകളാവട്ടെ, പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളാവട്ടെ ഒക്കെ തന്നെ. ആൻഡ് മാത്രമല്ല, ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസിൻ്റെ ഒക്കെ ഒരു അവൈലബിലിറ്റി നമുക്ക് MVR കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ചെക്കപ്പുകൾ ചെയ്യണമെന്നുള്ളതല്ല, നമ്മുടെ ബോഡിയുടെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കാനാണെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സജഷൻസ് നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് മേക്ക് എ കോൾ, ഫ്രീ ആവുന്ന സമയത്ത് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 0508609611 0508609611 9611 എന്നതാണ് നമ്പർ, ഒന്ന് ഓർത്തു വെച്ചോളൂ. ജസ്റ്റ് മേക്ക് എ കോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ എല്ലാവിധ ഡയറ്റ് ബോഡി ബിൽഡ് ചെയ്യുക ഇതിനൊക്കെ പുറത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സമാധാനം തരുന്ന സംഗതി എന്താണുള്ളതല്ലേ. അപ്പോൾ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ടോളൂ
1: കേട്ടോ. ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. എൻവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.
3: പച്ച കൊത്തി

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
10: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
11: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
12: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
11: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
10: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
11: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
12: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
10: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
13: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
14: ഇങ്ങനെ കരയിലാണ് അണ്ണന്റെ പ്രശ്നം. എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
15: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
16: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
17: ഏറ്റവും
12: കുറഞ്ഞ റേറ്റ്സ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: പുഷ്പ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യ എമ്പാടുമായിട്ടൊരു ഫിനോമിനൽ ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത താരമാണ് ആക്ച്വലി അല്ലു അർജുൻ. അതുകൊണ്ട് തന്നെ അല്ലു അർജുന്റെ തൊട്ടടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു കാത്തിരിപ്പാണ്. അതങ്ങനെയാണല്ലോ, ഇപ്പോൾ ബാഹുബലി കഴിഞ്ഞതിന് ശേഷം പ്രഭാസ് ചെയ്യുന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭയങ്കര റേഞ്ച് ഓഫ് കാത്തിരിപ്പുണ്ടായിരുന്നു. കെ ജി എഫിന് ശേഷം യഷ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും അത്തരത്തിലുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ആൻഡ് അതത്ര ഫലവത്തായില്ലെന്ന് തോന്നുന്നു അല്ലേ, കാരണം ടോക്സിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല റെസ്പോൺസുകളല്ല ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് അഭിപ്രായം പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഇപ്പോൾ അല്ലു അർജുൻ്റെ ടൈമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പയ്ക്ക് ശേഷം അടുത്തതായിട്ട് അല്ലു എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യം പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും കിടിലൻ ഒരു മൂന്ന് ലൈനപ്പുകൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിലൊന്ന് അറ്റ്ലി സംവിധാനം ചെയ്യുന്ന, ഇപ്പോൾ അറ്റ്ലി ബോളിവുഡിലേക്കൊക്കെ പോയി ജവാൻ പോലൊരു വലിയ 1000 crore സിനിമ ഷാറൂഖ് ഖാൻ സമ്മാനിച്ചു. അതിനുശേഷം അടുത്തതായിട്ട് അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ റക്ക എന്ന് പറയുന്ന പടമാണ്. അതിനുശേഷം ലോകേഷ് കനകരാജുമായിട്ട് അല്ലു അർജുൻ ഒരു പടം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ സ്വന്തം ബേസിൽ ജോസഫുമായിട്ടും ഒരു സിനിമ വരുന്നുണ്ടെന്ന് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. അത് ശക്തിമാനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇനിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ എന്തായാലും അല്ലു അർജുൻ്റെ ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും ആദ്യം തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന പടം റക്ക എന്ന സിനിമയായിരിക്കും. അതിൽ ദീപിക പടുക്കോൺ ആണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്തുന്നത് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോൾ അല്ലു അർജുനെ നായകനാക്കിക്കൊണ്ട് അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമയിൽ മലയാളത്തിൽ നിന്നുള്ള സാന്നിധ്യമായിട്ട് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്രത്തെക്കുറിച്ചിട്ടും കുറച്ചധികം ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം പുള്ളിക്കാരി ഈ സിനിമയിൽ അല്ലുവിൻ്റെ വില്ലത്തിയായിട്ടാണ് വരുന്നത്. അതായത് ഈ സിനിമയിലെ പ്രതിനായിക വേഷത്തിൽ എത്തുന്നത് ഐശ്വര്യലക്ഷ്മിയാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് ഒരു ട്രിപ്പിൾ റോളിലാണ് ഈ ഒരു സിനിമയിൽ അല്ലു വരുന്നത്. മൂന്ന് വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ദീപിക പടുക്കോണും രശ്മിക മന്ദാനയും മൃണാൽ താക്കൂറും ജാൻവി കപൂറും നായികമാരായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു നാല് നായികമാർക്കും ഒരു നായകനും ഒക്കെ എതിരെ നിൽക്കുന്ന വില്ലത്തിയായിട്ടായിരിക്കാം ഐശ്വര്യലക്ഷ്മിക്ക് ചാൻസ് കിട്ടിയിരിക്കുന്നതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഐശ്വര്യലക്ഷ്മി മാത്രമല്ല, മലയാളത്തിൽ നിന്നും ചെമ്പൻ വിനോദ് ആൻഡ് ഫെമിന ജോർജ് ഒക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ എന്തായാലും കുറേയധികം സർപ്രൈസ് എലമെൻറ്റുകളുള്ള ആൻഡ് കുറച്ചുകൂടെ ടെക്നിക്കലി എനിക്ക് തോന്നുന്നു ഈ എക്സ്മെൻ സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ വോൾവറൈൻ, അപ്പോൾ ആ ഒരു സീരീസ് പോലെ അല്ലെങ്കിൽ ആ ഒരു ജോണർ പോലെ ഒരു സിനിമ വോൾവറൈൻ്റെ പോലെ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണെന്ന് തോന്നുന്നു. കാരണം പുറത്തു വന്നിട്ടുള്ള ഫസ്റ്റ് ലുക്കും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് സംഭവം ഇറുക്ക് എന്തോ ഒരു സംഗതി പരിപാടി ഈ ഒരു പടത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇനി എന്തായാലും കാത്തിരിക്കാം, ടീസറോ ട്രെയിലറോ അറ്റ്ലീസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പുറത്തു വരട്ടല്ലേ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: മൺഡേ ടു ഫ്രൈഡേ 2 to 4 PM മലയാളിട വിത്ത് ഷീബ ഓൺലി ഓൺ ഹോം 92.2 FM. മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Pandaro Varnagadur. ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
0: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
5: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
6: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
7: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
0: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാഡു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
8: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
6: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
0: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
3: You are listening to Home.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിജിപി സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. കേരള സർവകലാശാല പരിപാടിയിലെ വന്ദേ മാതരം SFI മാർച്ചിൽ സംഘർഷം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിജിപി സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. ഡൽഹി അടക്കം ഇന്ത്യയുടെ വിവിധയിടങ്ങളിലെടുത്ത കേസുകൾ റദ്ദാക്കാൻ തീരുമാനം. നീതി ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഗുരുതര കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ വേറെ കേസെടുക്കും. സുപ്രീംകോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി. ശനിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച് പിൻവലിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. ഇക്കാര്യം സുപ്രീംകോടതിയിൽ നേരിട്ടറിയിച്ച് സിജിപി വക്താവ് സൌരവ് ദാസ്. സർക്കാർ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജീവനൊടുക്കിയവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന് കേന്ദ്രം അറിയിച്ചു. സുപ്രീംകോടതിയിലാണ് കേന്ദ്രം തീരുമാനം അറിയിച്ചത്. യുദ്ധങ്ങളും തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഭീകരവാദത്തിനുള്ള ധനസഹായം, റിക്രൂട്ട്മെന്റ്, തീവ്രവാദത്തിന് സുരക്ഷിത താവളങ്ങൾ ഒരുക്കൽ എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കണമെന്നും പ്രധാനമന്ത്രി. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫിൽ പാക് സർക്കാരിന്റെ എഡിറ്റിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ചില ലോക നേതാക്കളെ ഒഴിവാക്കി. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫിനെ മധ്യഭാഗത്താക്കിയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്തത്. പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിന്നീട് ഈ ചിത്രം നീക്കി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി തന്റെ സന്തോഷം പങ്കുവച്ചത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരംതാഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം ചിലരുടെ നുണകളുടെ ആലയോലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. കേരള സർവകലാശാലയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചതിനെതിരെ SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. SFI കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ 3 വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് ലാത്തിചാർജ് അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പെൺകുട്ടികൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കുപറ്റിയെന്നും എതിർ ശബ്ദം ഉയർത്തുന്നവരെ മർദ്ദിച്ചൊതുക്കുക എന്ന UDF സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ സംഘപരിവാർ വിധേയത്വം തുറന്നുകാട്ടപ്പെടുന്നതിലുള്ള അസഹിഷ്ണുതയാണോ പോലീസ് നരനായാട്ടിന് പിന്നിലുള്ളതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. കാന്തപുരത്തിന്റെ പരാമർശം തള്ളാതെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രസ്താവന ആകാമെന്നും വർത്തമാനകാലത്ത് സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ അവസ്ഥയാകും കാന്തപുരം ഉദ്ദേശിച്ചത്. മതപണ്ഡിതന്റെ അഭിപ്രായമാണതെന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും സാദിഖ് അലി തങ്ങൾ. സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഐക്യമാണ് പ്രധാനമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. പ്രതിപക്ഷ ഉപനേതൃപദവിയെ ചൊല്ലി CPMമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ CPIയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ്, ദേശീയ നിർവാഹക സമിതി, ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെ. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് CPIക്ക് അതിനെക്കുറിച്ചിപ്പോൾ അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. LDF CPIയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസമാണെന്ന് കെ രാജൻ. CPI ശരിയായ ആവശ്യമാണ് ഉന്നയിച്ചത്, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. LDFന്റെ സൃഷ്ടി CPIയുടെ കൂടി ത്യാഗത്തിന്റെയും നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുവിട്ട് CPI പോകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. LDF ഭിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിലപാടെടുക്കുമ്പോൾ എല്ലാം കടുത്തതായിരിക്കും, എന്നാൽ അത് അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടല്ലെന്നും കെ രാജൻ. പയ്യന്നൂരിലെ പിണറായി വിജയന്റെ പരിപാടിക്ക് ശേഷം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതാക്കൾ. മുൻ എംഎൽഎ ടി ഐ മധുസൂദനും ഏരിയ സെക്രട്ടറി പി സന്തോഷും നഗരസഭാ ചെയർമാൻ സരിൻ ശശിയും അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടു. പിണറായി വിജയൻ ഭീഷണി പ്രസംഗം നടത്തുന്നുവെന്ന വ്യാഖ്യാനമാണ് വരുന്നതെന്ന് ടി ഐ മധുസൂദനൻ. സിപിഎം സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെന്റാണെന്നും അക്കാര്യങ്ങളാണ് പിണറായി പൊതുസമൂഹത്തിൽ പറഞ്ഞതെന്നും അതിൽ ഭീഷണിയുടെ സ്വരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെ കാണുമ്പോൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലെ ഉറപ്പില്ലായ്മയാണെന്നും തങ്ങളുടെ കുറ്റമല്ലെന്നും മധുസൂദൻ. എക്സൈസ് വകുപ്പിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി എം ലിജു. കോട്ടയത്തെ ക്രമക്കേടിൽ തനിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്നും അപ്പോൾ തന്നെ നേരിട്ട് പോലീസ് ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എക്സൈസ് കമ്മീഷണറെ മന്ത്രി അഭിനന്ദിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് പരിശോധന നടത്തുന്നത്. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിലാണ് 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന കേരളം കുറേ നാളായി ആവശ്യപ്പെടുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. പരിശോധനാ റിപ്പോർട്ടിനായി കേരളം കാത്തിരിക്കുകയാണെന്നും അടുത്ത ദിവസങ്ങളിൽ പരിശോധന സംബന്ധിച്ച് ചർച്ചകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്ര നിലപാടെന്താണെന്ന് പരിശോധിക്കും. സുപ്രീംകോടതിയിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ മുതിർന്ന അഭിഭാഷകരുടെ സംഘത്തെ നിയോഗിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആശയത്തിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും ഈ മാസം അവസാനം ഡൽഹിയിൽ പ്രത്യേക യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികളടക്കം 4000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ ദുരന്തത്തിൽ കൊല്ലം പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണിരാജിനെ കാണാതായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 3916 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിദേശികളടക്കം 11000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. ഹോർമോസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു വി സാംസൺ. മറ്റ് ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ എന്നിവരും ടീമിലുണ്ട്. നേരത്തെ സഞ്ജുവിനെ സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. പരിക്കിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി മോചിതനായിട്ടില്ലെന്നാണ് വിവരം. ദിലീപ് ട്രോഫിയിൽ ഈസ്റ്റേൺ സോൺ ഫൈനലിൽ. സെമിയിൽ സെൻട്രൽ സോണിനെ 4 വിക്കറ്റിന് തകർത്താണ് ഈസ്റ്റേൺ സോൺ ഫൈനലിലെത്തിയത്. സെൻട്രൽ സോൺ ഉയർത്തിയ 159 റൺസ് വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ ഈസ്റ്റ് സോൺ മറികടന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും 266 റൺസാണ് എടുത്തത്. 2 ഇന്നിംഗ്സിലും വൈഭവ് സൂര്യവംശിയാണ് ഈസ്റ്റ് സോണിന്റെ ടോപ് സ്കോറർ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update. Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Dubai poll report in the temperature 38 degrees Celsius and humidity stands at 63%.
1: Weather update. Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: കഴിഞ്ഞ ദിവസം നമ്മുടെ യു എയിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് പെടാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരസ്പരം ഒന്ന് സംസാരിക്കുക. പരസ്പരം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ ഇന്ത്യൻ സുഹൃത്തുക്കളിലേക്ക്, റെസ്പെക്റ്റീവ് ഓഫ് ദ ലാംഗ്വേജ് ദേ സ്പീക്ക്, ഇപ്പോൾ മലയാളിയോ തമിഴോ തെലുങ്കോ കന്നഡയോ ഹിന്ദിക്കാരോ ഒക്കെ ആണെങ്കിൽ എല്ലാവരോടും ഈ ഒരു വിഷയം ഒന്ന് അറിയിച്ചേക്കുക. ഇന്ത്യൻ എംബസി ഏറ്റവും കർശനമായിട്ടുള്ള മുന്നറിയിപ്പോടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാർണിംഗ് ആണ് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസയുടെ പേരിൽ അല്ലെങ്കിൽ എക്സിറ്റ് പെർമിറ്റിന്റെ പേരിൽ, എമർജൻസി സർട്ടിഫിക്കറ്റുകളുടെ പേരിലൊക്കെ ഇവയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബയോമെട്രിക് വിവരങ്ങൾ ചോർത്തുന്ന തട്ടിപ്പ് സർവ്വസജീവമായിട്ട് പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. യു എയിലെ വിസയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എമർജൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചില എക്സിറ്റ് പെർമിറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എമിറേറ്റ്സ് ഐഡിയൊക്കെ ശരിയാക്കി നൽകാമെന്നുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ ഏജന്റുമാർ തട്ടിപ്പ് നടത്തുന്നതായിട്ടാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. എമർജൻസി സർട്ടിഫിക്കറ്റിന്റെയോ അല്ലെങ്കിൽ വിസയുടെയോ ഒക്കെ പേരിൽ പ്രവാസികളിൽ നിന്ന് നമ്മുടെ ഫിംഗർ പ്രിന്റ് എടുക്കുക, ഫേസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അവരുടെ അറിവില്ലാതെ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിക്കൊണ്ടും ആൻഡ് ക്രെഡിറ്റ് കാർഡുകളും ലോണും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംഘങ്ങൾ ഈ നമ്മുടെ ബയോമെട്രിക് ഡേറ്റാസും ഡീറ്റെയിൽസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത്. ഇതുമൂലം പ്രവാസികൾ അറിയാതെ തന്നെ കടക്കിണിയിലാവാനും ആൻഡ് ട്രാവൽ ബാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇംപ്രിസൺമെന്റ് ഉൾപ്പെടെയുള്ള സംഗതികൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി എംബസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രമാത്രം സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെ എടുക്കുക. പലപ്പോഴും നമ്മൾ റൂമിലേക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ബാച്ചലർ അക്കോമഡേഷനിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ പറയുക, ഒരു കാരണവശാലും ഇത്രയും ഏതെങ്കിലും സർവീസുകൾ വേണം എന്നുണ്ടെങ്കിൽ, പാസ്പോർട്ടിനോ അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റിനോ ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസി യാതൊരുവിധ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ ഫേസ് സ്കാനോ ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ പോലും വ്യക്തമാക്കി കൊടുക്കുക. എമിറേറ്റ്സ് ഐ ഡി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒ ടി പി വരുന്ന തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ബോധവാന്മാരാണല്ലോ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചും എല്ലാവരോടും പരസ്പരം പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇന്ത്യൻ എംബസി പാസ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റിനോ വേണ്ടി ആവശ്യപ്പെടുന്നില്ല. എമിറേറ്റ്സ് ഐ ഡി, എക്സിറ്റ് പെർമിറ്റ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങൾ യു എ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ കേന്ദ്രങ്ങളിൽ മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ രേഖകളോ അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങളോ ഒക്കെ അപരിചിതർക്ക് കൈമാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടത് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ള 800-464-342 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അറിയിക്കാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊന്ന് എസ്പെഷ്യലി ഒരു ഒരു ഒരു ഒരു എന്താ പറയുന്നത് ഹൈ പ്രിഫറൻസ് കൊടുത്ത് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അബദ്ധങ്ങളൊന്നും പോയി ചാടല്ലേ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവോ സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം.
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
5: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
1: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
5: This is pure algorithm.
2: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാരു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
5: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
1: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
6: അമ്മാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
10: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
11: You are listening to Home 92.2 FM. Home is a feeling.

0: കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉപദേശം തരട്ടെ. എല്ലാ തരത്തിലുമുള്ള പലതരം പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെന്റുകൾ, നല്ല നിക്ഷേപങ്ങളൊക്കെ അന്വേഷിക്കുന്നവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐ പി ഒ പുറത്തു വരികയാണ്. ആക്ച്വലി 36,000 കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ജിയോന്റെ സംഗതി തന്നെയാണ്. ബില്ലടയ്ക്കുന്ന കസ്റ്റമർ ആയിരുന്ന ജിയോയെ ഇനി ഷെയർ ഹോൾഡറായിട്ട് സ്വന്തമാക്കാനുള്ള വലിയൊരു അവസരമാണ്. ഒരു മെഗാ ഐ പി ഒ തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഐ പി ഒ ആണെന്ന് തോന്നുന്നു. 36,000 കോടി വർത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ കയ്യിൽ ഫ്രീ ഡേറ്റ നൽകിക്കൊണ്ട് ടെലികോം മാർക്കറ്റിനെ തകിടം മറിച്ച ഒരു ചരിത്രമുണ്ട് ജിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്. ഒഫ്കോഴ്സ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഇന്ത്യയിലെ 5G റെവല്യൂഷനൊക്കെ ഏറ്റവും വലിയ കാരണമായി മാറിയത് ജിയോന്റെ ആ ഒരു കടന്നുവരവ് തന്നെയായിരുന്നു അല്ലേ. എന്തായാലും ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചരിത്രത്തിലും ഇത്തരത്തിലുള്ള ഒരു വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള തിരുത്തിയെഴുത്തൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ് ജിയോയുടെ കടന്നുവരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ സ്ഥിരമായി കാണുന്ന ഒന്നായിരിക്കും. ഒന്ന് നെറ്റ്വർക്ക് സൈൻ രൂപത്തിൽ ചിലപ്പോൾ ജിയോ കാണും, അല്ലെങ്കിൽ വീട്ടിലെ വൈഫൈ ജിയോ ഫൈബർ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് സിനിമ കാണാൻ വേണ്ടിയിട്ടെങ്കിലും ജിയോ ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കുന്നവരായിരിക്കും. ആൻഡ് ഇപ്പോൾ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് സ്പീക്കർ മുതൽ സെറ്റോ ബോക്സ് വരെ എല്ലായിടത്തും ജിയോയുടെ ഒരു സാന്നിധ്യം, ഒരു ഡിജിറ്റൽ ലോകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്ന് ഇന്ത്യയുടെ സാഹചര്യത്തിൽ. അപ്പോൾ ഇതുവരെ നമ്മൾ ജിയോയുടെ വെറും കസ്റ്റമേഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ജിയോയുടെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഓണർ ആകാനുള്ള ഒരു അവസരമാണ് സാധാരണ ഇന്ത്യക്കാർക്ക് മുമ്പിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് കീഴിൽ വരുന്ന ജിയോ പ്ലാറ്റ്ഫോംസിന്റെ ഏകദേശം 3.8 ബില്യൺ US ഡോളേഴ്സ്, അതായത് 36,000 കോടിയിലധികം വലിപ്പമുള്ള മെഗാ ഐ പി ഒന്നും
1: പറയാമല്ലോ അല്ലേ,
0: ഐ പി ഒക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി, അതായത് സെബിയുടെ അനുമതി കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം പദ്ധതി പ്രകാരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹ്യുണ്ടായിയുടെ റെക്കോർഡ് മറികടന്നു. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഐ പി ഒ ആയിട്ട് മാറാൻ വേണ്ടി പോവാണ്. ജിയോ ഇത്ര വലിയ സാമ്രാജ്യമായി മാറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 2016 മുൻപ് 1 GB ഡേറ്റ നമ്മൾ ഒരു മാസം മുഴുവൻ സൂക്ഷിച്ച് ഉപയോഗിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വലിയ റെവല്യൂഷനോട് കൂടി തന്നെ, അതായത് ഒരു വീഡിയോ പോലും കാണുന്നതിന് മുൻപ് എത്ര MB പോലും പോകുമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇടത്ത് നിന്നും ജിയോ ഫ്രീ ഡേറ്റയും അൺലിമിറ്റഡ് കോളുമായിട്ട് കടന്നു വന്നു. ആൻഡ് ഡേറ്റയുടെ വില കംപ്ലീറ്റ്ലി തകർന്നു. മറ്റ് കമ്പനികൾ തകരുകയോ അല്ലെങ്കിൽ ലയിക്കുകയോ ഒക്കെ ചെയ്തു. ഇപ്പോൾ വൊഡാഫോണും ഐഡിയയൊക്കെ ലയിച്ചതുപോലെ അങ്ങനെ പലതരത്തിൽ. എനിക്ക് തോന്നുന്നു എയർടെൽ മാത്രമാണ് ഒരു പരിധിവരയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്റർനെറ്റ് ഒരു ആഡംബരത്തിൽ നിന്നും ഇന്ത്യക്കാരുടെ അത്യാവശ്യമായിട്ട് മാറിയത് ജിയോയുടെ ഒരു കടന്നുവരവോട് കൂടി തന്നെയായിരുന്നു. അതേ തരത്തിലുള്ള റെവല്യൂഷൻ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും അവർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ റെവല്യൂഷൻ തന്നെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ, ഒന്ന് ഫോളോ ചെയ്തിരുന്നോളൂ. അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെ ആയിരിക്കും.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
0: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
0: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Pandaro Varnagadur. ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
3: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
7: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
7: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
3: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
7: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു തത്വമുണ്ട്.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ UAE ആൻഡ് GCC ബൈ വേഫറർ ഫിലിംസ്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: Listening to Home 92.2 FM. Home is a feeling.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഇന്ന് ഞാൻ ആക്ച്വലി വൈകുന്നേരത്തെ ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ ഒരു മലയാള സിനിമയുടെ ടീസർ കണ്ടു കേട്ടോ. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി ആ ടീസർ കണ്ടു കഴിഞ്ഞിട്ട്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെർഫോമൻസ് ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു സിനിമ, താരമൂല്യം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന പെർഫോമൻസ് കൊണ്ട് ഇവരെ ഞെട്ടിക്കുമെന്ന് തോന്നുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് അത്രമാത്രം പെർഫോം ചെയ്യാനുള്ളൊരു സബ്ജക്റ്റ് കൂടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും കിടിലം പടം തന്നെ ആയിരിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് അഷുവർ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിലൊരു ട്രെയിലർ ടീസർ ആക്ച്വലി പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എൻ്റെ 32 പല്ല് വാടിയളവുമല്ലോ. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ, യെസ്, പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അബ്സല്യൂട്ട്ലി ഇതൊരു പോലീസ് സിനിമ കൂടിയാണ്. ഇതിനകത്ത് പാർവതി തിരുവത്താണ് നായികയായിട്ട് എത്തുന്നതെന്ന് തോന്നുന്നു. പാർവതി ഉണ്ട്, ഉണ്ണിമായ പ്രസാദ് ഉണ്ട്, പിന്നെ വിജയരാഘവനുണ്ട്, മാത്യു തോമസ് ഉണ്ട്, സിദ്ധാർത്ഥ് വരദൻ ഉണ്ട്. പക്ഷേ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഒരു സംഗതി. എനിക്ക് തോന്നുന്നു ഇൻസൈഡ് പോലീസ് സ്റ്റോറി, ഒരു യൂഷ്വൽ ഷാഹി കബീർ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലേക്കുള്ളൊരു ടെംപ്ലേറ്റ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ട് ടീസർ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ടീസർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടോളൂ. രസമുള്ള ടീസറാണ്. എക്സ്പെക്ട് ചെയ്യുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഞാനാണെങ്കിൽ നമ്മൾ കാണാനുള്ള ബക്കറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇല്ലാതിരുന്നൊരു സിനിമയാണ്. പക്ഷേ ഈ ടീസറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു എക്സ്പെക്ടേഷൻ ഈ സിനിമയ്ക്കും കടന്നു വരുന്നുണ്ട്.
1: You're listening to Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: CGP സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. കേരള സർവകലാശാല പരിപാടിയിലെ വന്ദേ മാതരം SFI മാർച്ചിൽ സംഘർഷം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CGP സമരത്തിലെടുത്ത കേസുകൾ റദ്ദാക്കി സുപ്രീംകോടതി. ഡൽഹി അടക്കം ഇന്ത്യയുടെ വിവിധയിടങ്ങളിലെടുത്ത കേസുകൾ റദ്ദാക്കാൻ തീരുമാനം. നീതി ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഗുരുതര കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ വേറെ കേസെടുക്കും. സുപ്രീംകോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി. ശനിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച് പിൻവലിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. ഇക്കാര്യം സുപ്രീംകോടതിയിൽ നേരിട്ടറിയിച്ച് CGP വക്താവ് സൌരവ് ദാസ്. സർക്കാർ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജീവനൊടുക്കിയവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന് കേന്ദ്രം അറിയിച്ചു. സുപ്രീംകോടതിയിലാണ് കേന്ദ്രം തീരുമാനം അറിയിച്ചത്. യുദ്ധങ്ങളും തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഭീകരവാദത്തിനുള്ള ധനസഹായം, റിക്രൂട്ട്മെന്റ്, തീവ്രവാദത്തിന് സുരക്ഷിത താവളങ്ങൾ ഒരുക്കൽ എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയും പൂർണ്ണമായും തകർക്കണമെന്നും പ്രധാനമന്ത്രി. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫിൽ പാക് സർക്കാരിന്റെ എഡിറ്റിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ചില ലോക നേതാക്കളെ ഒഴിവാക്കി. പാക് പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫിനെ മധ്യഭാഗത്താക്കിയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്തത്. പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിന്നീട് ഈ ചിത്രം നീക്കി. ഇന്ത്യൻ സമ്പദ്ഘടന പ്രതീക്ഷയ്ക്കപ്പുറം വളർച്ച പ്രകടിപ്പിച്ചതിൽ സന്തോഷം പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും വിജയമാണിതെന്നും രാജ്യം മുഴുവൻ സന്തോഷത്തിലാണെന്നും പ്രധാനമന്ത്രി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി തന്റെ സന്തോഷം പങ്കുവച്ചത്. രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയെ തരംതാഴ്ത്തി കാണിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. രാഹുൽഗാന്ധിക്ക് മോദിയുടെ പരോക്ഷ വിമർശനം ചിലരുടെ നുണകളുടെ ആലയോലി പൊളിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി. കേരള സർവകലാശാലയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചതിനെതിരെ SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. SFI കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ 3 വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് ലാത്തിചാർജ് അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പെൺകുട്ടികൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കുപറ്റിയെന്നും എതിർ ശബ്ദം ഉയർത്തുന്നവരെ മർദ്ദിച്ചൊതുക്കുക എന്ന UDF സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ സംഘപരിവാര വിധേയത്വം തുറന്നു കാട്ടപ്പെടുന്നതിലുള്ള അസഹിഷ്ണുതയാണോ പോലീസ് നറനായാട്ടിന് പിന്നിലുള്ളതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. കാന്തപുരത്തിന്റെ പരാമർശം തള്ളാതെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രസ്താവന ആകാമെന്നും വർത്തമാനകാലത്ത് സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ അവസ്ഥയാകും കാന്തപുരം ഉദ്ദേശിച്ചത്. മതപണ്ഡിതന്റെ അഭിപ്രായമാണതെന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും സാദിഖ് അലി തങ്ങൾ. സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഐക്യമാണ് പ്രധാനമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. പ്രതിപക്ഷ ഉപനേതൃപദവിയെച്ചൊല്ലി CPMമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ CPIയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേന്ദ്ര സെക്രട്ടേറിയറ്റ് ദേശീയ നിർവാഹക സമിതി ദേശീയ കൌൺസിൽ യോഗങ്ങൾ നാളെ. പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് CPIക്ക് അതിനെക്കുറിച്ചിപ്പോൾ അറിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. LDF CPIയുടെ കുഞ്ഞാണെന്നും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അനുവദിക്കില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് പാർട്ടിയുടെ ആത്മവിശ്വാസമാണെന്ന് കെ രാജൻ. CPI ശരിയായ ആവശ്യമാണ് ഉന്നയിച്ചത്, അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. LDFന്റെ സൃഷ്ടി CPIയുടെ കൂടി ത്യാഗത്തിന്റെയും നിശ്ചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുവിട്ട് CPI പോകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. LDF ഭിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിലപാടെടുക്കുമ്പോൾ എല്ലാം കടുത്തതായിരിക്കും, എന്നാൽ അത് അധികാരത്തിന് വേണ്ടിയുള്ള നിലപാടല്ലെന്നും കെ രാജൻ. പയ്യന്നൂരിലെ പിണറായി വിജയന്റെ പരിപാടിക്ക് ശേഷം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതാക്കൾ. മുൻ എം എൽ എ ടി ഐ മധുസൂദനും ഏരിയ സെക്രട്ടറി പി സന്തോഷും നഗരസഭാ ചെയർമാൻ സരിൻ ശശിയും അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടു. പിണറായി വിജയൻ ഭീഷണി പ്രസംഗം നടത്തുന്നുവെന്ന വ്യാഖ്യാനമാണ് വരുന്നതെന്ന് ടി ഐ മധുസൂദനൻ. സി പി എം സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെന്റാണെന്നും അക്കാര്യങ്ങളാണ് പിണറായി പൊതുസമൂഹത്തിൽ പറഞ്ഞതെന്നും അതിൽ ഭീഷണിയുടെ സ്വരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയനെ കാണുമ്പോൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലെ ഉറപ്പില്ലായ്മയാണെന്നും തങ്ങളുടെ കുറ്റമല്ലെന്നും മധുസൂദൻ. എക്സൈസ് വകുപ്പിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി എം ലിജു. കോട്ടയത്തെ ക്രമക്കേടിൽ തനിക്ക് പരാതി ലഭിച്ചിരുന്നുവെന്നും അപ്പോൾ തന്നെ നേരിട്ട് പോലീസ് ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എക്സൈസ് കമ്മീഷണറെ മന്ത്രി അഭിനന്ദിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് പരിശോധന നടത്തുന്നത്. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിലാണ് 2022 മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന കേരളം കുറേ നാളായി ആവശ്യപ്പെടുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. പരിശോധനാ റിപ്പോർട്ടിനായി കേരളം കാത്തിരിക്കുകയാണെന്നും അടുത്ത ദിവസങ്ങളിൽ പരിശോധന സംബന്ധിച്ച് ചർച്ചകളുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്ര നിലപാട് എന്താണെന്ന് പരിശോധിക്കും. സുപ്രീംകോടതിയിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ മുതിർന്ന അഭിഭാഷകരുടെ സംഘത്തെ നിയോഗിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആശയത്തിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും ഈ മാസം അവസാനം ഡൽഹിയിൽ പ്രത്യേക യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 1000-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മലയാളികളടക്കം 4000-ത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ ദുരന്തത്തിൽ കൊല്ലം പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണിരാജിനെ കാണാതായിട്ടുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ നേപ്പാളിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 3916 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വിദേശികളടക്കം 11000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്ന 650-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തുരങ്ക രക്ഷാപ്രവർത്തന സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ മേഖലയിൽ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി 2 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഒമാന്റെ അധീനതയിലുള്ള കസബിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വടക്കുമാറിയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആളപായമോ എണ്ണച്ചോർച്ചയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു വി സാംസൺ. മറ്റ് ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മ എന്നിവരും ടീമിലുണ്ട്. നേരത്തെ സഞ്ജുവിനെ സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ശ്രേയസ് അയ്യർ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. പരിക്കിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി മോചിതനായിട്ടില്ലെന്നാണ് വിവരം. ദിലീപ് ട്രോഫിയിൽ ഈസ്റ്റേൺ സോൺ ഫൈനലിൽ. സെമിയിൽ സെൻട്രൽ സോണിനെ 4 വിക്കറ്റിന് തകർത്താണ് ഈസ്റ്റേൺ സോൺ ഫൈനലിലെത്തിയത്. സെൻട്രൽ സോൺ ഉയർത്തിയ 159 റൺസ് വിജയലക്ഷ്യം 6 വിക്കറ്റ് നഷ്ടത്തിൽ ഈസ്റ്റ് സോൺ മറികടന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും 266 റൺസാണ് എടുത്തത്. 2 ഇന്നിംഗ്സിലും വൈഭവ് സൂര്യവംശിയാണ് ഈസ്റ്റ് സോണിന്റെ ടോപ് സ്കോറർ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ ഷേഖ് സായദ് റോഡിന്റെ അടയാളമായിട്ട്, ഒരു കാലഘട്ടത്തിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട്, ലാൻഡ്മാർക്കായിട്ട് എല്ലാവരും കണക്കാക്കിയിരുന്ന ടൊയോറ്റ ബിൽഡിംഗ്, അത് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും യു എയിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് നമ്മൾ കാണുന്ന ദുബായിയുടേതായിട്ടുള്ള ആ ഒരു പ്രതാപവും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുൻപേ, ദുബായ് മെട്രോയും ബുർജ് ഖലീഫയും ഒക്കെ വരുന്നതിന് മുൻപായിട്ട് തന്നെ യു എ എന്ന രാജ്യത്തെ അടയാളപ്പെടുത്തിയ ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കിപ്പോൾ ഒരുപാട് ലാൻഡ് മാർക്കുകൾ ദുബായിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. ബുർജ് ഖലീഫ പറയാം, ഫ്യൂച്ചർ മ്യൂസിയം പറയാം, അല്ലെങ്കിൽ ദുബായ് ഫ്രെയിം പറയാം. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ഏതാണ്ട് 49 വർഷങ്ങൾക്ക് മുൻപും, ഇവിടെയും പ്രവാസികളായിട്ട് നമ്മൾ മലയാളികൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ ഷെയ്ഖ് സായദ് റോഡ്, അല്ലെങ്കിൽ ദുബായിയുടെ കഥ പറയുന്ന ചില ലാൻഡ് മാർക്കുകൾ, ഇന്ന് പലരുടെയും ഓർമ്മകളിൽ നിന്നും എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിലൊരു കുറച്ചെണ്ണം പറയാം. അതിലൊന്ന് ആദ്യം പറയാനുള്ളത് ടൊയോറ്റ ബിൽഡിങ്ങിനെ കുറിച്ച് തന്നെയാണ്. 1974 ആ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാവുന്നത്. നാസർ റാഷിദ് ലൂത്ത ബിൽഡിംഗ്, നാസർ റാഷിദ് ലൂത്ത ബിൽഡിംഗ് എന്നായിരുന്നു ആ ഒരു ബിൽഡിങ്ങിന്റെ യഥാർത്ഥ പേര്. 1981 മുതൽ അതിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ടൊയോറ്റയുടെ സൈൻ ആണ് ഇതിനെ ടൊയോറ്റ ബിൽഡിംഗ് എന്ന പേരിലേക്ക് ഫെമിലിയർ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് സായദ് റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടയാള കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അൽ റോസ്മാണി ട്വിൻ ടവേഴ്സ് 1977 യാഥാർത്ഥ്യമായ കെട്ടിടമാണ്. ഷെയ്ഖ് സായദ് റോഡിലെ വിരലെണ്ണാവുന്ന ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു കെട്ടിടവും. അവയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു കേട്ടോ ഈ റോസ്തമാണി ട്വിൻ ടവേഴ്സ്, അൽ റോസ്തമാണി ട്വിൻ ടവേഴ്സ് 1977 യാഥാർത്ഥ്യമായിട്ടുള്ള കെട്ടിടമാണ്. പിന്നെ ഇപ്പോൾ ഒരു 30 വർഷമായിട്ട് ദുബായിലുള്ള ഏതൊരാളോട് നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാലും അവർ ആദ്യം പറയുന്ന ഒരു കാര്യം, ജബൽ അലി സൈഡിലേക്ക് അല്ലെങ്കിൽ അബുദാബിയിലേക്ക് പോകുന്ന സമയത്ത് തങ്ങൾ മനസ്സിലാക്കിയിരുന്ന തങ്ങളുടെ ഏറ്റവും വലിയ ലാൻഡ് മാർക്ക് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസിൽ ഒന്ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ആണ് എന്നുള്ളതാണ് അല്ലേ. ആ കെട്ടിടം ഇന്നും ശോഭയോടെ അവിടെ കാണാൻ വേണ്ടി പറ്റും. 1979 സ്ഥാപിതമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ കെട്ടിടം. ചുറ്റും വലിയ തോതിൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഈ ടവർ ദുബായിയുടെ സ്കൈലൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരുന്നു. എത്രയോ ദൂരത്ത് നിന്ന് പോലും കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. ട്രേഡ് സെന്ററിന്റെ അപ്പാർട്ട്മെന്റ്സ് 1979 മുതൽ യാഥാർത്ഥ്യമായ ഒന്നാണ് കേട്ടോ. വേൾഡ് ട്രേഡ് സെന്ററിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യകാലത്തുണ്ടായിട്ടുള്ള റെസിഡൻഷ്യൽ കെട്ടിടങ്ങളാണ് ഇവയൊക്കെ തന്നെ. അന്ന് കുറച്ച് കെട്ടിടങ്ങൾക്കിടയിൽ ദൂരത്ത് നിന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ദുബായ് എത്തി എന്നുള്ള അടയാളമായിട്ടൊക്കെ പറയാൻ പറ്റുന്ന സംഗതികളായിട്ടാണ് ഇതിനൊക്കെ പറയുന്നത്. ഇത്തരത്തിൽ ദുബായിയുടെ ഓർമ്മകളിൽ നിങ്ങൾ ദുബായിലേക്ക് വന്ന് 10-20 വർഷങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദുബായ് എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിലെ ദുബായിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ലാൻഡ് മാർക്കുകൾ അത് ഒരുപാട് കാണും. ഇപ്പോൾ വഫ ടവർ ഉണ്ട്, ഓൾഡ് ദുബായ് ഹിൽട്ടൺ ഹോട്ടലുണ്ട്, മെട്രോപൊളിറ്റൻ ഹോട്ടലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ലാൻഡ് മാർക്കുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഇന്നും ഓർമ്മകളിൽ കരുതുന്ന ഏതെങ്കിലുമൊക്കെ ലാൻഡ് മാർക്കുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയൂ കേട്ടോ. ഏറ്റവും കൂടുതൽ പേർ മെൻഷൻ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കട്ടെ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
6: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
10: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
7: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
10: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
6: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
10: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നൊരു തത്വമുണ്ട്.
7: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
6: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: You are listening to Home 92.2 FM. Home is a feeling.

0: നമ്മൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കുമുള്ള പലതരം ഫോബിയകളെ കുറിച്ചൊക്കെ നമ്മുടെ ബാക്ക് ടു ഹോം ഷോയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന പ്രശ്നം നമ്മളിൽ എല്ലാവരും ബഹുഭൂരിപക്ഷം ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും. ആൻഡ് ഇപ്പോൾ എനിക്ക് പേഴ്സണൽ ലൈഫിൽ എനിക്ക് എന്നോട് തന്നെ തോന്നിയിട്ടുള്ള, ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള, ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. ഇതിന്റെ പേര് നോമോഫോബിയ എന്നുള്ളതാണ് കേട്ടോ. നോമോഫോബിയ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്രമാത്രം സുപരിചിതമായിട്ടുള്ളൊരു ടേം ആയിരിക്കില്ല അത്. പക്ഷേ ഇതിന്റെ ഇതെന്താണ് നോമോഫോമിയ എന്ന് ഞാൻ വ്യക്തമാക്കുന്ന സമയത്ത് നിങ്ങളും പറയും, ആ ഈ പ്രശ്നം എനിക്കുണ്ടല്ലോ, അയ്യോ അപ്പൊ ഞാനൊരു നോമോഫോബിക് ഇരയാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. സംഭവം വേറൊന്നുമല്ല, ഫോൺ കയ്യിലില്ലെങ്കിൽ ടെൻഷനാകുന്ന, പാനിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് നോമോഫോബിയ എന്നുള്ളത് കേട്ടോ. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഒരു അവയവം പോലെ നമ്മുടെ ജീവന്റെ ജീവിതത്തിന്റെ ഒക്കെ ഭാഗമായി മാറിയിരിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ കൂടെ ഇല്ലെങ്കിലോ, ചാർജ് തീർന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നെറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലോ ഉണ്ടാവുന്ന അത്യാധികമായിട്ടുള്ള ഒരു ഭയം, ഒരു വെപ്രാളം, ഒരു ഉത്കണ്ഠ, ഇതിനെയൊക്കെയാണ് നോമോഫോബിയ എന്ന് വിളിക്കുന്നത്. നോ മൊബൈൽ ഫോൺ ഫോബിയ എന്ന വാക്കിന്റെ ഒരു ചുരുക്ക പേരായിട്ടാണ് ഈ ഒരു നോമോഫോബിയ എന്ന ടേം തന്നെ ഇവോൾവ് ആയിട്ടുള്ളത്. എപ്പോഴും നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കുക, ഫോൺ കയ്യിലില്ലാത്ത സമയത്ത് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണല്ലോ എന്നുള്ള തരത്തിലുള്ള ഒരു വല്ലാത്ത തരം ആശങ്ക, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഒരു തോന്നൽ, ആൻഡ് ഫോണിൻ്റെയൊക്കെ ബാറ്ററി കുറയുന്ന സമയത്ത് പോലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. നോമോഫോബിക് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ തന്നെ ഒരു ഫ്രീ അവർ കണ്ടെത്തി ഫോണിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയിക്കൊണ്ട് ഇതിൽ നിന്ന് മോചിതരാവാനുള്ള ശ്രമങ്ങൾ നമ്മൾ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സോ മനസ്സിലാക്കിക്കോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: അങ്ങോട്ട് ചാടണ്ട കുതിര.
3: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
4: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
0: With Sand Dunes, only on Home 92.2 FM.
4: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
4: Sand Dunes with Akshay.
0: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
0: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Vanda aro parnu kettittundu. ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെ
4: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
9: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
0: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
9: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
4: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
9: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
0: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
4: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.
1: Listening to Home 92.2 FM. Home is a feeling.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

നടൻ വിനായകൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള പെർഫോമൻസുകൾ, ഒരു കൊമേഡിയനായിട്ടും വില്ലനായിട്ടും അതിന്റെ സ്വഭാവ നടനായിട്ടും കമ്മിട്ടിപ്പാടത്തിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ആസ്വദിച്ചതാണ്. അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നൊരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് ചാനലിലാണ് വന്നത് എന്ന കാര്യം ഞാൻ മറന്നുപോയി. പക്ഷേ അദ്ദേഹം അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അദ്ദേഹം ഒരിക്കലും സാധാരണഗതിയിൽ ഈ സെലിബ്രിറ്റികൾ അവരുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ശരിക്കും അതിന്റെ ഒരു പെയിൻ അത് കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ചെന്നെത്തി കയറുന്നുണ്ട്. ഞാൻ അതിന്റെ കുറെ റീൽസൊക്കെ ഇപ്പോൾ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും നമുക്ക് ആ ഒരു വേദന മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, തെറ്റ് എൻ്റേത് മാത്രമായിരുന്നു, എനിക്ക് എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് തോറ്റുകൊടുക്കുന്നവർ വിജയികളാവുന്നത് ബന്ധങ്ങളിൽ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഒരു ഇൻസ്റ്റൻസ് കൂടിയാണത്. എല്ലാം എൻ്റെ തെറ്റായിരുന്നു എന്ന് നെഞ്ച് വിടഞ്ഞ് സമ്മതിക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അവിടെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവിലേക്ക് നടന്ന് കയറുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ. പക്ഷെ പലപ്പോഴും ആ ഒരു തിരിച്ചറിവ് വരുമ്പോഴേക്കും തിരികെ നടക്കാൻ കഴിയാത്തത്ര ദൂരത്തിലേക്ക് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്ന് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. തർക്കങ്ങൾക്കിടയിൽ ആരെങ്കിലും ഒരാളൊന്ന് നിശബ്ദനായിരുന്നെങ്കിൽ ഈഗോ മാറ്റിവെച്ച് തെറ്റെൻ്റേതായിരുന്നു, എനിക്കെന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, എല്ലാത്തിനും കാരണം ഞാനാണ് എന്ന് പറയാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ തകർന്നുപോയ എത്രയോ പ്രണയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇന്നും ജീവനോടെ ബാക്കിയായേനെ. വിധി പലപ്പോഴും ക്രൂരമാണ്. ഈഗോയുടെ മതിൽ തകർത്ത് തെറ്റുകൾ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകുമ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും, ആ ഒരു ബന്ധം അവസാനിച്ചിരിക്കും. ബാക്കിയാവുന്നത് ആ തിരിച്ചറിവിൻ്റെ നീറ്റലും അന്ന് എനിക്ക് ഒന്ന് തോറ്റുകൊടുക്കാമായിരുന്നു എന്ന ചിന്തയും ആ ഒരു റിഗ്രറ്റും മാത്രമായിരിക്കും. പലപ്പോഴും ക്രൂരമാണ്. ഈഗോയുടെ മതിൽ തകർത്ത് തെറ്റുകൾ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകുമ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും, ആ ഒരു ബന്ധം അവസാനിച്ചിരിക്കും. ബാക്കിയാവുന്നത് ആ തിരിച്ചറിവിൻ്റെ നീറ്റലും അന്ന് എനിക്ക് ഒന്ന് തോറ്റു

0: എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വിനായകന്റെ ആ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും പല തുറന്നു പറച്ചിലുകളേക്കാൾ മനോഹരമായത് ഒന്നും തന്നെ ജീവിതത്തിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും ഇത്തരം ചില അഫിഡവിറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം ചില വാക്കുകൾ കേൾക്കുന്ന സമയത്ത് തന്നെയാണ്. പക്ഷേ ആ തുറന്നു പറച്ചിലുകൾ വൈകരുത് എന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തെറ്റുകൾ ആരുടെ ഭാഗത്തും വരാം. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ടെംപ്റ്റേഷൻ്റെ പുറത്ത്, പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ പലതും പരസ്പരം പറഞ്ഞു പോയേക്കാം. അതിപ്പോൾ ബന്ധങ്ങളിലാവട്ടെ, സൗഹൃദങ്ങളിലാവട്ടെ ഒക്കെ തന്നെ, ദാമ്പത്യത്തിലാവട്ടെ ഒക്കെ തന്നെ. പക്ഷേ ആ തെറ്റുകളെ തിരുത്താനുള്ള സമയം, അത് പലപ്പോഴും ഈഗോ മാറ്റിവെച്ച് അതിന് ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരില്ല എന്നുള്ളതാണല്ലേ. എന്തായാലും ആ ഒരു സംഗതി നമ്മുടെ എല്ലാവരുടെയും റിയൽ ലൈഫിലേക്ക് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വൈകുന്നേരത്ത് നാളെ വൈകുന്നേരത്ത് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 90.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ.
0: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
5: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
1: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
5: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
0: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
4: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
1: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
0: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. You

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Pandaro Varnagar. ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെ
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
4: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
1: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
4: This is pure algorithm.
2: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
4: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
1: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ചിത്രം.
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
7: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
7: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
2: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിനു ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
7: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നൊരു തത്വമുണ്ട്.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Pandaro Barnagar. ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ചിത്രം.
8: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
9: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
10: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
9: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
8: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിനു ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, ഖദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര
9: അണിനിരക്കുന്നു.
10: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3-ന് ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
8: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Pandaro Varna Gedupur. ദേവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെ
10: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
11: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
12: ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
13: ദിസ് ഈസ് പ്യുവർ ആൽഗോരിതം.
10: RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വർഗീസ്, പെപ്പെ, കദർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര
13: അണിനിരക്കുന്നു. ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത തത്വമുണ്ട്.
12: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
10: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: Home 92.2 FM. Home is a feeling.
1: പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പോ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്,
7: ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
11: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
12: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
13: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
14: Affordable and immediate. That's the power of radio advertising.
15: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.

0: ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ചെയ്യുന്നത്.
2: തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റാൻ ആരാധകർ കാത്തിരുന്ന ചിത്രം.
3: രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത
4: ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഐ ആം ഗേ.
3: ദിസ് ഈസ് പ്യുവർ ആൽഗോറിതം.
2: RBX എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം. ദുൽഖർ സൽമാനൊപ്പം ആന്റണി വഗീസ്, പെപ്പെ, കദിർ, മിഷ്കിൻ, കയാടു ലോഹർ തുടങ്ങി പാൻ ഇന്ത്യൻ താരനിര അണിനിരക്കുന്നു.
1: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.
4: ത്രസിപ്പിക്കുന്ന സംഗീതവുമായി ജേക്സ് ബിജോയും സെപ്റ്റംബർ 3 ലോകമെമ്പാടുമായി റിലീസിലെത്തുന്നു ഐ ആം ഗെയിം.
2: Movie distributed in UAE and GCC by Wayfarer Films. Stay tuned to Home 92.2 FM to win invites.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.